सुनो 91.7 FM, 91.7 FM. Qatar's favorite radio station.

0: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ.
1: പുണ്യവചനങ്ങളിലൂടെ നിന്നെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ ഓർത്തുവെക്കുക. നീ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നീ ഓർത്തുവെക്കുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

റേഡിയോ സുനോ 91.7 FM. Qatar's favorite radio station.

सुनो 91.7 FM Qatar's favorite radio station. Radio Suno.

ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു റേഡിയോ സുനോ കുറേത്തി. ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. അപ്പൊ നല്ല സന്തോഷം നിറഞ്ഞൊരു ദിവസം ഇന്ന് നമുക്ക് വേണ്ടേ? അപ്പൊ മനസ്സിലാദ്യം വിചാരിക്കുക, ഇന്ന് എനിക്ക് സന്തോഷമാണ് ഉണ്ടാവണേന്ന്. ഒരുപാട് വെയിറ്റ് തോന്നുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. രാവിലെ എഴുന്നേക്കുമ്പോൾ അയ്യോ ഇന്നലെ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ വിചാരിച്ച് എഴുന്നേക്കും. പക്ഷേ അതെല്ലാം മാറ്റി വെക്കുക, മാക്സിമം റിലാക്സ് ചെയ്തിട്ട് എഴുന്നേറ്റ് വരിക. രാവിലെ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഉണ്ടല്ലോ, നമുക്ക് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ വരുന്ന ഒരു സമയമാണ്. മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക. ബ്രെയിനിനോട് ഇപ്പം എന്ത് പറഞ്ഞാലും ബ്രെയിൻ അനുസരിക്കും. അത് കഴിഞ്ഞ് ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കണം എന്നില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴാണോ പറയുമ്പോൾ ഒരാൾ അനുസരിക്കുന്നത്, അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ അവർക്ക് കമാൻഡും ഡിമാൻഡും എല്ലാം കൊടുക്കാനായിട്ട്. അതുകൊണ്ട് ഇപ്പോൾ ബ്രെയിൻ വളരെ കൂളായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇനി കുറേ നേരം കഴിയുമ്പോൾ പുകഞ്ഞു തുടങ്ങുമല്ലോ. അതിന് മുൻപ് നമുക്ക് പറയാനുള്ള കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളും നമുക്ക് അങ്ങോട്ട് പറയാം. ഇപ്പം എന്താ വേണ്ടത്? ഇന്ന് നല്ല സ്വസ്ഥത വേണം, ഇന്ന് നല്ല സമാധാനം വേണം. അപ്പം അതിനായിട്ട് ആദ്യം തന്നെ ബ്രെയിനിനോട് പറയുക, ഇന്ന് ഞാൻ പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കുള്ളൂ, അങ്ങനെയുള്ള ചിന്തകൾ മാത്രമേ നീ എനിക്ക് തരാവൂ എന്ന്. ഓക്കേ, ഇത് റേഡിയോസിനോ, സ്റ്റേ ട്യൂൺഡ്.

മനസ്സിന്റെ ആരോഗ്യം തന്നെയാണ് ശരീരത്തിന്റെ ആരോഗ്യം. റേഡിയോസിനുമാണ് കേൾക്കുന്നത്. കൂടെയുണ്ട് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമ്മുടെ മനസ്സിന് സുഖമില്ലാതിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ നമുക്ക് ശരീരമാസകലം ഒരു ക്ഷീണം തോന്നും, ഒരു മടി തോന്നും, നമുക്ക് ഒന്നിനോടും ഒരു ഇഷ്ടം തോന്നുന്നില്ല. ഇപ്പൊ നമ്മളൊരു ജോലി ചെയ്യാനിരിക്കുകയാണെങ്കിൽ പോലും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ക്ഷീണം. ഓ എവിടെയെങ്കിലും ഒന്ന് നടന്നു വർത്തി കിടന്നാൽ മതിയേന്ന് നമുക്കിങ്ങനെ വിചാരിക്കും. എന്നിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയി കിടക്കണം കിടക്കണം തന്നെ തോന്നും. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് വളരെ ടയേർഡ് ആയിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ്. നമ്മൾ അതിനെ അങ്ങനെ നമ്മളാണ് മാറ്റുന്നത്. അപ്പോൾ മനസ്സിന് ആരോഗ്യക്കുറവ് തോന്നുമ്പോൾ അത് നമ്മുടെ ശരീരത്തോട് പറയും, എടാ ഞാൻ ഭയങ്കര ടയേർഡാണ്, അതുകൊണ്ട് നീയും ടയേർഡ് ആയിക്കോന്ന്. ഇവർ വളരെ ഐക്യത്തിൽ നിൽക്കുന്ന ആൾക്കാരാണേ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിനോട് പറയണം, നീ ഹെൽത്തി ആയിട്ട് ഇരിക്കേ, എന്നാൽ മാത്രമേ ഈ പറയുന്ന ശരീരവും ഹെൽത്തി ആയിട്ട് നിൽക്കുള്ളൂ. അപ്പൊ മനസ്സിന്റെ ആരോഗ്യത്തിന് എന്താ ചെയ്യാനായിട്ട് പറ്റുക? വേറെ ഒന്നുമില്ല. അതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് മാക്സിമം പോസിറ്റീവ് ആയിട്ടിരിക്കുക, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ എല്ലാം തന്നെ മാറ്റി നിർത്തുക. ഇത് റേഡിയോ സിനിമയാണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം നമ്മുടെ ലൈഫിൽ വെക്കുവാണെങ്കിൽ നമുക്ക് സന്തോഷത്തോടുകൂടി ജീവിക്കാനായിട്ട് പറ്റും. റേഡിയോ സുനുവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ ചച്ചു. പലരും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ഷോ, അവർ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് അവരോട് നോ പറയുകയെന്ന്. നോ പറയാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്തൊക്കെയോ അബദ്ധങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടായിരുന്നു ഇല്ലേ. നോ പറയാൻ പറ്റില്ല, അതുകൊണ്ട് ചെയ്തത് മൊത്തം അബദ്ധമായിരുന്നു. കാരണം ആ ഒരു വ്യക്തിയോട്, ആരാണോ നമ്മളോട് ആ കാര്യം ആവശ്യപ്പെട്ടത്, അവർ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ചിലപ്പോൾ സഹായിച്ച ഒരാളായിരിക്കും. അപ്പം അവരൊരു സഹായം വന്ന് ചോദിക്കുമ്പോൾ ഷോ, നേരത്തെ ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടല്ലോ, കാരണം ഓൾറെഡി അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തു. അപ്പം അവർ നമ്മളോടൊരു സഹായത്തിന് ചോദിക്കുമ്പോൾ നമ്മളെങ്ങനെ നോ പറയും? അതുകൊണ്ട് പറ്റാത്ത കാര്യമാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഇത്തിരി പ്രശ്നം വരുന്ന കാര്യമാണെങ്കിലും നമ്മളത് ചെയ്യും. അത് ശരിക്കും പറഞ്ഞാൽ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. ശരി തന്നെ, അവർ നമ്മളെ സഹായിച്ചു, അതുകൊണ്ട് അവർക്ക് ദോഷമൊന്നും വന്നിട്ടില്ല. പക്ഷേ അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട സഹായം നമ്മൾക്ക് ദോഷം വരുന്നതാണെങ്കിൽ നമ്മൾ ഓപ്പണായിട്ട് അവരോട് പറയുക. ആ ഒരു സമയത്ത് ഇത്തിരി വിഷമം ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ, പിന്നീട് റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു അവസരം നമുക്ക് അതുകൊണ്ട് ഉണ്ടാവില്ല. നോ പറയേണ്ട സ്ഥലത്ത് നോ തന്നെ പറയാം, എന്നാൽ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും. റേഡിയോ സുനുവാണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

24 മണിക്കൂറും നമ്മുടെ കൂടെ നടക്കാൻ നമുക്കൊരു സുഹൃത്തുണ്ടോ? റേഡിയോ സുനുവാണ് കേൾക്കുന്നത്, കൂടെ ഞാൻ ചച്ചു. സൗഹൃദം എന്ന് പറയുമ്പോൾ അത് ആരുമായിട്ടാവും കേട്ടോ. ഇപ്പോ കപ്പിൾസ് തമ്മിൽ സൗഹൃദം ഉണ്ടാവും, നല്ല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഉള്ള നല്ല ബോണ്ടിങ് ഉള്ള കപ്പിൾസ് ഉണ്ടാകും, നല്ല ഫ്രണ്ട്സ് ഉണ്ടാകും, നല്ല സിബ്ലിങ്സ് ഉണ്ടാകും. നമ്മുടെ പേരൻസ് ചില ആൾക്കാർ നമ്മൾ കാണാറില്ലേ, അവര് തമ്മിൽ ഭയങ്കര ബോണ്ടിങ് ആയിരിക്കും. അങ്ങനെ ഇപ്പൊ ഔട്ട്സൈഡേഴ്സ് ആണെങ്കിൽ കൊളീഗ്സും ആയിട്ടുണ്ടാകും, ഒരു വ്യക്തിയോട് നമുക്കൊരു സ്പെഷ്യൽ ബോണ്ടിങ് ഒക്കെ ഉണ്ടാകും. അപ്പൊ നമ്മൾ അവരോട് മാക്സിമം നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ആ ഒരു വ്യക്തി പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളായിരിക്കണം. അങ്ങനെ ഒരാളാണ് നമ്മുടെ കൂടെ 24 hours കൂടെ ഉള്ളതെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. കോട്ടെ ഇനി 24 മണിക്കൂർ നമ്മുടെ കൂടെ നടക്കാൻ സമയമില്ല ഒരാളാ അല്ല സമയമില്ലാത്ത ഒരാളാണെന്ന് തന്നെ വെച്ചോ, എന്നാൽ കൂടി നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ അതിനെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നമുക്കുള്ളതെങ്കിൽ അയാൾ 24 മണിക്കൂറും കൂടെ നടക്കണമെന്നില്ല. ആവശ്യം വരുമ്പോൾ നമുക്ക് അവരോടൊരു കാര്യം ചോദിക്കാമല്ലോ. നെഗറ്റീവ് കൂടാരങ്ങൾ കുറേ നമുക്ക് ചുറ്റും ഉണ്ടാകും, എല്ലാത്തിനും ഒഴിവാക്കുക, ഡിലീറ്റ് ചെയ്ത് കളി. എന്തിനാണ് അവരൊക്കെ നമ്മുടെ ലൈഫിൽ? നമുക്ക് ശരിക്കും തന്നെ ഈ പറയുന്ന സമാധാനവും സന്തോഷവും ഒക്കെ വേണ്ടേ? അതിനു വേണ്ടിയിട്ട് നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ, നെഗറ്റീവായിട്ടുള്ള മനുഷ്യരെയും എല്ലാത്തിനടുത്ത് ദൂരേക്ക് കളയുക. ഓക്കെ, അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ദിവസം ഉണ്ടാവട്ടെ. സ്റ്റേ ട്യൂൻഡ്.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.

0: this Morning Safari only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു hypermarkets, supermarkets and department stores, where the world comes to shop. Just

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555 or visit bima.com.qa.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're
5: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടു കൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. 8th October, വ്യാഴാഴ്ച ദിവസമാണല്ലേ. തേഴ്സ്ഡേ ആകുമ്പം എന്തോ ഒരു ചെറിയൊരു സന്തോഷം ഉള്ളിൽ മനസ്സിലേക്ക് പോകും. തേഴ്സ്ഡേ ആയല്ലോ എന്ന് പറയുന്ന ഒരു സന്തോഷത്തോടുകൂടിയായിരിക്കും ഈ ഒരു ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇന്നത്തെ ദിവസം ലൈഫിലെ ഏറ്റവും നല്ലൊരു ഡേ ആയിട്ട് മാറട്ടെ എന്നുള്ള നല്ലൊരു വിഷ് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ ഒരുമിച്ച് ഇതാ ആരംഭിച്ച് കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. ചില സമയങ്ങളിൽ നമ്മളുടെ ചിന്തകൾ പലതരത്തിലായിരിക്കും പോവുക. ചിലപ്പോൾ നമ്മൾ വീണു പോയതിനെക്കുറിച്ച് ചിലപ്പോൾ ചിന്തിച്ച് വിഷമിക്കാറുണ്ട്. പക്ഷെ ഇതിനെയൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, വീണു പോയതിനെക്കുറിച്ച് കരയേണ്ടതില്ല എന്നുള്ളതാണ്. താമസിച്ചതിനെക്കുറിച്ച് നമ്മൾ പശ്ചാത്തപിക്കേണ്ടതുമില്ല. ജീവിതത്തെ തോൽപ്പിക്കുന്നത് ചില സമയങ്ങളിൽ കാലമല്ല, സ്വപ്നങ്ങൾ ഉണ്ടായിട്ടും അവയ്ക്കായി ജീവിക്കാൻ ധൈര്യപ്പെടാത്ത ഉള്ളിലെ ഭയമാണ്. ശരിയാണ്, ചില സമയത്ത് നമുക്കൊരു ഒരു പേടിയാണ്, ഒരു ഭയമാണ്, ഇത് ശരിയാവുമോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ആകണോ, ഇങ്ങനെ ആയിരുന്നോ വേണ്ടത് എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ ഭയം എപ്പോഴൊക്കെയോ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു പോകാറുണ്ടല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഭയങ്ങളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി വളരെ പോസിറ്റീവായിട്ട് ഈ ഒരു ദിവസത്തെയും നമുക്ക് ഫേസ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഓൾറെഡി ഇതാ നിങ്ങളുടെയൊക്കെ നല്ല നല്ല മെസ്സേജുകൾ എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ആ മെസ്സേജുകളിലേക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ സന്തോഷങ്ങളിലേക്കും ഒത്തിരി ഒത്തിരി അപ്ഡേറ്റ്സും ഒത്തിരി ഒത്തിരി കാര്യങ്ങളും ഒക്കെ ഇന്നത്തെ ദിവസം ഷെയർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിലേക്കെല്ലാം നമ്മൾ വരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മഴ ഫീലുള്ളൊരു പാട്ട് അടുത്തതായിട്ട് കേട്ടാലോ എന്ന് ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു. ഷിക്കാരി ശംഭു എന്ന സിനിമയിലെ ഈ ഒരു പോർഷൻ ഭയങ്കര രസമാണ് കേട്ടോ കേൾക്കാനായിട്ട്. ഒരു മഴ ഫീല് തരുന്നൊരു പാട്ടാണിത്. ഹരിചരണും റോഷ്നി സുരേഷും ചേർന്ന് പാടിയ ഷിക്കാരി ശംഭു മൂവിയിലെ ഒരു നല്ല പാട്ടിൽ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മളിതാ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള ടൈം ജനിസ നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകും. കേട്ട് കേട്ട് നമുക്കൊരുമിച്ച് കൂട്ടുകൂടാം.

0: 91.7 FM, Qatar's favorite radio station. ഇലക്ട്രോണിക് ഐറ്റംസ് 180 റിയാലിന് കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്?
1: ഇങ്ങനെ 25% അൻപത് ശതമാനം വരെ കുറച്ചു കൊടുക്കുന്നിടത്തേക്ക് ഈ സക്കീർ ഭായി നിന്നെ കൊണ്ടുപോകാം സഫാരിയിലേക്ക്.
0: ഓഫറുകളുടെ തലപ്പക്കത്തിൽ സഫാരി വീണ്ടും. സഫാരിയിൽ സെയിൽ അപ് ടു 50% ഗാർമെന്റ്സ്, ഫോട്ട്വെയർ, ലേഡീസ് ബാഗ്സ്, ടെക്സ്റ്റൈൽസ്, ഐടി, ഇലക്ട്രോണിക്, ടോയ്സ്, ഹൗസ് ഹോൾഡ്, സ്റ്റേഷനറി, സ്പോർട്സ് തുടങ്ങി സെലക്ടഡ് ഐറ്റംസിലെല്ലാം സെയിൽ അപ് ടു 50%. ഈ പ്രമോഷൻ ഒക്ടോബർ 25 വരെ മാത്രം.
2: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: Hi, this is Nevin Poli.
4: You're listening to Radio Sunno.
3: You're listening to Radio.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa
3: ആൻഡ് ലുലു hypermarkets supermarkets and department stores where the world comes to shop. Just

മധുചന്ദ്രലേഖ എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആണ്. നമ്മൾ നേരെ പോവാണ്. അങ്ങനെ ഇന്നത്തെ ചോദ്യം വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ ആ പ്രത്യേകത റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ കുട്ടികളുടെ അടുത്ത് ഈ ഒരു ചോദ്യം ചോദിക്കാമെന്ന് വിചാരിച്ചത്. ആ ചോദ്യം വളരെ സിമ്പിൾ ആണ് കേട്ടോ. പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ചോദ്യം തന്നെയാണ്. ആദ്യത്തെ ഹാരി പോട്ടർ ബുക്ക് പബ്ലിഷ് ചെയ്ത ഇയർ ഏതാണ്, വർഷം ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. വെൻ വാസ് ദി ഫസ്റ്റ് ഹാരി പോട്ടർ ബുക്ക് പബ്ലിഷ്ഡ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഇന്ന് ഹാരി പോട്ടർ ബുക്ക് ഡേ ആണ് കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകത ഈ ദിവസത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ചോദ്യത്തിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ, 5000917 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ മെസ്സേജുകൾ വരേണ്ടത്. വളരെ സിമ്പിൾ ചോദ്യമാണ്. എപ്പോഴായിരുന്നു അല്ലെങ്കിൽ ഏത് ഇയർ ആയിരുന്നു ഹാരി പോട്ടറിൻ്റെ ഫസ്റ്റ് ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള ചോദ്യമാണ് ചോദിക്കാനായിട്ടുള്ളത്. ഇത് നോക്കി പോകുന്ന സമയത്ത് ഇയർ മാത്രമല്ല കേട്ടോ, എവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഐഡിയ ആൾക്ക് തോന്നിയത്. ജെ കെ റൗളിംഗ് ആണ് ബുക്ക് എഴുതിയിട്ടുള്ളത്. എങ്ങനെയാണ് ആൾക്ക് ആ ഒരു ഐഡിയ, എവിടേക്കുള്ള യാത്രയിലാണ്, ഒരു യാത്രയിലാണ് ഈ ഒരു ഐഡിയയൊക്കെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ഏത് യാത്രയിലാണ് ഈ ഒരു കാര്യം മനസ്സിലേക്ക് ജെ കെ റൗളിങ്ങിന് വന്നത്, അല്ലെങ്കിൽ ഈ ഒരു ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഐഡിയ വന്നത്, അങ്ങനെയുള്ള കുറേ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഒക്കെ ഉണ്ടല്ലോ. അത് കുറേ കൂട്ടുകാർക്കൊക്കെ അറിയായിരിക്കും. അറിയാത്ത ആളുകൾ അതുകൂടിയൊക്കെ ഒന്ന് നോക്കിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു ബുക്കിനെ കുറിച്ചുള്ള അതിൻ്റെ ഒരു എങ്ങനെയാണ് ബുക്ക് വന്നതെന്നുള്ളതിൻ്റെ ഒരു ഹിസ്റ്ററിയൊക്കെ മനസ്സിലാക്കി പോകാൻ സാധിക്കും. അപ്പോൾ അതുകൂടി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ, വായനയ്ക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അതുകൂടിയൊക്കെ നിങ്ങളൊന്ന് നോക്കിപ്പോയിക്കോളൂ കേട്ടോ. ഇവിടെ എന്തായാലും ഞാനൊന്ന് നോക്കിപ്പോവാണ്. എല്ലാവരുടെയും മോർണിംഗ് മെസ്സേജുകൾ വന്ന് നിൽക്കുന്നുണ്ട്. മീരാൻ ഖാൻ്റെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. സജീറിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. സി പി ബേബി എല്ലാവർക്കും ഒരു നല്ല സ്റ്റേ ഹെൽതി എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് പറഞ്ഞിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് നിസ, നല്ലൊരു ദിവസവും നല്ലൊരു വീക്കെൻഡും പ്രഭുജി വിഷ് ചെയ്യുന്നു. നൈജീരിയയിൽ നിന്നും ഷാജു ശ്രീധറിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ജിസൽ ആൻഡ് ജിയാൻ, ഗുഡ് മോർണിംഗ്, ഹാപ്പി വീക്കെൻഡ് ടു ഓൾ എന്ന് പറഞ്ഞിട്ടാണ് ജിസലും ജിയാനും ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് ഓൾ, എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്ന ഒരു അടിപൊളി പാട്ട് വെച്ചോളൂ എന്ന് പറയുന്നുണ്ട്. കൂടെ നീതി മോഹൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അമാൻ ഷജീർ എമിഎസിൽ നിന്നും ഗുഡ് മോർണിംഗ് പറയുന്നു. ഗുഡ് മോർണിംഗ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സുഖാണോ നിസ? ഓ സുഖം, അടിപൊളി. കാത്തിരുന്ന വാരാന്ത്യം എത്തുന്നു എന്ന സന്തോഷത്തോടുകൂടിയാണ് ഇന്നത്തെ തുടക്കം. ബിജു കോഴിക്കോട്, ബാബു കണ്ണൂർ, സത്താർ കൊല്ലം, ഫൈസൽ വലപ്പാട് എന്നിവർ ചേർന്ന് റേഡിയോ സുനോയിലെ പ്രിയപ്പെട്ട ആർജിക്കും എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ ദിവസം നല്ലൊരു തുടക്കം ആകട്ടെ എന്നുകൂടി പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് വന്നിട്ടുള്ളത്. വരാനിരിക്കുന്ന വാരാന്ത്യവും സന്തോഷവും വിശ്രമവും നിറഞ്ഞതാകട്ടെ എന്നുകൂടി പറയുന്നു ഫൈസൽ വലപ്പാട്. അനീഷ് റാവു തൻ്റെ അക്കൗണ്ടിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുള്ളത്, ഒരു വണ്ടർഫുൾ ഡേ ഓൾ ലിസ്ണേഴ്സ് എന്ന് പറഞ്ഞിട്ട് റേഡിയോ സുനോ ടീം ഉമ്മക്കുൽസും അസറും ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഓ, ഉമ്മക്കുൽസുവിൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ട് അടിപൊളിയായിട്ട് 13K എത്തിയിട്ടുണ്ട്. 13.7K. ഓ അടിപൊളി, സൂപ്പർ സൂപ്പർ കേട്ടോ. തകർപ്പൻ തകർപ്പൻ. ഓക്കെ, അപ്പോൾ ഇനിയും റീൽസ് ഒക്കെ ഇട്ട് ആ ഒരു അക്കൗണ്ട് തകർപ്പനായിട്ട് പോകട്ടെ. നമ്മളുടെയും സ്പെഷ്യൽ വിഷസ് പറയുന്നുണ്ട് ഉമ്മക്കുൽസു. ഐ ആം ഉമ്മക്കുൽസു എന്നാണ് അക്കൗണ്ടിൻ്റെ പേര് അല്ലേ. ഓക്കെ, അടിപൊളി അടിപൊളി, സൂപ്പർ. നെക്സ്റ്റ് ബ്യൂട്ടിഫുൾ മോർണിംഗ് എല്ലാവർക്കും വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് റിയാസ് ജോയിൻ ചെയ്യുന്നുണ്ട്. ഹായ് നിസ, ഗുഡ് മോർണിംഗ്, ചായ കുടിച്ചോ? ഹാപ്പി വീക്കെൻഡ്. വീക്കെൻഡ് എന്താ പരിപാടി? വീക്കെൻഡ് കളറാക്കാൻ വാതിക്കിലെ വെള്ളരിപ്രാവ് എന്നുള്ള പാട്ടിടുമോ എന്ന് ചോദിക്കുന്നുണ്ട് സലീം മൂക്കുതല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അഭിജാനിക്സിൻ്റെ ഗുഡ് മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ് നിസോ, വെരി ഗുഡ് മോർണിംഗ്. എന്താ അല്ലേ, വീക്കെൻഡ് എത്ര പെട്ടെന്നാണല്ലേ, അതാണ്, എല്ലാം വളരെ പെട്ടെന്നാണ് സുലൈമാൻജി. ബഷീറിൻ്റെ ഗുഡ് മോർണിംഗ്, ബഷീറിൻ്റെ അക്കൗണ്ടിൽ നിന്നും നമ്മുടെ സഫയും റഷയും എത്തിയിട്ടുണ്ട്. രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ്, അല്ല ഫുൾ ഫാമിലിക്ക് നല്ലൊരു മോർണിംഗ് പറയുന്നു. എല്ലാവർക്കും സുപ്രഭാതം, നല്ലൊരു വീക്കെൻഡ് വിഷ് ചെയ്യുന്നു. ഉമേഷ് ആണ്. മസ്താൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് നിസാജി, താങ്ക്സ് ഫോർ ദ വണ്ടർഫുൾ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. വിഷിംഗ് ഓൾ റേഡിയോ സുനോ ഫാൻസ് എ വണ്ടർഫുൾ ഡേ എന്നുകൂടി മസ്താൻ വിഷ് ചെയ്യുന്നു. അൻസൽ ഹബീബെ, ഗുഡ് മോർണിംഗ്. മുജീബ് ഖത്തർ, ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. നമ്മുടെ റഷീദ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് റഷീദെ, ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. അക്ഷരയും അക്ഷജും ദ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഉത്തരങ്ങൾ വന്ന് നിൽക്കുന്ന സമയമാണ്. അതിൻ്റെ ഒപ്പം തന്നെ നന്മയും സ്നേഹവും നിറഞ്ഞൊരു ദിനം ആശംസിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും, പ്രത്യേകിച്ച് ഗലീലിയോ ഇൻ്റർനാഷണൽ സ്കൂളിലെ എല്ലാ കൂട്ടുകാർക്കും ടീച്ചേഴ്സിനും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. ഡിയോൺ ജോ മനോജ് ആൻഡ് ഡാൻ ജോ മനോജ്, ഗലീലിയോ ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് അവരുടെ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ ജാസ്ലിൻ ഓസ്റ്റിൻ ജോവ്ലിൻ
ജിഷ അവരുടെ ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഒരു അടിപൊളി വീക്കെൻഡ്, ഒരു ലവ്ലി വീക്കെൻഡ് വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ മെസ്സേജ്. ആൻഡ് റൈറ്റ് ആൻസറും കിട്ടിയിട്ടുണ്ട്. എയ്ത്തൻ റൈറ്റ് ആൻസർ പറയുന്നു, ബിനോയ് എല്ലാവർക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. സുബിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ്, ഹാപ്പി വീക്കെൻഡ് സ്റ്റീവ്, സാൻഡ്ര, നോഹ്, ആഹിൽ, ആയിഷ എം ഇ എസ് സ്കൂളിൽ നിന്നാണ് അവരുടെ ആ ഒരു മെസ്സേജ്. ഹർഷിക, നന്ദിക, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അവരുടെയും റൈറ്റ് ആൻസർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അവന്തിക്ക് കുട്ടി, എല്ലാവർക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. വിഷിംഗ് എവ്രി വൺ എ ഡേ ഫിൽ വിത്ത് ഹാപ്പിനെസ് എന്നാണ് അവന്തിക്ക സാജൻ്റെ മെസ്സേജ്. സ്റ്റീവൻ ആൻഡ് സേറ റൈറ്റ് ആൻസറാണ്. കൂടെ തന്നെ നമ്മുടെ ഇവാന, ഇസബൽ ആൻഡ് സാവിയോ, അവരുടെയും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. കൂടെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ട് ഇതാരൊക്കെയാണ്, നമ്മുടെ ഏതൻ, എവ്ലിൻ, എസ്ഹാനാണ് മെസ്സേജ് അയക്കുന്നത്. അവരുടെ ഒരു അടിപൊളി ഫോട്ടോയും കൂടെ വന്നിട്ടുണ്ട്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ അവർ എനിക്ക് ഫുൾ കോപ്പി ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. സഞ്ജു രാജുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും ദക്ഷക്കുട്ടി, ദക്ഷക്കുട്ടി കറക്റ്റാണ് കേട്ടോ അയച്ചിരിക്കുന്നത്. സൂര്യദർശ് ദിനേശിനും ഒരു ഗുഡ് മോർണിംഗ് പറയുന്നു. അങ്കിത് അർപ്പിത് റൈറ്റ് ആൻസറാണ്. വിശാഖിൻ്റെ അക്കൗണ്ടിൽ നിന്നും ആരാധ്യക്കുട്ടിയും അതിഥിക്കുട്ടിയും ജോയിൻ ചെയ്യുന്നുണ്ട്. നോബൽ ഇൻ്റർനാഷണൽ സ്കൂളിലാണ് അവർ പഠിക്കുന്നത്. പ്ലീസ് ടെൽ മൈ കെമിസ്ട്രി ടീച്ചർ രമേശ് സാറിനൊരു ഹായ് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആരാധ്യയുടെയും അതിഥിയുടെയും കെമിസ്ട്രി ടീച്ചറായിട്ടുള്ള രമേശ് സാറിന് ഒരു നല്ലൊരു ഹായ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം സ്കൂളിലെ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഹായ് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്തൊരു പാട്ടിലേക്ക് പോവുകയാണ്. ഖലീഫ മൂവിയിലെ ആ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് നിങ്ങൾക്കരികിലേക്ക്. മോർണിംഗ് സവാരിയിൽ സമയം 6 മണി കഴിഞ്ഞ് 24 മിനിറ്റാണ്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613. ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ, പാട്ടിൽ നിറയുന്ന പ്രണയം, ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
1: ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒക്ടോബർ 16 QNCC-ൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224990.
2: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
1: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa
3: ആൻഡ് ലുലു hypermarkets supermarkets and department stores where the world comes to shop
4: just feel like you
5: ക്ലോക്കിൽ സമയം കൃത്യം 6 കഴിഞ്ഞ് 30 ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ ഒരുപാട് പേരുടെ നല്ല നല്ല മെസ്സേജുകൾ ദാ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പം നമ്മളുടെ ചോദ്യം എന്താണ് എന്നുള്ളത് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്. അപ്പം നേരെ ഒരിക്കൽ കൂടി സ്കൂൾ ബസ് സ്റ്റോറീസിലേക്ക്. നമ്മളുടെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. ഏത് വർഷമാണ് ഫസ്റ്റ് ഹാരി പോട്ടർ ബുക്ക് പബ്ലിഷ് ചെയ്തത്? വെൻ വാസ് ദ ഫസ്റ്റ് ഹാരി പോട്ടർ ബുക്ക് പബ്ലിഷ്ഡ് എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ചോദ്യം. ഓൾറെഡി വളരെ സിമ്പിളാണ്, പെട്ടെന്ന് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ കേട്ട് തുടങ്ങിയ നമ്മുടെ കുട്ടികൾക്കും റൈറ്റ് ആൻസർ അറിയിക്കുക കേട്ടോ. കമറുദ്ദീൻ എച്ച് എം സി, ഗുഡ് മോർണിംഗ് നിസാന്ന് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. രാജേഷിൻ്റെ ഗുഡ് മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. മനോജിൻ്റെ അക്കൗണ്ടിൽ നിന്നും അനിരുദ്ധ് മനോജാണ് മെസ്സേജ് അയക്കുന്നത്. ഗുഡ് മോർണിംഗ് എവ്രി വൺ, എല്ലാവർക്കും ഒരു വണ്ടർഫുൾ വീക്കെൻഡ് വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അനിരുദ്ധിൻ്റെ മെസ്സേജും റൈറ്റ് ആൻസറും കിട്ടിയിട്ടുള്ളത്. ഷഫ്ന, വിഷിംഗ് എ ബ്യൂട്ടിഫുൾ വീക്കെൻഡ് ഫോർ ജോ ആൻഡ് ഓൾ ദി ലിസണേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഷഫ്ന അഷ്റഫ് ആണ് മെസ്സേജ് അയക്കുന്നത്. ഷബീറിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇതാരാണ് ഈ മെസ്സേജ്, കുറേ ഡീറ്റെയിൽസ് അയക്കുന്നുണ്ട്. ഓ, നമ്മുടെ ഷഹാനും അർഹാനും അസ്രയാണ്. എം എസിൽ നിന്നാണ് അവരുടെ മെസ്സേജ്. അവരുടെ ഡീറ്റെയിൽസും ബാക്കി ഒരുപാട് കാര്യങ്ങൾ അവരിങ്ങനെ കറക്റ്റായിട്ട് തന്നെ വായിച്ചിട്ട് നമുക്ക് തിരിച്ച് റിപ്ലൈ തന്നിട്ടുണ്ട്. അനീസിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് അനീസ് അംബ്ലി, ഗുഡ് മോർണിംഗ് എന്നാണ് പറയുന്നത്. വെരി ഗുഡ് മോർണിംഗ്. അൻസാറിൻ്റെ ഒരു ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ നൗറിനും നസ്രിനും മോർണിംഗ് മെസ്സേജിലൂടെ അവരുടെ മോർണിംഗ് അറിയിക്കുന്നുണ്ട്. കൂടെ ആദം, ഈസ, സെഷാൻ അവരെല്ലാവരും ജോയിൻ ചെയ്യുന്നു. ഒരു അടിപൊളി ഫോട്ടോ ഒക്കെ അയച്ചിട്ടുണ്ടല്ലോ. മിക്കവാറും ദിവസങ്ങളിൽ അവരൊരു ഫോട്ടോ ഇവിടേക്ക് അയച്ചു തരാറുണ്ട്. അപ്പോൾ ഇന്നും അത് ഹാപ്പി ആയിട്ട് പോകുന്നതിൻ്റെ ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. അഭയുടെ ഗുഡ് മോർണിംഗ് ഉണ്ട്. അഭയ്ക്കും ഫാമിലിക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. കൂടെ അങ്കിത് അർപ്പിത് ജോയിൻ ചെയ്യുന്നു. കറക്റ്റാണ് അവർ അയക്കുന്നത്. ഹർഷിക, നന്ദിക്ക പറയുന്നത്, നന്ദിക്ക ഓക്കെ, എൻ്റയർ ഹാരി പോട്ടർ സീരീസ് വായിച്ചിട്ടുണ്ട്, മൂവീസ് എല്ലാം കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു ഹാരി പോട്ടർ ഫാനാണല്ലേ. ഓക്കെ, അടിപൊളി. നെക്സ്റ്റ് ഫൈസലാണ്. ഫൈസലും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് അയക്കുന്നുണ്ട്. കൂടെ തന്നെ ഇന്ന് രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ്, പ്രണവും പ്രാർത്ഥനയും കേട്ടോ. കാരണം ഇന്ന് അവരുടെ ലാസ്റ്റ് എക്സാമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഒരു ഒരു സന്തോഷമുണ്ടോ മുഖത്ത്? ഗോയിങ് ടു ലയോള സ്കൂൾ ഫോർ ലാസ്റ്റ് എക്സാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, പ്രണവും പ്രാർത്ഥനയും. ഓക്കെ, അപ്പം നാളെ വീക്കെൻഡൊക്കെ ആയിട്ട് അടിച്ചു വിളിക്കൂ കേട്ടോ രണ്ടുപേരും. നെക്സ്റ്റ് വന്നിരിക്കുന്നത്, ഗുഡ് മോർണിംഗ്, ഐ ഹോപ്പ് യുവർ ഡേ ഇസ് ഫുൾ ഓഫ് ലിറ്റിൽ തിങ്സ് ദാറ്റ് മേക്ക് യു സ്മൈൽ എന്ന് പറഞ്ഞിട്ട് ഫിറോസ് ആണ് ഈ മെസ്സേജ് അയക്കുന്നത്. കൂടെ തന്നെ ക്വസ്റ്റ്യൻ എന്താ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സൂര്യദർശ്. അതോടൊപ്പം തന്നെ ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി വീക്കെൻഡ് ടു ഓൾ ദി ലിസണേഴ്സ്. ആരവ് അനീഷ് ആണ് ജോയിൻ ചെയ്യുന്നത്. സുജീഷ് ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ്. മന്നക്കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്. മന്നക്കുട്ടിയും റൈറ്റ് ആയിട്ട് തന്നെ അയക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ബൈ ഇസ്ര ആൻഡ് റയാൻ. നമ്മുടെ ചിരിക്കുടുക്കുകളാണ് ഇസ്രയും റയാനും. അവരുടെ നല്ലൊരു ഫോട്ടോയും വന്നിട്ടുണ്ട്. രണ്ടുപേർക്കും ആ ഫാമിലിക്കും നമ്മളുടെ ഒരു സ്പെഷ്യൽ സ്നേഹം ദാ അറിയിക്കുന്നു കേട്ടോ. കൂടെ സജീറിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് സജീർ. സജീർ സഞ്ജു ആണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഓക്കെ, ആദ്യം ഈസ, സെഷാൻ റൈറ്റ് ആൻസർ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ അയച്ചത്. കൂടെ ഐഷക്കുട്ടി മെസ്സേജ് ചെയ്യുന്നുണ്ട്. നൗറിനെ നെസ്റ്റിനെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. നിസാറിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഹാദി അസൻ റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. എബിൻ തോമസ് ഗുഡ് മോർണിംഗും ഹാപ്പി വീക്കെൻഡും ഒക്കെ തന്നെ പറയുന്നു. ആരുഷ് നിതീഷാണ് നെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നത്. കറക്റ്റാണ് കേട്ടോ, ആരുഷ് റൈറ്റ് ആൻസർ തന്നെയാണ് അയക്കുന്നത്. അപ്പം ഞാൻ ഇതുവരേക്കും വന്ന എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം കേട്ട് തുടങ്ങിയ കൂട്ടുകാർക്കും അയക്കാവുന്നതാണ്. ഹാരി പോട്ടർ ആ ഒരു ഫസ്റ്റ് ബുക്ക് പബ്ലിഷ് ചെയ്ത ഇയർ ഏതാണ് എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ വേഗം തന്നെ ശരി ഉത്തരങ്ങൾ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ റൈറ്റ് ആൻസേഴ്സ് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവാണ്. ഗുഡ് മോർണിംഗ് നിസാന്ന് പറഞ്ഞിട്ട് സജീർ ബഷീർ ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒരു നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് നമുക്കൊരു അടിപൊളി പാട്ടിലേക്ക് പോയാലോ. നമ്മൾ കെൻ കരുണാസ് പാടിയ യൂത്ത് മൂവിയിലെ മുട്ടക്കലക്കി സോങ്ങില്ലേ, ആ സോങ് കേൾക്കാം.

0: മോം, സീ വാട്ട് ഐ ബോട്ട് ടുഡേ? ഐ ബോട്ട് തക്കാളി ചെടി, നാരങ്ങ ചെടി, പിന്നെ ഒരു മാങ്ങ ചെടി.
1: ഹേ, മാങ്ങ ചെടിയോ? മോളെ, ഇത് മാവല്ലേ? അതൊക്കെ പോട്ടെ, ഇതെന്താ ആകെ പച്ചപ്പാണല്ലോ, എവിടുന്നാ ഇതൊക്കെ?
2: ഞങ്ങള് ഷോപ്പിങ്ങിന് സഫാരിയിലേക്കല്ലേ പോയത്. സഫാരിയിൽ ഇപ്പൊ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീൻ പ്രൊമോഷൻ തുടങ്ങിയിരിക്കുക. അവിടുത്തെ ചെടികളും അറേഞ്ച്മെന്റ്സും ഒക്കെ കണ്ടപ്പോ ഇവള് ആകെ എക്സൈറ്റഡ് ആയി. ഇവള് തന്നെയാ ഓരോന്ന് സെലക്ട് ചെയ്തത്. ഇനിയും ഒരുപാടുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം.
3: വിവിധ ഇനം പച്ചക്കറി, ഫലത്തൈകൾ, ഔഷധ അലങ്കാര ചെടികൾ, ഇൻഡോർ പ്ലാന്റുകൾ, വിവിധ ഇനം വിത്തുകൾ, ഗാർഡൻ ടൂളുകൾ, ഫെർട്ടിലൈസർ, വളങ്ങൾ തുടങ്ങി കൃഷിക്കാവശ്യമായതെല്ലാം ഒക്ടോബർ 5 മുതൽ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീന്റെ ഭാഗമായി സഫാരിയിൽ ഒരുക്കിയിരിക്കുന്നു.
4: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
5: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
6: ഹായ്, ഞാൻ വേടൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാ.
7: Radio Suno 91.7 FM.
8: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 കഴിഞ്ഞ് 39 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടുപോകുന്ന ടൈമിൽ കുറച്ചധികം വരേണ്ട മെസ്സേജുകളിലേക്ക് കൂടി നമുക്ക് വരാനായിട്ടുണ്ട്. ലിജു വൈദ്യൻ, അങ്ങനെ തന്നെയല്ലേ? ലിജു, ഗുഡ് മോർണിംഗ്, ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ലിജു മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ലിജോയ്ക്കും നല്ലൊരു ഡേ, ഒരു ഹാപ്പി വീക്കെൻഡ് കൂടി നമ്മൾ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. ഹിഫ്തി ഹാറുദ്ദീൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്, നറ്റാഷ കുട്ടി മെസ്സേജ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ സുബിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഡാൻ ക്രിസ്റ്റോ സുബിൻ, എയ്തൻ മാത്യു, രണ്ടുപേരുടെയും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. കൂടെ രണ്ടുപേർക്കും നല്ലൊരു ഡേയും വിഷ് ചെയ്യുന്നു കേട്ടോ. കൂടെ അടുത്തത് എത്തിയിരിക്കുന്നത് നമ്മുടെ തനിഷ്കാണ്. തനിഷ്ക് ഭവൻസ് പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ തനിഷ്കിൻ്റെ ഫോട്ടോയൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളി. തനിഷ്കിനും ഒരു നല്ല ഡേ ഇതാ വിഷ് ചെയ്യുന്നു കേട്ടോ. കൂടെ തന്നെ നമ്മുടെ ചിരിക്കുടുക്കുകൾ ഇസ്രയും റയാനും കേട്ട് കേട്ട് കൂട്ടുകൂടാമ എന്നൊക്കെ പറഞ്ഞിട്ട് വോയിസ് നോട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി കേട്ടോ. കൂടെ ഹാദി, ഹിദ, അൻസലന, കൊള്ളാലോ, മൂന്ന് പേരുടെയും പേര് ഹാദി, ഹിദ, അൻസലന എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ പേരിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. റൈറ്റ് ആൻസറാണ് അയക്കുന്നത് കേട്ടോ. കൂടെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് മീവൽ എൽസയാണ്. ഹാപ്പി വീക്കെൻഡ് എല്ലാവർക്കും വിഷ് ചെയ്യുന്നു. ബിജു ക്ലീറ്റസിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ജൊഹാൻ, ജോൺ പോൾ, ജുവൽ, എല്ലാവർക്കും ഒരു സൂപ്പർ തേഴ്സ്ഡേ അവർ വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ അബ്ദുൽ ജബ്ബാറിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. അവർ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൻസ, ഹെസ്ലിൻ, ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ ബുക്കേറിലേക്കാണ് അവർ പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അബ്ദുൽ ജബ്ബാറിൻ്റെ ആ ഒരു മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. കൂടി ഗുഡ് മോർണിംഗ്, ഹാപ്പി വീക്കെൻഡ്, നൈക്ക നിയാൻ ജോയിൻ ചെയ്യുന്നു. ലിജോ പറയുന്നു ഫസ്റ്റ് ടൈമാണ്. അടിപൊളി. അപ്പോൾ ഇനി എല്ലാ ദിവസവും നമുക്ക് കേട്ട് കേട്ട് ഇതുപോലെ കൂട്ടുകൂടാ കേട്ടോ. ലിജോ, ശ്യാംലാലിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ് ശ്യാംലാൽ. കൂടെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് മിഷൽ എൽസ ജിനോ ആണ്, പൊതാർ പേൾ നിന്നാണ് മിഷൽ എൽസ ജിനോ ഗുഡ് മോർണിംഗ് പറയുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഏബിൾ പ്രിൻസ് ആണ്, സ്കൂളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഏബിൾ പ്രിൻസ് മെസ്സേജ് ചെയ്യുന്നത്. മനോജിൻ്റെ അക്കൗണ്ടിൽ നിന്നും മാധവും മാനവും ജോയിൻ ചെയ്യുന്നുണ്ട്. ഇന്ന് വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ആണ്, അവരുടെ സ്കൂളിൽ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇന്ന് അവർ സ്കൂളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേർക്കും ഫാമിലിക്കും നമ്മളുടെ ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്നത് കേട്ടോ. ആബിദ്, തണുപ്പിൽ കുതിർന്ന സുപ്രഭാതം ആൻഡ് ഹാപ്പി വീക്കെൻഡ് ഓൾ എന്നുകൂടി പറഞ്ഞിട്ടാണ് ആബിദ് മെസ്സേജ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും സ്പെഷ്യലായിട്ട് വിഷസ് ഒക്കെ ഇനിയും പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ, ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ സ്പെഷ്യൽ വിഷസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മെസ്സേജിൽ പറയാം കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാം. കൂടെ നമ്മളുടെ ചോദ്യം ഇതായിരുന്നു, ഹാരി പോട്ടർ ബുക്ക് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത ആ ഒരു ഇയർ ആയിരുന്നു നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരും വളരെ എളുപ്പത്തിൽ തന്നെ, പല കുട്ടികളും ഹാരി പോട്ടറിൻ്റെ ആ ഒരു സീരീസ് ബുക്സും മൂവീസും ഒക്കെ തന്നെ കണ്ട കുട്ടികളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 1997 ആദ്യമായിട്ട് ഹാരി പോട്ടർ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജെ കെ റൗളിംഗ് ആണ് ഓതർ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം, ഞാനത് എടുത്തു പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയുന്ന പേരും അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും ഒക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് നമ്മൾ നേരെ അടുത്തൊരു അടിപൊളി പാട്ടിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും വിഷസോ വിശേഷങ്ങളോ ഒക്കെ തന്നെ പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിൽ ആ കാര്യങ്ങളൊക്കെ പറയാം. 5000917 നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ. നൗഷാദ് കെ എൽ ഓക്കെ, ഇന്നവരുടെ മാച്ച്, ഇന്നത്തെ മാച്ചാണ് നൗഷാദെ. ഏജൻസ് 11 CC ഖത്തർ ചാമ്പ്യൻസും അവരുടെ ക്രിക്കറ്റ് ടീമാണ്, ശരിയല്ലേ ഞാൻ പറയുന്നത്? എൻ്റെ ഒരു ഓർമ്മയിൽ നിന്ന് ഈ ഒരു 11 CC എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ ഓർമ്മ വന്നു. കറക്റ്റ് അല്ലേ? ക്രിക്കറ്റ് ആണെന്നെൻ്റെ ഒരു ഒരു ചിന്ത. ഒന്ന് റിപ്ലൈ തന്നോളൂ നൗഷാദെ. കൂടെ തോമസിൻ്റെ മെസ്സേജ്, ഹായ് ഗുഡ് മോർണിംഗ്, ഹാപ്പി വീക്കെൻഡ്. ഞാൻ അന്ന മറിയം, ഗോയിങ് ടു സ്കൂൾ ഗലീലിയോ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് അന്നക്കുട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. തോമസിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അന്ന മറിയയ്ക്കും നമ്മളുടെ സ്നേഹം നിറഞ്ഞ ഒരു ഫാമിലിക്കും നമ്മളുടെ സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം അടുത്തൊരു മെസ്സേജ് കൂടി നമുക്ക് വന്നിട്ടുള്ളത് അബ്ദുലിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ്. ഗുഡ് മോർണിംഗ്, ക്യാൻ യു വിഷ് അലി ഹാപ്പി ബർത്ത്ഡേ ഫ്രം മറിയാമ്മ ആൻഡ് ആമിന. കറക്റ്റ് ആണല്ലോ അല്ലേ? ഓക്കെ, ഇന്ന് അലിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അലിക്കുള്ള വിഷസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മറിയമ്മ ആൻഡ് ആമിന. കറക്റ്റ് ആണോ ഞാൻ പേര് പറഞ്ഞതെന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. എനിവേ, അലിക്ക് നമ്മളുടെ സ്നേഹം നിറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് എത്താനായിട്ട് പോവാണ്. ഒരു അടിപൊളി പാട്ട് തന്നെയാണ് ഇനിയും വരാനായിട്ട് പോകുന്നത്. ചെന്നൈ എക്സ്പ്രസ് മൂവിയിലെ ഒരു തകർപ്പൻ പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അതിനുശേഷം ബാക്കി വിശേഷങ്ങളിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.
2: അസോസിയേഷൻ
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 or visit bima.com.qa.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 കഴിഞ്ഞ് 2 ആണ്. ഒക്ടോബർ 8 വ്യാഴാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി കേട്ടു പോകുന്ന ടൈമിൽ കുറച്ച് പേരുടെ മെസ്സേജുകൾ കൂടി നമുക്ക് ഇവിടെയുണ്ട്. വീർ വിരാജ്, റാണി, വേദിക, നിരഞ്ജന, ഭഗത് കൃഷ്ണ എല്ലാവരും നോബൽ സ്കൂളിൽ നിന്നാണ് അവരുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. നോബൽ സ്കൂളിലെ സുരേഷ് സാറിന്റെ മോർണിംഗ് മെസ്സേജും എത്തിയിട്ടുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് ടു ദ വണ്ടർഫുൾ സ്റ്റുഡൻസ് ആൻഡ് സ്റ്റാഫ് ഓഫ് നോബൽ ഇന്റർനാഷണൽ സ്കൂൾ വുക്കേർ സൗത്ത് ക്യാമ്പസ് ആൻഡ് ദ അമേസിംഗ് റേഡിയോ സുനോ ടീം എന്നുകൂടി പറഞ്ഞിട്ട് സുരേഷ് ബാബു സർ അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് ആയിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. സുഹൈൽ ഇസ്മയിൽ, ഹായ്, ഐ എം സിയാൻ ഉമർ, എൻ്റെ വക ഭവൻ സ്കൂളിലുള്ള എല്ലാവർക്കും ഒരു ഗുഡ് ഡേ ആൻഡ് ഗുഡ് മോർണിംഗ് പറയാമോ എന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും വളരെ സ്പെഷ്യലായൊരു ഗുഡ് ഡേയും ഗുഡ് മോർണിംഗും ഒക്കെ പറയുന്നു കേട്ടോ. അനുരാജിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ആണ് രാജ്. കൂടെ തന്നെ നമ്മളുടെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ വലിയൊരു ഡീറ്റെയിൽസ് മീവൽ അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി മീവൽ. റജി വയനാട് പറയുന്നത്, വയനാട് കൂട്ടം ഖത്തറിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ. നാളെ വെള്ളിയാഴ്ച രാവിലെ 11 മുതൽ ഐഡിയൽ സ്കൂൾ വെച്ച് നടക്കുന്ന വയനാട് കൂട്ടം ഖത്തറിൻ്റെ ഈ മനോഹരമായിട്ടുള്ള പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. വയനാടിൻ്റെ സ്നേഹവും സൗഹൃദവും ഒരുമയും നിറഞ്ഞ ഈ സംഗമം എല്ലാവർക്കും സന്തോഷവും നല്ല ഓർമ്മകളും സമ്മാനിക്കട്ടെ. വയനാട്ടിലുള്ള എല്ലാവരും ഈ പരിപാടിയിൽ പങ്കുചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടെ റജി വയനാട് അദ്ദേഹമാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. വയനാട് കൂട്ടം ഖത്തറിൻ്റെ പ്രോഗ്രാമാണ്. അപ്പം അതിന് എല്ലാവിധ ആശംസകളും റജി വിഷ് ചെയ്യുന്നു. നമ്മളുടെയും സ്നേഹം നിറഞ്ഞ സ്പെഷ്യൽ വിഷസ് വയനാട് കൂട്ടം ഖത്തറിനെ നമ്മളും പറയുന്നു. നൌഷാദ് പറയുന്നത്, അതെ, ക്രിക്കറ്റാണ്, ഫ്രൈഡേ മോർണിംഗ് ലീഗ് സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവരുടെ മാച്ചിൻ്റെ സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. നിജിൽ പി സെബാസ്റ്റിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹാപ്പി വീക്കെൻഡ് ടു എവറി വൺ ബൈ ഏബിൾ എസ്ത ഹാഗൻ. കറക്റ്റ് ആണല്ലോ ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം നോബൽ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ ഒരു സ്പെഷ്യൽ ഡേ കൂടിയുണ്ട്. എക്സ്പെരിമെൻ്റൽ ലേണിംഗ് ഡേ ആണ്. ഓക്കെ, അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലേ. ഓക്കെ, അടിപൊളി. അപ്പോൾ അങ്ങനെയുള്ള സന്തോഷം പങ്കുവെക്കുന്നു. ഹെബിൻ ചോദിക്കുന്നത്, ഞാൻ ഇന്നലെ സ്റ്റോറി ഇടാന്നൊക്കെ പറഞ്ഞല്ലോ, സെറ്റാക്കിയാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സ്റ്റോറിയൊക്കെ സെറ്റാണ് കേട്ടോ. എൻ്റെ സ്റ്റോറിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ പ്രിയപ്പെട്ട രണ്ട് ലിസണേഴ്സ് അയച്ച മെസ്സേജുകൾ ഞാനൊന്ന് സ്റ്റോറി ആക്കിയിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും, ഹെബിനും അജിത്തും, ഓക്കെ, രണ്ടുപേരുടെയും സംഭവങ്ങളാണ് ഞാൻ സ്റ്റോറിയിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ രണ്ടുപേർക്കും ഒരു സ്പെഷ്യൽ താങ്ക് യു ഈ സമയത്ത് പറയുന്നു. ഹായ്, ദിസ് ഇസ് നിഫാഷ. ഒരു പാട്ട് ചോദിക്കുന്നുണ്ട്, പട്ടാമ്പൂജി എന്നുള്ള പാട്ട്, നമ്മുടെ വിശ്വനാഥൻ ആൻസൺസിലെ പാട്ടല്ലേ. ഓക്കെ, അഫ്സലിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. അമീൻ അഫ്സൽ, ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ട് അമീൻ അഫ്സലിൻ്റെ മെസ്സേജ്. രാജേഷ് കുമാർ, എൻ്റെയും ഗുഡ് മോർണിംഗ്. പിന്നെ അല്ല, ഒരു വഴിക്ക് നമ്മൾ പോവല്ലേ, തിരിച്ചും ഗുഡ് മോർണിംഗ്. ഐ എം ഷമീൽ. ഷമീൽ, ഗുഡ് മോർണിംഗ്, ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നല്ലേ ഷമീൽ മെസ്സേജ് അയക്കുന്നത്. ഷമീലിനും നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്തുകൊണ്ട് ഒരു ചെറിയ ചോദ്യം ചോദിക്കാം. നിങ്ങൾ ചിലപ്പോൾ ഇന്നലെ അത് കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യത്തിലേക്ക് വരാമെന്ന് വിചാരിച്ചത്. വെരി സിമ്പിൾ, വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. ഇൻസ്റ്റയിലെ ഒരു ഫീച്ചർ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്. ഓൾറെഡി നിങ്ങളും അത് ഇന്നലെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഒരു AI ഏജന്റ് എന്നുള്ള രീതിയിലൊക്കെ തന്നെ നമുക്ക് ഒരു അതിനെ കാണാൻ പറ്റും, ആ ഒരു ഫീച്ചറിനെ കാണാൻ പറ്റും. അതിൻ്റെ പേരെന്താണെന്നറിയോ? ഇൻസ്റ്റയിൽ ഒരു ഫീച്ചർ ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് ഇന്നലെ മുതൽ പെട്ടെന്ന് അങ്ങോട്ട് ട്രെൻഡിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ പേരെന്താണെന്ന് അറിയുന്നവരുണ്ട്. രസമുള്ളൊരു പേരും രസമുള്ള ഒരു എന്താ പറയുക, ഒരു ലുക്കും ഒക്കെയാണ് ആ ഒരു ഫീച്ചറിനുള്ളത്. കാണുമ്പോൾ തന്നെ ഭയങ്കര ക്യൂട്ടി ക്യൂട്ടി ടൈപ്പായിട്ടുള്ളൊരു ഒരു ഒരു ഫീച്ചറാണത്. അപ്പോൾ അതിൻ്റെ പേര് അറിയുന്നവരുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം, അറിയുന്നവരുണ്ടോ എന്ന് ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒന്ന് മെസ്സേജിൽ ആ ഒരു പേര് പറഞ്ഞോളൂ കേട്ടോ. 5000-00917 എന്ന നമ്പറിലേക്ക്. രാഹുൽ ആർ, ഗുഡ് മോർണിംഗ്. രാഹുലിനും ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്നു. അഷ്കർ പി ഹംസ മോർണിംഗ് വിഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ നോക്കുന്ന സമയത്ത്, സ്റ്റോറിയൊക്കെ ഇടാൻ പോകുന്ന സമയത്ത് നമ്മൾ നോക്കി, ഇതെന്താ സംഭവം എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ ആ ഒരു പുതിയ ഫീച്ചർ ട്രെൻഡിങ്ങിലാണ്. അപ്പോൾ അതിൻ്റെ പേരെന്താണ് എന്നുള്ളത് ഒരു AI ഏജൻറ് തന്നെയാണത് കേട്ടോ. അപ്പോൾ എന്താണ് അതിൻ്റെ സംഭവങ്ങൾ എന്നുള്ളത് ഞാൻ വഴിയേ പറയാം. അതിന് മുൻപായിട്ട് അതിൻ്റെ പേര് നല്ല ക്യൂട്ടായിട്ടൊരു പേരാണ്. അപ്പം ആ ഒരു പേര് മനസ്സിലേക്ക് എത്തുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. പഞ്ചാബി ഹൗസ് മൂവിയിലെ ഒരു അടിപൊളി പാട്ടിലേക്ക് നമ്മളെത്തുവാണ്. സമയം 7 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആണ്. ജനിസ മോർണിംഗ് സവാരിയിൽ നിങ്ങൾക്കൊപ്പം കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
1: Favorite radio station.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555, ഓർ വിസിറ്റ് bima.com.qa.
4: Mom, see what I bought today? I bought a തക്കാളി ചെടി, നാരങ്ങ ചെടി, പിന്നെ ഒരു മാങ്ങ ചെടി.
5: മാങ്ങ ചെടിയോ മോളെ? ഇത് മാവല്ലേ? അതൊക്കെ പോട്ടെ, ഇതെന്താ ആകെ പച്ചപ്പാണല്ലോ, എവിടുന്ന ഇതൊക്കെ?
6: ഞങ്ങള് ഷോപ്പിങ്ങിന് സഫാരിയിലേക്കല്ലേ പോയത്. സഫാരിയിൽ ഇപ്പൊ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീൻ പ്രൊമോഷൻ തുടങ്ങിയിരിക്കുക. അവിടുത്തെ ചെടികളും അറേഞ്ച്മെന്റ്സും ഒക്കെ കണ്ടപ്പോ ഇവളാകെ എക്സൈറ്റഡ് ആയി.
4: Yeah, it's so cool, Mom. Lot of flower plants ഉണ്ട് അവിടെ. I chose the best ones.
6: ഇവള് തന്നെയാ ഓരോന്ന് സെലക്ട് ചെയ്തത്. ഇനിയും ഒരുപാടുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം.
7: വിവിധ ഇനം പച്ചക്കറി, ഫലത്തൈകൾ, ഔഷധ അലങ്കാര ചെടികൾ, ഇൻഡോർ പ്ലാന്റുകൾ, വിവിധ ഇനം വിത്തുകൾ, ഗാർഡൻ ടൂളുകൾ, ഫെർട്ടിലൈസർ, വളങ്ങൾ തുടങ്ങി കൃഷിക്ക് ആവശ്യമായതെല്ലാം ഒക്ടോബർ 5 മുതൽ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീന്റെ ഭാഗമായി സഫാരിയിൽ ഒരുക്കിയിരിക്കുന്നു.
0: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
8: ഹായ്, ദിസ് വിജയ് ബാബു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിലെ ഫേവററ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട്

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786-786 വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa
3: ആൻഡ് ലുലു hypermarkets supermarkets and department stores where the world comes to shop.

വിശ്വനാഥൻ ആൻഡ് സൺസിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 17 മിനിറ്റാണ്. ഞാൻ ഒരു ചെറിയ ചോദ്യം ചോദിച്ചു. അടിപൊളിയായിട്ട് എല്ലാവരും ഇങ്ങനെ ഉത്തരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതോടൊപ്പം തന്നെ റിജി വയനാട് കുറച്ചു മുമ്പ് ഒരു മെസ്സേജ് അയച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു കൂട്ടായ്മയുടെ ഒരു ഒരു ഒരു പ്രോഗ്രാമിനെ കുറിച്ചിട്ടായിരുന്നു ആളുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു മെസ്സേജിലേക്ക് ഒന്നുകൂടി എത്തുവാണ്. റിജി വയനാട് കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ആ മെസ്സേജ് ഇതാ ഇങ്ങനെയായിരുന്നു. വയനാട് കൂട്ടം ഖത്തറിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ. നാളെ വെള്ളിയാഴ്ച രാവിലെ 11 മണി മുതൽ ഐഡിയൽ സ്കൂളിൽ വെച്ച് നടക്കുന്ന വയനാട് കൂട്ടം ഖത്തറിന്റെ ഈ ഒരു മനോഹരമായിട്ടുള്ള പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. വയനാടിന്റെ സ്നേഹവും സൗഹൃദവും ഒരുമിച്ച് നിറഞ്ഞ ഒരു സംഗമം. എല്ലാവർക്കും സന്തോഷവും നല്ല ഓർമ്മകളുമൊക്കെ സമ്മാനിക്കട്ടെ. വയനാട്ടിലുള്ള എല്ലാവരും ഈ പ്രോഗ്രാമിൽ സ്നേഹപൂർവ്വം പങ്കുചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്നേഹത്തോടെ റിജി വയനാട് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പോൾ വയനാട് കൂട്ടം ഖത്തറിന് നമ്മളുടെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ. വളരെ സ്നേഹത്തോടുകൂടി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പ്രോഗ്രാം ഏറ്റവും അടിപൊളിയായി മാറട്ടെ. നാജിദിന്റെ മെസ്സേജ് ഇങ്ങനെയാണ്. വിഷിംഗ് എവ്രി വൺ ഇൻ ദ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്. സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവർക്കുമാണ് ആളൊരു ഒരു ഒരു സ്പെഷ്യൽ മോർണിംഗ് പറയുന്നത്. അക്രോസ് എവറി സെക്ടർ എ വെരി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ആളുടെ മെസ്സേജ്. ഫുൾ എനർജി, ഫുൾ പവർ ആൻഡ് ലെറ്റ്സ് മേക്ക് ഇറ്റ് ഹാപ്പൻ എന്ന് പറഞ്ഞിട്ടാണ്. ന്യൂ ഡേ, ന്യൂ ടാർഗറ്റ്സ്, ന്യൂ വിൻസ്. അതാണ് എല്ലാ ദിവസവും നാജിദ് അങ്ങനെ എന്താ പറയുക പവർഫുൾ മെസ്സേജാണ് അയക്കിയത്. പ്രത്യേകിച്ച് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ആളുടെ മെസ്സേജുകൾ എത്താറുള്ളത്. കൂടെ തന്നെ ലിജോ റോജർ നമ്മളുടെ പ്രിയപ്പെട്ട ലിസ്ണേഴ്സാണ്. നമ്മുടെ റോജറിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. ഓ അടിപൊളി അടിപൊളി. അപ്പം മോനെ സ്പെഷ്യൽ വിഷസ് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വി ആർ സെലിബ്രേറ്റിംഗ് ഹിസ് 11th ഹാപ്പി ബർത്ത്ഡേ ടുഡേ. താങ്ക് യു ലിജോ, ജോർജ് ആൻഡ് സാവിയുമാണ് മെസ്സേജ് അയക്കുന്നത്. ഇന്ന് റോജറിൻ്റെ ബർത്ത്ഡേ ആണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലൊക്കെ അവരുടെ പേരുകൾ നമ്മൾ മെൻഷൻ ചെയ്ത് പോകുന്ന പേരുകളാണ് റോജർ ആൻഡ് സാവിയോ. അപ്പോൾ അതിൽ റോജറിൻ്റെ ആണ് ബർത്ത്ഡേ. അപ്പോൾ റോജറിനുള്ള സ്പെഷ്യൽ വിഷസ്.

എന്തായിരുന്നു ചോദ്യം എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഉണ്ട്. ചോദ്യം വളരെ സിമ്പിൾ ആയിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫീച്ചർ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ ദിവസം. എല്ലാവരും അത് റിലേറ്റഡ് ആയിട്ടുള്ള റീലുകളും പോസ്റ്റുകളും സ്റ്റോറികളും ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. ഒരു AI ഏജന്റ് ആണ്. നമ്മൾ സ്റ്റോറിയൊക്കെ നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും ഒരു പുള്ളിക്കാരൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പുള്ളിക്കാരൻ. ഓക്കെ, അപ്പൊ ആളുടെ പേരെന്താണ് എന്നുള്ളതായിരുന്നു ഞാൻ എന്റെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ സലീഷ് ആ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. സലീഷ് കറക്റ്റായിട്ട് തന്നെയാണ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. മ്യൂസ് എന്ന് പറയുന്ന ആ ഒരു സംഗതിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത്. എന്താണ് മ്യൂസ്, എന്താണ് അതിൻ്റെ ഒരു ഒരു കാരണങ്ങൾ, എന്തൊക്കെ ഗുണങ്ങൾ അതുകൊണ്ടുണ്ട് എന്നൊക്കെ നമ്മളത് നോക്കി പോകുന്ന സമയത്ത് ഈ ഒരു ഫീച്ചർ ഇന്നലെ വന്നപ്പോൾ തന്നെ പെട്ടെന്ന് എല്ലാവരിലേക്കും അത് എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് മറ്റേ അവരുടെ ഇൻസ്റ്റഗ്രാം വാട്സപ്പ് തുടങ്ങിയ ആപ്പുകളിൽ പുതുതായിട്ട് അവതരിപ്പിച്ചൊരു ഒരു AI പേഴ്സണൽ അസിസ്റ്റന്റ് ഫീച്ചറാണ് മ്യൂസ് എന്ന് പറയുന്നത് കേട്ടോ. കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. ഇൻസ്റ്റഗ്രാമിൻ്റെ ആ ഒരു ഷെയർ ബട്ടന് സമീപം ഒരു പുതിയ ഓപ്ഷൻ ആയിട്ടാണ് ഈ ഒരു സംഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ, നിങ്ങൾക്ക് പുള്ളിക്കാരനെ കാണാൻ പറ്റും. AI മ്യൂസ് AIനെ കാണാൻ പറ്റും. ഇതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഗുണങ്ങൾ അത് നമ്മളിങ്ങനെ നോക്കിപ്പോയിട്ട് ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം. അതായത് സാധാരണ ചാറ്റ് ബോട്ടുകളെ പോലെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനപ്പുറം നമ്മൾക്കായിട്ട് ടാസ്കുകൾ ചെയ്യാനും യാത്രകളൊക്കെ പ്ലാൻ ചെയ്യാനും ഇതിനെക്കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ മുൻപ് സേവ് ചെയ്ത് വെച്ച റീലുകളും പോസ്റ്റുകളും ഒക്കെ എളുപ്പത്തിൽ സെലക്ട് ചെയ്ത് തരിക. ഇപ്പം നമുക്കൊരു ഫുഡ് റീല് നോക്കിയിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു ഫുഡ് റീല് നോക്കി അതിലെ ചേരുവകളുടെ ലിസ്റ്റ് തയ്യാറാക്കി തരാനൊക്കെ നമുക്കിതിനോട് ആവശ്യപ്പെടാൻ പറ്റും. പിന്നെ നിങ്ങൾ കുറച്ചധികം കോണ്ടന്റ് ക്രിയേഷനൊക്കെ ചെയ്യുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ക്രിയേറ്റർമാർക്ക് പുതിയ കണ്ടന്റ് ഐഡിയൊക്കെ നൽകാനും പോസ്റ്റുകളൊക്കെ സ്കെഡ്യൂൾ ചെയ്യാനും അക്കൗണ്ടിൻ്റെ ഒരു ആകത്തുകയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി തരാനും ഒക്കെ മ്യൂസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് ഈ കോണ്ടന്റ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് അത് മാറും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ മ്യൂസിലൂടെ നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത് എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിയിട്ടില്ല, പല ഭാഗങ്ങളിലേക്കും അത് പൂർണ്ണമായിട്ട് എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നലെ ഈ ഒരു സംഭവമായിരുന്നു ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് എല്ലാവരുടെയും ഒരു ഇഷ്ടം നേടി. ആ ലുക്കും ഒക്കെ കൊണ്ട് തന്നെ ആ മ്യൂസിൻ്റെ ലുക്ക് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ട് നോക്കിക്കോട്ടോ. രസമാണ്, നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കാർട്ടൂൺ ക്യാരക്ടറിനെ ഒക്കെ പോലെ നമുക്ക് തോന്നുന്ന, നമുക്കൊരു ഇഷ്ടം തോന്നുന്ന ഒരു ലുക്കാണ് അതിൻ്റെ കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു മ്യൂസിൻ്റെ കാര്യം പറയുന്ന സമയത്ത് തന്നെ ഇനിയിപ്പം AI നമുക്ക് വേണ്ടിയിട്ട് ഫോൺ കോൾസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും, അങ്ങനെ ഒരു കാര്യം സംഭവിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ടും ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതെന്താണ് എന്നുള്ളത് ഞാൻ പറയാം. അതിന് മുൻപായിട്ടൊരു മെസ്സേജ് ഉണ്ട്. ബർവ വില്ലേജിലുള്ള എല്ലാ ഷോപ്പിലെ ആളുകൾക്കും ഫ്ലെക്സ് ട്രേഡിങ്ങിൻ്റെ ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യാമോ? തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യുന്നു കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് AI ഫോൺ കോൾസ് അറ്റ് അല്ലെങ്കിൽ ഫോൺ കോൾസ് വിളിക്കുന്ന അല്ലെങ്കിൽ ഫോൺ വിളിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ എത്തിത്തുടങ്ങിയിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ജെമിനി നമ്മൾക്ക് വേണ്ടി ഫോണിൽ സംസാരിച്ചാലോ? ഓക്കെ, അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിന് മുൻപായിട്ട് നമുക്ക് അടുത്തൊരു കിഡിലൻ പാട്ടുകൂടി കേൾക്കാം.

This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Spotify and Ghana. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123. ചന്ദ

0: ഹരിനാരായണൻ എന്നിവരുടെ പ്രശസ്ത ഗാനങ്ങൾ കോർത്തിണക്കുന്ന സംഗീതരാവ്
1: ബിജു നാരായണൻ, മധു ബാലകൃഷ്ണൻ, സുദീപ് കുമാർ, നിഷാദ്, നിത്യ മാമൻ, ചിത്ര അരുൾ തുടങ്ങിയ ഗായകർക്കൊപ്പം പ്രഗത്ഭ പിന്നണി പ്രവർത്തകരും ഒരുമിക്കുന്ന ദൃശ്യ സംഗീത വിരുന്ന്
0: ഹൃദയരാഗങ്ങൾ സീസൺ 9 ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ പ്രമദവനം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ സ്വർണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം ഇൻ അസോസിയേഷൻ വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa
1: ആൻഡ് ലുലു hypermarkets supermarkets and department stores where the world comes to shop.

ഷഹബ സമൻ മ്യൂസിക് ചെയ്ത ഇന്ത്യൻ റുപ്പിയിൽ വിജയ് യേശുദാസ് പാടിയൊരു നല്ല പാട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞ സമയമാണ്. സമയം 7 മണി കഴിഞ്ഞ് 33 മിനിറ്റാണ്. ഷഹബ സമൻ മ്യൂസിക് ചെയ്ത പാട്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്യുകയാണ്. ഇനി വളരെ വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ അദ്ദേഹം നമുക്ക് അരികിലേക്ക് എത്താനായിട്ട്. നമ്മൾ വളരെയധികം ആകാംക്ഷയോടുകൂടിയും സന്തോഷത്തോടുകൂടിയും വെയിറ്റിംഗാണ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. നമ്മളൊക്കെ തന്നെ ആ ഒരു സമയങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളത് കൃത്യമായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തി പോകുന്ന ഒരു കാര്യം തന്നെയാണ്. ഷഹബാസ് അമ്മൻ്റെ ആ ഒരു മനോഹരമായിട്ടുള്ള ആ ഒരു മ്യൂസിക്കൽ നൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഇതുവരെ ടിക്കറ്റുകൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം തന്നെ നിങ്ങൾ ടിക്കറ്റുകൾ സെറ്റ് ചെയ്തോളൂ എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് വളരെ വളരെ സ്പെഷ്യലായിട്ടൊന്ന് ഓർമ്മപ്പെടുത്തി പോവുകയാണ്. ക്യൂ ടിക്കറ്റ്സിലൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടിക്കറ്റുകൾ റെഡിയാണ് എന്നുള്ളതാണ്. 16 ഒക്ടോബർ QNCCയിലെ വെച്ചിട്ടാണ് അതിമനോഹരമായിട്ടുള്ള ഷഹബാസ് അമ്മൻ്റെ ആ ഒരു പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഇവൻറ്റ് ക്യൂൻ ഇവൻറ്റ്സ് നമുക്കരികിലേക്ക് എത്തിക്കുന്നു. അപ്പം നിങ്ങൾ ടിക്കറ്റുകൾ ക്യൂ ടിക്കറ്റ്സിലൂടെയും സ്നോനോസിറ്റിയിലൂടെയും ഒക്കെ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ടിക്കറ്റുകൾ പെട്ടെന്ന് സെറ്റാക്കിക്കോളൂ എന്നുള്ള കാര്യം കൂടി ഈ സമയത്തൊന്ന് വളരെ വളരെ സ്പെഷ്യലായിട്ട് ഓർമ്മപ്പെടുത്തി പോവുകയാണ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള, അറിയാലോ അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ ആ ഒരു രീതിയും ആ പാട്ടുകളൊക്കെ നമ്മൾ വളരെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. വളരെ സമാധാനമായിട്ട് നമ്മൾക്ക് പോയിരുന്ന പാട്ടുകൾ ആസ്വദിച്ച് സന്തോഷത്തോടുകൂടി തിരിച്ചു വരാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ മിസ് ചെയ്യേണ്ട. ടിക്കറ്റുകൾ പെട്ടെന്ന് സെറ്റാക്കിക്കോളൂ എന്നുള്ള കാര്യം കൂടി ഈ സമയത്തൊന്ന് ഓർമ്മപ്പെടുത്തി പോവുകയാണ്. സമയം 7 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ജെമിനി നമുക്ക് വേണ്ടിയിട്ട് ഫോൺ കോൾസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലൊരു ഫീച്ചറിനെ കുറിച്ചുള്ളൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾക്ക് വേണ്ടിയിട്ട്, ഉപയോക്താക്കൾക്ക് വേണ്ടിയിട്ട് അത്യാവശ്യ ഫോൺ കോൾസ് ജെമിനി ചെയ്യും എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവം എത്തിയിട്ടുണ്ട്. കോൾ ഫോർ മീ എന്ന് പറയുന്ന ഒരു ഫീച്ചർ വരാനായിട്ട് പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇപ്പം നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനോ ഒക്കെ നമുക്ക് ഭയങ്കര അർജൻറ്റായിട്ടൊരു ഒരു ഒരു മെസ്സേജ് അയക്കണം എന്നുള്ള സമയത്ത് ഈ ഒരു ഫീച്ചർ നമുക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. ഇപ്പം വീട്ടിൽ വിളിച്ച് വൈകും എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ഈ നിർദ്ദേശം നൽകിക്കഴിഞ്ഞാൽ വീട്ടിലെ ആ നമ്പറിലേക്ക് ഫോൺ വിളിച്ച് നിർദ്ദേശിച്ച് നമ്മൾ എന്താണോ കൊടുത്ത ആ ഒരു നിർദ്ദേശം അത് അറിയിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ അടുത്ത് ഡിന്നറിന് വരുന്നുണ്ടോ എന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ജോലിയും ചെയ്യും. അതായത് ഒരു SMS സമാനമായിട്ടുള്ള ജോലിയായിരിക്കും ഇത്. ഈ പക്ഷേ ഈ ഒരു സംഭാഷണം മുഴുവൻ ഓട്ടോമേറ്റ് ചെയ്യില്ല. അതായത് പൂർണ്ണമായിട്ടുള്ളൊരു കംപ്ലീറ്റ് കോൺവെർസേഷനിലേക്ക് പോവില്ല, മറിച്ച് നമ്മൾ എന്താണോ അറിയിക്കാൻ പറഞ്ഞത് ആ ഒരു കാര്യം മാത്രം ഫോൺ കോളിലൂടെ പറയും എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഫീച്ചർ വരാനായിട്ട് പോകുന്നത്. കോൾ ഫോർ മീ എന്ന ഫീച്ചർ എന്നാണ് ഇതിൻ്റെ ഒരു പേര് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ മിക്കവാറും കുറച്ച് നാളുകൾക്കുള്ളിൽ ഈ ഒരു സംഗതികളൊക്കെ നമുക്കരികിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ സംസാരം പൊതുവേ കുറവാണോ എന്നുള്ള ഡിസ്കഷൻസ് ഒക്കെ പല ഭാഗത്തും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോൺ വിളിച്ച് സംസാരിക്കാൻ മടിയുള്ള കുറച്ച് ആളുകളിലേക്ക്, അല്ലെങ്കിൽ നമ്മളെപ്പോലെ ചിലപ്പം എപ്പോഴും ഫോൺ വിളിച്ച് സംസാരിക്കാൻ മടിയുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫിലേക്ക് ഇങ്ങനെ ഒരു കാര്യം കൂടി AI റിലേറ്റഡ് ആയിട്ട് വരാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ AI നമ്മൾക്ക് വേണ്ടി സംസാരിച്ചു തുടങ്ങുന്ന ഒരു കാലം ആലോചിച്ച് നോക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു മനസ്സിലേക്ക് വരുന്നത്? AI നമുക്ക് വേണ്ടിയിട്ട് സംസാരിച്ചു തുടങ്ങുന്നു. മനുഷ്യർ തമ്മിൽ നേരിട്ട് സംസാരിക്കാനുള്ള ആ ഒരു രീതിയിൽ നിന്നുള്ളൊരു മാറ്റം വരുന്ന സമയത്ത് അതിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? എന്താണ് നിങ്ങളുടെ ഒരു ഒരു ടേക്ക് ഇക്കാര്യത്തിൽ? കുറച്ചുകൂടി കഴിയുമ്പോൾ AI കൂടുതൽ നമ്മൾക്ക് വേണ്ടി സംസാരിച്ചു തുടങ്ങുന്ന ഒരു സമയത്തിലേക്കാണോ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം ഇക്കാര്യത്തിൽ? നിങ്ങളുടെ ഒരു ഒബ്സർവേഷൻ, നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജിൽ അത് പറയാം. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകളായിട്ട് പറയാം. അതല്ല, വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് വിളിച്ചും സംസാരിക്കാം. 444-444-917 എന്ന നമ്പറിലേക്ക്. മനുഷ്യർക്ക് പകരമായിട്ട് AI നമ്മളെ വിളിച്ച് സംസാരിക്കുന്നു. AIയുടെ മറുപടികൾ അല്ലെങ്കിൽ AIയുടെ ഫോൺ കോൾസ് വരുന്ന ഒരു കാലം എന്തൊക്കെയാണ് ഈ കൊച്ചു ലോകത്ത് സംഭവിക്കുന്നത്? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ എന്ന് പറഞ്ഞ പോലെ എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത് എന്ന് ഒരു സെക്കൻഡ് നേരത്തേക്ക് നമ്മൾ ആലോചിച്ച് പോകുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ AI നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു കാലം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? നിങ്ങളുടെ മറുപടികൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം. നിങ്ങളുടെ കൗതുകമായിട്ടുള്ള മറുപടികളോ രസകരമായിട്ടുള്ള മറുപടികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെങ്ങനെ നിങ്ങൾ കാണുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം കേട്ടോ. 5000
917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജിൽ പറയാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അടുത്തൊരു പാട്ടിലേക്ക് കൂടി നമ്മൾ എത്തുവാണ്. ഷഹബാസ് അമൻ സോങ് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു ഒക്ടോബർ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒക്ടോബറിലെ ആ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഷഹബാസ് അമൻ എത്തുന്ന ഒക്ടോബർ 16 QNCC വെച്ചിട്ട് അതിമനോഹരമായിട്ടുള്ള ഷോ ക്യൂനുവൻസ് നമുക്കരികിലേക്ക് എത്തിക്കുകയാണ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു എന്ന് പറയുന്ന ഷോ ആണ് നമുക്കരികിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ടിക്കറ്റുകൾ റെഡിയാണ്. നിങ്ങൾ ടിക്കറ്റുകൾ എടുക്കുക എന്നുള്ള കാര്യം കൂടി ക്യൂ ടിക്കറ്റ്സിലൂടെയും സ്നോ യൂണിവേഴ്സിറ്റിയിലൂടെയും ഒക്കെ നിങ്ങൾക്ക് ടിക്കറ്റുകൾ സ്വന്തമാക്കാൻ സാധിക്കും. ഈ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തോന്നും ഒരു പെട്ടെന്നൊരു ടിക്കറ്റ് എടുത്ത് സെറ്റ് ചെയ്ത് വെക്കാം എന്ന് തോന്നും. അങ്ങനെ തോന്നൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കൂടുതലധികം ഒന്നും ആലോചിക്കാതെ ടിക്കറ്റുകളൊക്കെ സെറ്റ് ചെയ്തോളൂ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഷഹബാസ് അമൻ പാടിയ മായാനദി എന്ന സിനിമയിലെ ഒരു നല്ല പാട്ട് നിങ്ങൾക്കരികിലേക്ക് ദായെത്തിക്കൊണ്ടിരിക്കുന്നു. സമയം 7:38 ഞാനിസ നിങ്ങൾക്കൊപ്പം.

0: അരി 75 റിയാലിന് കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? 200 റിയാലിന്റെ ഇലക്ട്രോണിക് ഐറ്റംസ് 150 റിയാലിന് കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്?
1: ഇങ്ങനെ 25% 50% വരെ കുറച്ചു കൊടുക്കുന്നിടത്തേക്ക് ഈ സക്കീർ ഭായി നിന്നെ കൊണ്ടുപോകാം സഫാരിയിലേക്ക്.
2: ഓഫറുകളുടെ തലപ്പൊക്കത്തിൽ സഫാരി വീണ്ടും. സഫാരിയിൽ സെയിൽ അപ് ടു 50% ഗാർമെന്റ്സ്, ഫുട്വെയർ, ലേഡീസ് ബാഗ്സ്, ടെക്സ്റ്റൈൽസ്, ഐടി, ഇലക്ട്രോണിക്, ടോയ്സ്, ഹൗസ് ഹോൾഡ്, സ്റ്റേഷനറി, സ്പോർട്സ് തുടങ്ങി സെലക്ടഡ് ഐറ്റംസിലെല്ലാം സെയിൽ അപ് ടു 50%. ഈ പ്രൊമോഷൻ ഒക്ടോബർ 25 വരെ മാത്രം.
3: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
4: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
5: ആകാശമായവളെ,
4: പാട്ടിൽ നിറയുന്ന പ്രണയം,
5: മീഴിയിലേക്ക്.
4: ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
0: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒക്ടോബർ 16 QNCC സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 722-499-0.
4: ടീ ടൈം പ്രസൻസ്, പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
0: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
6: You're listening to Radio Suno 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 7405055 ഓർ വിസിറ്റ് bima.com.qa
3: ആൻഡ് ലുലു hypermarkets supermarkets and department stores where the world comes to shop
4: just feel like you
5: ഫോൺ കോൾസിലേക്ക് കൂടി AI എത്തിക്കഴിഞ്ഞാൽ എന്നുള്ള കാര്യമാണ് നമ്മളിങ്ങനെ സംസാരിച്ചു വന്നത്. സമയം 7 കഴിഞ്ഞ് 45 ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടുപോകുന്ന ടൈമാണ്. ഇഫ്തിഹാറുദ്ദീൻ ചോദിക്കുന്നത് ഇതൊക്കെ എന്തേനി എന്തെല്ലാം നമ്മൾ കാണാനും കേൾക്കാനും ഒക്കെ കിടക്കുന്നു എന്നാണ് ആളുടെ ഒരു അഭിപ്രായമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ശ്രീയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. ശ്രീപ്രസാദ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, AI കോൾ ഫോർ മീ, ഇത് ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആവില്ലേ? പിന്നെ നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ലല്ലോ. എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് ആണ് നമുക്ക് പറയേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ കോൾ ചെയ്യുവാണെങ്കിൽ അത് സീരിയസ് ആയിട്ട് കോൾ ചെയ്യും അത് എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ചെയ്യും, ബട്ട് ചെയ്യുവാണെങ്കിൽ നമ്മളാണെങ്കിൽ സീരിയസ് ആയിട്ട് കോൾ ചെയ്യും. ബട്ട് AI ആണെങ്കിൽ ഒരു ന്യൂസ് റീഡ് ചെയ്യുന്ന പോലെ അല്ലേ പറയുക? ഒരു ഹ്യൂമൻ കണക്ഷൻ ഉണ്ടാവില്ലല്ലോ എന്നുള്ള കാര്യമാണ് ശ്രീപ്രസാദ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ഒരു ആശയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി നിങ്ങൾക്ക് മെസ്സേജിൽ പറയാവുന്നതാണ്. 5000-00917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഒരു നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ജെമിനി പറഞ്ഞ പോലെ തന്നെ കോൾ ഫോർ മീ എന്ന് പറയുന്നൊരു ഫീച്ചർ കൂടി കൊണ്ടുവരുന്നു എന്ന് കേൾക്കുന്നു. അതായത് ഉപയോക്താക്കൾക്ക് വേണ്ടി അത്യാവശ്യ ഫോൺ കോൾസൊക്കെ നടത്താനായിട്ട് അതിലൂടെ സാധിക്കും എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഫോൺ കോൾസിലേക്ക് കൂടി AI റിലേറ്റഡ് സംഗതികൾ വരുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും സംഭവിക്കുക, അല്ലെങ്കിൽ എന്താണ് അത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നിങ്ങളുടെ ഒരു ഒബ്സർവേഷൻ എന്താണ്, നിങ്ങളുടെ ഒരു ടേക്ക് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചു വരുന്നത്. മറുപടികളുള്ളവർക്ക് തീർച്ചയായിട്ടും വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിളിക്കാം 444-444-917, അല്ലെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി. 5000-00917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ കൂടി പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു കിഡിലൻ പാട്ടിലേക്ക് നമ്മൾ പോവാണ്. സായ് അഭയങ്കർ സോങ്സ് നമ്മൾ ഈ അടുത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ഒരു പവറിന് വേണ്ടിയിട്ടല്ലേ? അപ്പോൾ ആ ഒരു പവറിന് വേണ്ടിയിട്ട് പവിഴമല്ലി വരുന്നു.

0: ഇൻഷുറൻസിന് മികച്ച ചോയ്സ്. ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.
1: It's back. LG and Zephos Mega Promotion. LG appliances, ACs, gaming monitors, TVs and audio products. ഇന്നിവയുടെ ഓരോ പർച്ചേസിലും നേട ഉറപ്പായ ഗിഫ്റ്റ് വൗച്ചറുകൾ, ഒപ്പം 3 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റി, മുക്കാഫ ലോയൽറ്റി പോയിന്റ്സ്, ലുജൂം, എയർ മൈൽസ് ആൻഡ് ഏവിയോസ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ജംബോ സ്റ്റോർസ്, LG ബ്രാൻഡ് ഷോപ്സ് അല്ലെങ്കിൽ jumbosook.com.
0: വേഗമാകട്ടെ ഈ ഓഫർ, ഒക്ടോബർ 19 വരെ മാത്രം. You're listening to Morning Safari. Morning Safari. Morning Safari.
2: Only on Radio Suno 90.

0: Savari, only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa
3: ആൻഡ് ലുലു hypermarkets, supermarkets and department stores where the world comes to shop.

0: Texas. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Google Play Store and App Store.
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂവൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കൂ, ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.
2: It's back.
3: LG and Jumbo's mega promotion. LG appliances, ACs, gaming monitors, TVs and audio products. ഇന്നിവയുടെ ഓരോ പർച്ചേസിലും നേട ഉറപ്പായ ഗിഫ്റ്റ് വൗച്ചറുകൾ, ഒപ്പം 3 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റി, മുക്കാഫ ലോയൽറ്റി പോയിന്റ്സ്, നുജൂം, എയർ മൈൽസ് ആൻഡ് എവിയോസ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ജംബോ സ്റ്റോർസ്, എൽ ജി ബ്രാൻഡ് ഷോപ്സ് അല്ലെങ്കിൽ jumbosook.com.
1: വേഗമാകട്ടെ ഈ ഓഫർ, ഒക്ടോബർ 19 വരെ മാത്രം.
0: സുനോ അപ്ഡേറ്റ്സ്.
4: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. വേൾഡ് ടൂറിസം ഓർഗനൈസേഷനുമായി സഹകരിച്ച് ഖത്തർ ടൂറിസം സംഘടിപ്പിക്കുന്ന 4th അവാർഡിന്റെ ചുരുക്കപ്പട്ടിക പുറത്തുവിട്ടു. 276 നോമിനേഷനുകളാണ് അന്തിമ പട്ടികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. 7 പ്രധാന വിഭാഗങ്ങളിലായി 35 സബ് കാറ്റഗറികളിൽ നിന്നും 1623 അപേക്ഷകളാണ് ലഭിച്ചത്. ടൂറിസം രംഗത്തെ മികച്ച വ്യക്തികളെയും സ്ഥാപനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക, സേവനങ്ങളിലെ മികവും നൂതന ആശയങ്ങളും വളർത്തുക, രാജ്യത്തിന്റെ ടൂറിസം വികസനത്തിന് പങ്കാളികളായവരുടെ നേട്ടങ്ങൾ അംഗീകരിക്കുക എന്നിവയാണ് ഈ പുരസ്കാരത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്തിന്റെ ഭാഗമായി ലുസൈൽ ഇന്റർനാഷണൽ സർക്യൂട്ട് സ്പെഷ്യൽ പിങ്ക് ഒക്ടോബർ എഡിഷൻ സംഘടിപ്പിച്ചു. വൺ ട്രാക്ക് വൺ കോഴ്സ് എന്ന തീമിലായിരുന്നു പ്രോഗ്രാം ഒരുക്കിയത്. ദോഹയിൽ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വർദ്ധനവ്. സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായ ഖത്തറിലേക്ക് 9 മാസങ്ങളിൽ എത്തിയത് 26.14 ലക്ഷം സന്ദർശകർ. യൂറോപ്യൻ നേഷൻസ് ലീഗ് ഫുട്ബോളിൽ സ്പെയിൻ ക്വാർട്ടറിൽ ക്രൊയേഷ്യയെ പരാജയപ്പെടുത്തിയാണ് ലോക ചാമ്പ്യന്മാർ അവസാന 8 ലേക്ക് മുന്നേറിയത്.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ സ്വർണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം ഇൻ അസോസിയേഷൻ വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
1: ആൻഡ് ലുലു hypermarkets, supermarkets and department stores, where the world comes to shop. Just

0: ചീവട്ടെ ബോട്ടോടെ ഐ ബോട്ടിൽ തക്കാളി ചെടി, നാരങ്ങ ചെടി, പിന്നെ ഒരു മാങ്ങ ചെടി.
1: മാങ്ങ ചെടിയോ മോളെ? ഇത് മാവല്ലേ? അതൊക്കെ പോട്ടെ, ഇതെന്താ ആകെ പച്ചപ്പാണല്ലോ, എവിടുന്ന ഇതൊക്കെ?
2: ഞങ്ങള് ഷോപ്പിങ്ങിന് സഫാരിയിലേക്കല്ലേ പോയത്. സഫാരിയിൽ ഇപ്പൊ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീൻ പ്രൊമോഷൻ തുടങ്ങിയിരിക്കുക. അവിടുത്തെ ചെടികളും അറേഞ്ച്മെന്റ്സും ഒക്കെ കണ്ടപ്പോ ഇവള് ആകെ എക്സൈറ്റഡ് ആയി. ഇവള് തന്നെയാ ഓരോന്ന് സെലക്ട് ചെയ്തത്. ഇനിയും ഒരുപാടുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം.
3: വിവിധ ഇനം പച്ചക്കറി, ഫലത്തൈകൾ, ഔഷധ അലങ്കാര ചെടികൾ, ഇൻഡോർ പ്ലാന്റുകൾ, വിവിധ ഇനം വിത്തുകൾ, ഗാർഡൻ ടൂളുകൾ, ഫെർട്ടിലൈസർ, വളങ്ങൾ തുടങ്ങി കൃഷിക്കാവശ്യമായതെല്ലാം ഒക്ടോബർ 5 മുതൽ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീന്റെ ഭാഗമായി സഫാരിയിൽ ഒരുക്കിയിരിക്കുന്നു.
4: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
5: It's back. LG and Zappos mega promotion. LG appliances, ACs, gaming monitors, TVs and audio products. ഇന്നിവയുടെ ഓരോ പർച്ചേസിലും നേടാം ഉറപ്പായ gift voucherകൾ. ഒപ്പം 3 വർഷത്തെ extended warranty. മുകാഫ loyalty points. ലുജൂം, എയർ മൈൽസ് ആൻഡ് എവിയോസ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ജംബോ സ്റ്റോർസ്, LG ബ്രാൻഡ് ഷോപ്സ് അല്ലെങ്കിൽ jumbosook.com.
3: വേഗമാകട്ടെ ഈ ഓഫർ, ഒക്ടോബർ 19 വരെ മാത്രം.
6: കൺമണി പൂവേ, കണ്ണാടി പൂവേ.
7: നമസ്കാരം, ഞാൻ എം ജി ശ്രീകുമാർ.
8: യു ആർ ലിസണിംഗ് ടു
7: റേഡിയോ സുനോ 91.4.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു hypermarkets, supermarkets and department stores, where the world comes to shop.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആണ്. ഒക്ടോബർ 8-ാം തീയതി വ്യാഴാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇന്ന് ടെക് ലോകത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കാരണം ഇൻസ്റ്റയിൽ ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് ഇന്നലെ എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ് മ്യൂസ് എന്ന് പറയുന്ന ആ ഒരു AI ഏജന്റ് എന്ന് പറയുന്ന സംഗതി നമുക്ക് അരികിലേക്ക് വരുന്നു. എല്ലായിടത്തേക്കും മുഴുവനായിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ലഭ്യമായി തുടങ്ങിയിട്ടില്ല എങ്കിൽ പോലും ഇന്നലത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ പല സോഷ്യൽ മീഡിയ പേജുകളും അത് റിലേറ്റഡ് ആയിട്ടുള്ള വെറൈറ്റി പോസ്റ്ററുകളും കുറേ കാര്യങ്ങൾ നമ്മൾക്ക് ഇന്നലെ ഒറ്റ ദിവസം എനിക്ക് അതിൻ്റെ ഒരു ലുക്ക് കണ്ടപ്പോൾ ഭയങ്കര ഒരു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു ലുക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് പെട്ടെന്ന് അത് പെട്ടെന്ന് ട്രെൻഡിങ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പല പേജുകളും അത് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്ററുകളും രസമുള്ള ഒരുപാട് പോസ്റ്റേഴ്സൊക്കെ നമുക്ക് കാണാൻ പറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു വന്ന മറ്റൊരു കാര്യം, ജെമിനൈയിൽ ഇനിയിപ്പോൾ വരാനായിട്ട് പോകുന്ന കോൾ ഫോർ മീ എന്ന് പറയുന്ന ഒരു ഫീച്ചർ വരാനായിട്ട് പോകുന്നു. അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമ്മളുടെ ജെമിനൈ തന്നെ ഫോൺ വിളിച്ച് പറയുന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് കാര്യം മാത്രമാണ്, കംപ്ലീറ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻ അല്ല, ഒരു ചെറിയ കോൺവെർസേഷൻ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വിളിച്ചു പറയുന്ന രീതിയിലേക്ക് AI മാറ്റപ്പെടാനായിട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിങ്ങനെ സംസാരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പലരുടെയും മറുപടി എത്തിയത് ഇതൊക്കെ ചെറുത്, ഇനിയിപ്പോൾ എന്തൊക്കെ വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ കാണാനായിട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു മറുപടികൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ നിരീക്ഷണങ്ങളും നിങ്ങളുടെ ഒബ്സർവേഷനും ഒക്കെ തന്നെ നിങ്ങൾക്ക് മെസ്സേജിൽ പറയാവുന്നതാണ്. 5000097 എന്ന നമ്പറിലേക്ക്. അതോടൊപ്പം തന്നെ ഒരു അപ്ഡേറ്റിലേക്ക് കൂടി, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് കൂടി അതിൻ്റെ കുറച്ച് പോർഷൻ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വേൾഡ് ടൂറിസം ഓർഗനൈസേഷനുമായിട്ട് സഹകരിച്ചുകൊണ്ട് നമ്മുടെ ഖത്തർ ടൂറിസം സംഘടിപ്പിക്കുന്ന 4-ാമത് അവാർഡ്സിൻ്റെ ആ ഒരു ചുരുക്കപ്പട്ടികയും കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. 276 നോമിനേഷനുകളാണ് ഫൈനൽ ആ ഒരു അന്തിമ പട്ടികയിലേക്ക് സെലക്ട് ആയിട്ടുള്ളത്. 7 പ്രധാന വിഭാഗങ്ങളിലായിട്ട് 35 സബ് കാറ്റഗറികളിൽ നിന്നായിട്ട് 1623 അപേക്ഷകളും കാര്യങ്ങളും ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതോടൊപ്പം തന്നെ ഒക്ടോബർ 12 വരെയുള്ള സമയങ്ങളിൽ സ്വദേശികൾക്കും സന്ദർശകർക്കുമൊക്കെ ഇഷ്ടപ്പെട്ടവർക്കായിട്ട് വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു ചാൻസ് കൂടിയുണ്ട്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഖത്തറിലെ ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്ക് നൽകിയ സംഭാവനകളെയും അല്ലെങ്കിൽ സന്ദർശകർക്കും താമസക്കാർക്കും നൽകിയ മികച്ച സേവനങ്ങളെയും ഒക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു അവാർഡ് നൽകാനായിട്ട് പോകുന്നത്. അവാർഡ് ദാന ചടങ്ങ് നടക്കുന്നത് നവംബർ 23-ാം തീയതി ആയിരിക്കും കേട്ടോ. ടൂറിസം രംഗത്തെ മികച്ച വ്യക്തികളെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളെയൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുക, സേവനങ്ങളുടെ അവരുടെ മികവും അല്ലെങ്കിൽ പുതിയ പുതിയ ആശയങ്ങളൊക്കെ കൊണ്ടുവരുമല്ലോ, ആ ഒരു ആശയങ്ങളെയൊക്കെ വളർത്തുക, രാജ്യത്തിൻ്റെ ടൂറിസം വികസനത്തിന് പങ്കാളികളായവരുടെ നേട്ടങ്ങളെ അംഗീകരിക്കുക എന്നുള്ള ലക്ഷ്യങ്ങളോടുകൂടി തന്നെയാണ് ഈ ഒരു പുരസ്കാരം നമുക്കരികിലേക്ക് എത്താക്കാനായിട്ട് ഖത്തർ ടൂറിസം ലക്ഷ്യമിടുന്നത് എന്നുള്ള ആ ഒരു അപ്ഡേറ്റ് കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്തൊരു സോങ്ങിലേക്ക് നമ്മൾ പോകുന്നു. ഗോദ മൂവിയിലെ വാവ് സോങ് ആണ് നമ്മൾ കേൾക്കുന്നത്. സമയം 8 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആണ്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം കേട്ട് കൂട്ടുകൂടാം.

0: LG and Jumbo's Mega Promotion. LG Appliances, ACs, Gaming Monitors, TVs and Audio Products. എന്നിവയുടെ ഓരോ പർച്ചേസിലും നേടാം ഉറപ്പായ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഒപ്പം 3 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റി, മുക്കാഫ ലോയൽറ്റി പോയിന്റ്സ്, ലുജൂം, എയർ മൈൽസ് ആൻഡ് ഏവിയോസ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ജംബോ സ്റ്റോഴ്സ്, എൽ ജി ബ്രാൻഡ് ഷോപ്സ് അല്ലെങ്കിൽ jumbosook.com.
1: വേഗമാകട്ടെ ഈ ഓഫർ October 19 വരെ മാത്രം. തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു hypermarkets, supermarkets and department stores, where the world comes to shop.

സാഹസം മൂവിയിലെ പാട്ടായിരുന്നു അത്. സമയം 8 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമില് നമുക്കൊന്ന് കായിക ലോകത്തെ, സ്പോർട്സ് ലോകത്ത് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ള വിശേഷങ്ങളിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ രഞ്ജി ട്രോഫി വിശേഷങ്ങളിലേക്ക് പോകാം കേട്ടോ. രഞ്ജി ട്രോഫിയിൽ ഈ സീസണിലെ ആദ്യത്തെ മാച്ചിനായിട്ടുള്ള നമ്മുടെ കേരള ടീമിനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വിഷ്ണു വിനോദാണ് നമ്മളുടെ ടീമിൻ്റെ ക്യാപ്റ്റനാകുന്നത്. ഈ മാസം 11 മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. 14 വരെ ജാർഖണ്ഡിനെതിരെയുള്ള കേരളത്തിൻ്റെ മത്സരം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ടീം എന്ന് പറയുന്നത് അതിഗംഭീരമായിട്ടുള്ളൊരു ഒരു ഒത്തിണങ്ങിയ ഒരു ടീമെന്ന് പറയത്തില്ല. അങ്ങനെ ഒരു ടീമിനെയാണ് ഇത്തവണ കേരളം കളത്തിലേക്ക് ഇറക്കാനായിട്ട് പോകുന്നത്. യുവത്വവും പരിചയസമ്പത്തും എല്ലാം കൂടെ ഒത്തിണങ്ങുന്ന ഒരു നല്ലൊരു മിക്സ് ടീമാണ് നമുക്ക് വേണ്ടിയിട്ട് ഇത്തവണ കളത്തിലേക്ക് ഇറങ്ങുന്നത്. സച്ചിൻ ബേബിയുണ്ട്, രോഹനുണ്ട്, വിഷ്ണു വിനോദുണ്ട്, മുഹമ്മദ് അസ്റുദ്ദീൻ ഉണ്ട്, സൽമാൻ നിസാറുണ്ട്. അങ്ങനെ അതിഗംഭീരമായിട്ടുള്ളൊരു ബാറ്റിംഗ് നിര തന്നെയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. എം ഡി നിതീഷും ഏദൻ ആപ്പിൾ ടോമും ബേസൽ എൻ പി പോലുള്ള നല്ല താരങ്ങളുടെ ബോളിംഗ് നിരയും ഒക്കെ തന്നെ നമുക്ക് വേണ്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതിഗംഭീരമായിട്ടുള്ള മത്സരങ്ങൾ സംഭവിക്കട്ടെ, നല്ല എന്താ പറയുക, നല്ല വിജയങ്ങൾ നമ്മുടെ ടീമിന് സ്വന്തമാകട്ടെ എന്നുള്ള സ്പെഷ്യൽ വിഷസ് കൂടി നമ്മൾ കൊടുക്കുകയാണ്. ഒപ്പം തന്നെ നമ്മൾ ഐ പി എൽ വിശേഷങ്ങളിലേക്ക് നോക്കിപ്പോവാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഡൽഹിയുടെ മുഖ്യ പരിശീലകനായിട്ട് സൗരവ് ഗാംഗുലിയാണ് വരാനായിട്ട് പോകുന്നത് എന്നുള്ള അപ്ഡേറ്റുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവൻ ഡൽഹിയോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് ഗംഭീരമായിട്ട് ഇനി വരും സീസണിലൊക്കെ ഗാംഗുലിയുടെ ആ ഒരു മികവിൽ കൂടിയായിരിക്കും ഡൽഹി കളത്തിലേക്ക് ഇറങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും അതിനായിട്ടൊക്കെ വെയിറ്റ് ചെയ്യാം എന്നുള്ള ആ ഒരു വിശേഷങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഒരു പാട്ടിലേക്ക് കൂടി നമുക്ക് എത്താനായിട്ടുണ്ട്. പക്ഷേ അതിന് മുൻപായിട്ട് ഒന്ന് ഓർമ്മപ്പെടുത്തി പോവുകയാണ്, നമ്മൾ മോർണിംഗിലൊക്കെ തന്നെ വളരെ സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രണയത്തിനാൽ ഷഹബാസ് അമൻ എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ആ ഒരു ഇവൻറ്റിനായിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ടിക്കറ്റുകളൊക്കെ നിങ്ങൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ടിക്കറ്റുകളൊക്കെ പെട്ടെന്ന് സെറ്റാക്കിക്കോളൂ. ക്യൂൻ ഇവൻസ് ഒരുക്കുന്ന പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു എന്ന് പറയുന്ന ആ ഒരു ഇവൻറ്റ് ഒക്ടോബർ 16 ക്യൂ എൻ സി സിയിൽ വെച്ചിട്ടായിരിക്കും. ആ ഒരു മനോഹരമായിട്ടുള്ള ആ ഒരു സായാഹ്നം നമ്മൾക്കരികിലേക്ക്, ഒരു സംഗീത വിരുന്ന് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. മനോഹരമായിട്ട് പാട്ടുകളൊക്കെ കേട്ട് ആസ്വദിച്ച് നമുക്ക് വരാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ടിക്കറ്റുകൾ വേഗം തന്നെ സ്വന്തമാക്കുക. ക്യൂ ടിക്കറ്റ്സിലൂടെയും സ്നൂ ന്യൂ സിറ്റിയിലൂടെയും ഒക്കെ തന്നെ നിങ്ങൾക്ക് ടിക്കറ്റുകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു എന്നുള്ള മനോഹരമായിട്ടുള്ള ഇവൻറ്റ് ഒക്ടോബർ 16 നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ടിക്കറ്റുകൾ നിങ്ങൾ പെട്ടെന്ന് സെറ്റ് ചെയ്തോളൂ എന്നുള്ള കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്തൊരു കിഡിലൻ പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. സമയം 8 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ്, ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: LG and Jumbo's mega promotion. LG appliances, ACs, gaming monitors, TVs and audio products. Individe oru purchase urappaya gift voucherugal. Oppa 3 varshate extended warranty. Mukafa loyalty points. Lujum, Air Miles and Avios. Innu thanne sandarshikku Jumbo stores LG brand shops allengil jumbosook.com.
2: Vegamagate ee offer October 19 vare maatram. 100 riyalinte saari 75 riyaline kodukkan pattu Sakir bike. 200 റിയാലിന്റെ ഇലക്ട്രോണിക് ഐറ്റംസ് 150 റിയാലിന് കൊടുക്കാൻ പറ്റുമോ സക്കീർ ബൈക്ക്?
3: ഇങ്ങനെ 25% 50% വരെ കുറച്ചു കൊടുക്കുന്നിടത്തേക്ക് ഈ സക്കീർ ബൈ നിന്നെ കൊണ്ടുപോകാം സഫാരിയിലേക്ക്.
2: ഓഫറുകളുടെ തലപ്പക്കത്തിൽ സഫാരി വീണ്ടും. സഫാരിയിൽ സെയിൽ അപ് ടു 50% ഗാർമെന്റ്സ്, ഫുട്വെയർ, ലേഡീസ് ബാഗ്സ്, ടെക്സ്റ്റൈൽസ്, ഐടി, ഇലക്ട്രോണിക്, ടോയ്സ്, ഹൗസ് ഹോൾഡ്, സ്റ്റേഷനറി, സ്പോർട്സ് തുടങ്ങി സെലക്ടഡ് ഐറ്റംസിലെല്ലാം സെയിൽ അപ് ടു 50%. ഈ പ്രൊമോഷൻ ഒക്ടോബർ 25 വരെ മാത്രം.
4: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
5: ഹലോ, ഞാൻ അനുസിതാര.
6: യു ആർ ലിസ്ണിംഗ് ടു
5: റേഡിയോ സുനോ 91.7.
6: യു ആർ ലിസ്ണിംഗ് ടു മോർണിംഗ് സവാരി
7: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM.

0: this Morning Safari only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa
3: ആൻഡ് ലുലു hypermarkets supermarkets and department stores where the world comes to shop.

0: ഇതിൽ നിന്നും എന്ത് മനസ്സിലായി?
1: ഇതിൽ നിന്നും എന്ത് മനസ്സിലായി എന്ന് ചോദിച്ചാൽ, ഇതെന്ന് പറഞ്ഞാൽ
0: വീക്കെൻഡ് ആയി എന്നുള്ളത് മനസ്സിലായി.
1: അതും മനസ്സിലായി. പിന്നെ ഞാനും അപ്പം തമ്പുരാനും സുഭദ്രയുള്ള ഒരു ട്രസ്റ്റ് ആണല്ലോ ഇത്.
0: ട്രസ്റ്റ് തീരുമാനിക്കൂ
1: എന്ന് പറഞ്ഞ പോലെയാണ്.
0: അതെ, കുറച്ചു പേർക്ക്
1: കത്തിക്കാണും
0: മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. സമയം 9 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആണ്. ഒക്ടോബർ 8-ാം തീയതിയാണ്, വ്യാഴാഴ്ച ദിവസമാണ്. ഹോം ഡേ അല്ല,
1: എന്തോ അല്ല, ഇത് സംഭവം തന്നിട്ട്, ഇതെന്താ സംഭവം ഞാൻ പറയാം.
0: ഞാൻ ശരിക്കും അറിയാതെ വന്നു പോയതാണ്.
1: സെൽ എടുത്ത് വന്നിട്ട് ഞാൻ ചോദിച്ചു, ടിസ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കണോ അടുത്ത പറമ്പിലേക്ക് പോകണോ? അത് ലിസോ ഇഷ്ടമുള്ള പറമ്പിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഇപ്പം ഇവിടെ നിന്ന് ഹാജർ വെച്ചിട്ട് ഹോം ഡെലിവറിയിലേക്ക് ഞാൻ വരാം എന്നുള്ള പ്രതീക്ഷയുമായിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ തമ്മിൽ അത്
0: സംസാരിച്ചുകൊണ്ട് ഹോം ഡെലിവറി ഇപ്പം എനിക്കൊന്നും അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല.
1: ഇല്ല, ഇപ്പം നമുക്ക് നമ്മൾ ആ സമയത്ത് എന്താണോ ആശയങ്ങൾ കൊടുക്കേണ്ടത് ആ ആശയങ്ങൾ കൊടുക്കുക അല്ലേ. അത് നമ്മുടെ പ്രിയപ്പെട്ട ലിസ്ണേഴ്സും അവർക്കും അതിനെ അംഗീകരിക്കാനും അല്ലേ സ്നേഹിക്കാനും സ്വീകരിക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ്.
0: തീർച്ചയായിട്ടും. അപ്പൊ ഹൈഡ് ആൻഡ് സീക്കിൽ നിന്ന് ഒറ്റ ക്ലൂ ഉള്ളൂ,
1: ഒറ്റ സൂചന,
0: ഒറ്റ സൂചന.
1: ഓക്കെ, റെഡി?
0: ബെസ്റ്റ് ഓഫ് ദി എന്റർടൈനർ ടിൽ ടുഡേ, ഈ ഒരു ഒറ്റ സൂചനയുള്ളൂ. ഫോൺ എടുക്കാൻ പാടില്ല, ഉടനെ ഫോൺ
1: എടുക്കുന്നത്.
0: ബെസ്റ്റ് ഓഫ് ദി എന്റർടൈനർ ടിൽ ടുഡേ ഈ സിനിമയുടെ പോസ്റ്ററിൽ ഉണ്ടായിരുന്ന ഒരു വരിയാണത്.
1: ഏതാണ് ഈ സിനിമ,
0: ഏതാണ് ഈ ചിത്രം? ഈ ഒരൊറ്റ സൂചനയുടെ ആവശ്യമുള്ളൂ, കാരണം ഞാൻ അതിന്റെ കൂടുതൽ സൂചനയൊന്നും പറയേണ്ട ആവശ്യമില്ല. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് കൂടുതൽ സൂചനയിലേക്കൊന്നും പോകുന്നില്ല. ഈ ഒരൊറ്റ സൂചനയിൽ സിനിമ കണ്ടുപിടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയച്ചു. ബെസ്റ്റ് ഓഫ് ദി എന്റർടൈനർ ടിൽ ടുഡേ എന്നുള്ളതാണ് ഈ ഒരൊറ്റ സൂചന.
1: ഓക്കെ, 500-00917, 500-00917 നിങ്ങളെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ.
0: ഇൻഹരിഹർ നഗർ അല്ല, ഇൻഹരിഹർ നഗർ അല്ല, മലയാളം പേരാണ്.
1: വളരെ മനോഹരമായ,
0: ഞാൻ വിചാരിച്ചു ഇപ്പൊ അതുകൂടെ പറയുന്നത്.
1: ഓക്കെ
0: ഓക്കെ, നല്ലൊരു പേരാണ് മലയാളം. സി എ ഡി മൂസ അല്ല അനന്തു, സി എ ഡി മൂസ അല്ല. ഓക്കെ, വേറൊരു സിനിമയാണ്. ഓക്കെ, നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച്, 8-ാം തീയതിയാണ്, വ്യാഴാഴ്ച ദിവസമാണ്. പെട്ടെന്ന് ഉത്തരങ്ങൾ പോരട്ടെ.
1: സൂചന
0: ബ്രില്ലിയൻസിന്റെ അങ്ങേയറ്റം. പെട്ടെന്ന് ഉത്തരങ്ങൾ പോരട്ടെ.

0: സീവട്ടായ ബോട്ടുടെ ഐ ബോട്ടിൽ തക്കാളി ചെടി, നാരങ്ങ ചെടി, പിന്നെ ഒരു മാങ്ങ ചെടി.
1: മാങ്ങ ചെടിയോ മോളെ? ഇത് മാവല്ലേ? അതൊക്കെ പോട്ടെ, ഇതെന്താ ആകെ പച്ചപ്പാണല്ലോ, എവിടുന്ന ഇതൊക്കെ?
2: ഞങ്ങള് ഷോപ്പിങ്ങിന് സഫാരിയിലേക്കല്ലേ പോയത്. സഫാരിയിൽ ഇപ്പൊ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീൻ പ്രൊമോഷൻ തുടങ്ങിയിരിക്കുക. അവിടുത്തെ ചെടികളും അറേഞ്ച്മെന്റ്സും ഒക്കെ കണ്ടപ്പോ ഇവളാകെ എക്സൈറ്റഡ് ആയി. ഇവള് തന്നെയാ ഓരോന്ന് സെലക്ട് ചെയ്തത്. ഇനിയും ഒരുപാടുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം.
3: വിവിധ ഇനം പച്ചക്കറി, ഫലത്തൈകൾ, ഔഷധ അലങ്കാര ചെടികൾ, ഇൻഡോർ പ്ലാന്റുകൾ, വിവിധ ഇനം വിത്തുകൾ, ഗാർഡൻ ടൂളുകൾ, ഫെർട്ടിലൈസർ, വളങ്ങൾ തുടങ്ങി കൃഷിക്കാവശ്യമായതെല്ലാം ഒക്ടോബർ 5 മുതൽ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീന്റെ ഭാഗമായി സഫാരിയിൽ ഒരുക്കിയിരിക്കുന്നു.
4: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
5: ഹായ് നമസ്കാരം, ഞാനിന്നലെ സ്വന്തം അപ്പം ചേർത്താണ്. നമ്മുടെ സ്വന്തം ഖത്തറിലെ റേഡിയോ സീമ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555 or visit bima.com.qa.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just

സമയം 9 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിക്ക് എട്ടു പോകുന്ന ടൈമാണ്. ബി കെ യു ആണോ റൈറ്റ് ആൻസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി കെ യു അല്ല റൈറ്റ് ആൻസർ. നമ്മുടെ മജ്ലിസ് ദോഹ എന്നുള്ള അക്കൗണ്ടിൽ നിന്നുള്ള മെസ്സേജ്, ഗൂഗിള് വരെ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ട്. ഷൈൻ എന്നാണല്ലേ പേര്. ഓക്കെ ഓക്കെ, അപ്പം എനിക്കിവിടെ ഈ ഒരു പേരാണ് കാണിക്കുന്നത് കേട്ടോ, അതാണ് ഞാൻ ആ പേര് പറഞ്ഞത്. ഓക്കെ, ഷൈൻ പറയുന്നത് ഗൂഗിളും കൺഫ്യൂസ്ഡ് ആണ്, പക്ഷേ ഷൈൻ അയച്ചിരിക്കുന്നത് റൈറ്റ് ആൻസറാണ്, കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ആവേശം അല്ല റൈസ് പി കെ, ആവേശം അല്ല മൂവി. ഓക്കെ, ബി കെ യു അല്ല. ഓക്കെ, സനിൽജി ഗംഭീരമായിട്ടുള്ളൊരു ഒരു മിമിക്രിയൊക്കെ ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. വീക്കെൻഡൊക്കെ അല്ലേ, ചുമ്മാ ഒരു വൈബ് എന്ന് പറഞ്ഞിട്ട് അടിപൊളിയായിട്ട് ഞാനത് ഫുള്ള് കേട്ടു കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സൂപ്പറായിട്ട് ഇങ്ങനെയുള്ള ശ്രമങ്ങൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. നസീം ചോദിക്കുന്നത് മണിച്ചിത്രത്താഴാണോ, അല്ല മണിച്ചിത്രത്താഴല്ല. ഞാനൊരു സൂചനയും കൂടെ പറയട്ടെ, ഈ സിനിമയ്ക്ക് നാഷണൽ അവാർഡ്സ് ലഭിച്ചിട്ടുള്ളൊരു മൂവിയാണ്. അപ്പോൾ അതിൽ ബെസ്റ്റ് പ്രൊഡക്ഷൻ ഡിസൈനർ സാബു സിറിൽ, അദ്ദേഹത്തിന് ഈ സിനിമയിലൂടെ നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ബെസ്റ്റ് പ്രൊഡക്ഷൻ ഡിസൈനർ സാബു സിറിലിന് ഈ സിനിമയിലൂടെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇത് ഒരു സൂചനയാണ് കേട്ടോ. ഞാൻ ഈ സിനിമയുമായിട്ട് ഏറ്റവും അടുത്തുള്ള ക്ലൂ ഒന്നും എടുക്കുന്നില്ല. ഓക്കെ, പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന സൂചനകളുണ്ടോ, ഉണ്ടല്ലോ, അതൊന്നും ഞാൻ എടുക്കാതെ ഒന്ന് വഴി തിരിഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് പേർക്ക് പക്ഷേ സിനിമ ഏതാണെന്ന് പിടികിട്ടി. ഞാൻ ഒറ്റ സൂചനയായിരുന്നു ആദ്യം പറഞ്ഞത്, ബെസ്റ്റ് ഓഫ് ദി എൻ്റർടൈനർ ടിൽ ടുഡേ എന്നുള്ളത് ഈ സിനിമയിലൊരു പോസ്റ്ററായിരുന്നു, പോസ്റ്ററിലൊരു വാചകമായിരുന്നു. ആ ഒരൊറ്റ സൂചനയിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. കൂടെ ഒരു അഡീഷണൽ സൂചന കൂടെ തന്നു കഴിഞ്ഞു, ബെസ്റ്റ് പ്രൊഡക്ഷൻ ഡിസൈനിന് വേണ്ടിയിട്ട് സാബു സിറിലിന് ഈ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലൂടെ വരുമ്പോഴത്തേക്ക് ക്ലിയർ ആകും എന്ന് ഞാൻ കരുതുന്നു സിനിമ ഏതാണെന്നുള്ളത്. അൻവർ അലി ആ പോസ്റ്റർ തന്നെ എനിക്ക് അയച്ചു തന്നു, ആ എഴുത്തുള്ള പോസ്റ്റർ ഉണ്ടല്ലോ, ബെസ്റ്റ് ഓഫ് ദി എൻ്റർടൈനർ ടിൽ ടുഡേ എന്നുള്ള പോസ്റ്റർ ഉണ്ടല്ലോ, അത് എനിക്ക് ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി അൻവർ അലി. കൂടെ തന്നെ അജിയുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്, അടിപൊളി അജി. ബിൻഷാദ് ബി കെ യു ആണ് പറയുന്നത്, ബിൻഷാദ് ബി കെ യു അല്ല. ഫരീസാദ് രോമാഞ്ചം പറയുന്നു, രോമാഞ്ചവും അല്ല. അൻസൽ ഹബീബ് റൈറ്റ് ആണ്. അനീഷ് റൈറ്റ് ആണ് അയക്കുന്നത്. അബ്ദുൽ ജബാർ അദ്ദേഹത്തിൻ്റെ മെസ്സേജ്, ഓക്കെ ഓക്കെ, ലുസൈൽ ഭാഗത്താണല്ലേ, ഓക്കെ, ചായ കുടിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോട്ടോയൊക്കെ വന്നിട്ടുണ്ട്. മണിമച്ചിങ്ങൽ, വിശ്വൻ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പറയുന്നുണ്ട്. ഇപ്പം കുറച്ച് പേർക്ക് ടെക്നിക്ക് വർഷം പറ, അറ്റ്ലീസ്റ്റ് വർഷം പറഞ്ഞാൽ പിന്നെ വീട്ടിൽ അതിനേക്കാൾ സ്പീഡിൽ വീട് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ സാധാരണ ഞാൻ വർഷം പറയാറുണ്ട്. അപ്പോൾ ഇന്ന് അതുകൊണ്ടാണ് ഞാൻ വർഷം പറയാത്തത് കേട്ടോ. ഓക്കെ, വർഷം പറഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ എന്നിട്ടും എല്ലാവരും കണ്ടുപിടിച്ചു. അതാണ് നമ്മുടെ ലിസ്ണേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഷരീഫ് ഹനീഫിൻ്റെ റൈറ്റ് ആൻസറുണ്ട്. കൂടെ തന്നെ അമീൻ ഫുൾ ക്വസ്റ്റ്യൻ ഫുള്ള് കേട്ടില്ലേ, ഇന്ന് സൂചനകൾ അധികം ഇല്ല അമീനെ, വളരെ രണ്ട് സൂചനകൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഫസ്റ്റ് സൂചന എന്ന് പറയുന്നത് ബെസ്റ്റ് ഓഫ് ദ എൻ്റർടൈനർ ടിൽ ടുഡേ, ഇത് ഈ സിനിമയിലെ ഒരു പോസ്റ്ററിൻ്റെ വരിയായിരുന്നു. ഓക്കെ, ഈ ഒറ്റ സൂചനയും ഞാൻ നൽകിയിട്ടുണ്ടായിരുന്നുള്ളൂ ആദ്യമായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് സാബു സിറിലിന് ഈ സിനിമയിലെ ബെസ്റ്റ് പ്രൊഡക്ഷൻ ഡിസൈനിന് നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് സൂചനകൾ നൽകിയിട്ടുള്ളത്. അനന്തു രാജു, അനന്തു കറക്റ്റാണ്. അനന്തു ആദ്യം സി ഐ ഡി മൂസ പറഞ്ഞു, പിന്നെ അടിപൊളിയായിട്ട് റൈറ്റ് ആൻസർ പറഞ്ഞു. നസീം കറക്റ്റാണ്, ഞാൻ പറഞ്ഞല്ലോ നസീം കറക്റ്റാണ്. മൻസു റൈറ്റ് ആൻസറാണ്. നദീർ തിരൂർ റൈറ്റ് ആൻസർ പറയുന്നു. ഫരീസാദ് ആ ഒരു പോസ്റ്ററാണോ അയക്കുന്നത്, അതെ ഞാൻ വിചാരിച്ചു എത്തി. ഓക്കെ, റിൻറ്റോ റിൻറ്റോ രാജേഷിന് വിഷസ് പറയുമോ, ഓ തീർച്ചയായിട്ടും റിൻറ്റോ രാജേഷിന് സ്പെഷ്യൽ വിഷസ് പറയുന്നു. ഫോട്ടോ റിപ്ലൈ ഇല്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അനൂജിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അനൂജ് കറക്റ്റായിട്ട് തന്നെ പറയുന്നു. ഒരു പാട്ട് രാഹുൽ ചോദിക്കുന്നുണ്ട്, പഴയ ഹിന്ദി സോങ് ആണോ രാഹുലെ ഉദ്ദേശിച്ചത്. രാഹുൽ മനസ്സിൽ വിചാരിച്ചത് ഏത് മൂവിയാണ് എന്നുള്ളതൊന്ന് ടൈപ്പ് ചെയ്തിടുവായിരുന്നെങ്കിൽ അത്രയും സന്തോഷമായിരുന്നു കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച പാട്ട് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. ഓക്കെ, ആ മൂവിയുടെ പേര് കൂടെ ഒന്ന് ടൈപ്പ് ചെയ്തിടാൻ പറ്റുമോ രാഹുലെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഓക്കെ ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച ആ ഒരു പാട്ടാണെന്ന് കരുതുന്നു കേട്ടോ. ഓക്കെ, ഞാൻ അതിലേക്ക് വരുന്നതായിരിക്കും. ജാസിം യൂനസ്, ഈ മൂവിയല്ല, ഇതല്ല മൂവി. ഓക്കെ, ഇപ്പോൾ ഒരു കിടിലം പാട്ട് വരുന്നുണ്ട്, ആറാട്ട് മൂവിയിലെ പാട്ട്, ഇതും ഒരു സൂചനയാണ്.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
2: ആകാശമായവളെ
1: പാട്ടിൽ നിറയുന്ന പ്രണയം, ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
3: യൂണിവൻസ് ഒരുക്കുന്നു ജി ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒക്ടോബർ 16 QNCC സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224999 0.
4: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
5: Radio Suno 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ സ്വർണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം ഇൻ അസോസിയേഷൻ വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa
1: ആൻഡ് ലുലു hypermarkets, supermarkets and department stores where the world comes to shop.

0: ഹൃദയം മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ഗ്ലോഗിൽ സമയം 9 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ എല്ലാവരും ശരിയുത്തരങ്ങളൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് കണ്ടുപിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെ 2 സൂചനകളാണ് നൽകിയത്, പക്ഷെ അതിൽ നിന്നും തന്നെ വളരെ അടിപൊളിയായിട്ട് തന്നെ റൈറ്റ് ആൻസേഴ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മീൻ്റെ റൈറ്റ് ആൻസർ വന്നിട്ടുണ്ട്, റൈസ് പി കെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. കൂടെ ഇപ്പൊ കേട്ടു തുടങ്ങുന്നവർക്കും ശരിയുത്തരങ്ങൾ അയക്കാവുന്നതാണ്. നമ്മൾ സൂചനകളിലൂടെ ഒരു സിനിമ ഇങ്ങനെ കണ്ടുപിടിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. 2 സൂചനകൾ മാത്രമേ നൽകിയിട്ടുള്ളൂ. ആദ്യത്തെ സൂചന എന്ന് പറയുന്നത് ബെസ്റ്റ് ഓഫ് ദ എന്റർടൈനർ ടിൽ ടുഡേ എന്നുള്ളത് ഈ സിനിമയുടെ പോസ്റ്ററിലുണ്ടായിരുന്ന ഒരു വാചകമാണ്. ബെസ്റ്റ് ഓഫ് ദി എന്റർടൈനർ ടിൽ ടുഡേ എന്നുള്ളത് ഈ സിനിമയുടെ പോസ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട വാചകമായിരുന്നു. പിന്നെ അതുപോലെ ഈ സിനിമയിലെ ബെസ്റ്റ് പ്രൊഡക്ഷൻ ഡിസൈന് സാബു സിരിൽ അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് ഇപ്പൊ കേട്ടു തുടങ്ങിയവർക്കും റൈറ്റ് ആൻസർ അയക്കാം. ഗൂഗിളിന്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. ഗൂഗിളെ, വെരി ഗുഡ് മോർണിംഗ്. റൈറ്റ് ആൻസർ പോരട്ടെ, സിനിമ പിടികിട്ടിയോ? പിടികിട്ടിയെങ്കിൽ അയച്ചോളൂ 5000917 എന്ന നമ്പറിലേക്ക്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ലോക നിക്ഷേപക ഫോറത്തിന് നമ്മുടെ ഖത്തർ ദോഹ വേദിയാകുന്നു എന്ന് പറയുന്ന ആ ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അപ്ഡേറ്റുകളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാവിക്കായുള്ള നിക്ഷേപം എന്ന് പറയുന്ന ആ ഒരു തീമിൽ 25 ഒക്ടോബർ സ്റ്റാർട്ട് ചെയ്ത് 27 വരെയാണ് ഈ ഒരു വലിയ സംഗമം നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും 25 ടു 27 അതിൻ്റെ ഒരു 14 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2012 മൂന്നാം പതിപ്പിന് ദോഹ വേദിയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരു 14 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ലോക നിക്ഷേപക അല്ലെങ്കിൽ വേൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോറത്തിന് നമ്മുടെ ദോഹ വേദിയാവാനായിട്ട് പോകുന്നത്. ആ ഒരു അപ്ഡേറ്റ് കൂടി ഈ സമയത്ത് ഞാൻ നൽകി പോവാണ് കേട്ടോ. അമീൻ പറയുന്നത് ഓക്കെ, അതിനെക്കുറിച്ച് വലിയൊരു അറിവില്ല, എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അമീനെ പറയുന്നതായിരിക്കും കേട്ടോ. സാക്കുവിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. ആൾക്കും പറയുന്നു ഒരു നല്ല ഡേ ആണ്, ഒരു ഹാപ്പി വീക്കെൻഡും അഡ്വാൻസ് ആയിട്ട് തന്നെ അങ്ങോട്ട് വിഷ് ചെയ്യുന്നു. അടിപൊളിയാവട്ടെ. ഓക്കെ, അടിപൊളിയായിട്ട് ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും കടുപ്പമുള്ള, അത്ര കടുപ്പമല്ല എന്നാലും ചെറിയ രീതിയിൽ കടുപ്പമുള്ളൊരു സൂചന നൽകിയുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് കിട്ടിയില്ല. കുറച്ചുപേർ പറഞ്ഞു വർഷം ഒന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്തായാലും വർഷം അങ്ങോട്ട് ഞാൻ പറയാം, ഏത് വർഷമാണ് ഈ ഒരു സിനിമ റിലീസായത് എന്നുള്ളത് പറയാം. 94 റിലീസായ സിനിമയാണിത്. 94 റിലീസായ മൂവി ബെസ്റ്റ് ഓഫ് ദി എന്റർടൈനർ ടിൽ ടുഡേ എന്നുള്ളത് ഈ സിനിമയിലൊരു പോസ്റ്ററായിരുന്നു. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സാബു സിറലിന് ബെസ്റ്റ് പ്രൊഡക്ഷൻ ഡിസൈനുള്ള നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇനി കണ്ടുപിടിക്കാൻ പറ്റും എന്ന് കരുതുന്നു. 94 റിലീസായ ആ ഒരു മൂവി ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ വേഗം തന്നെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നവർക്ക് റൈറ്റ് ആൻസർ മനസ്സിലായവരുണ്ടെങ്കിൽ ഓക്കെ, ദാ സഫ്ദാറിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. കറക്റ്റാണ് കേട്ടോ, ആ മൂവി തന്നെയാണ് നമ്മൾ ഇന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. അതിനുള്ള കാരണമൊക്കെ ഉണ്ട്, ആ കാരണങ്ങളൊക്കെ വഴിയെ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്, ചെന്നൈ ബീറ്റ്സിലേക്ക്.
1: ചെന്നൈ ബീറ്റ്സ്.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം ഇൻ അസോസിയേഷൻ വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
1: ആൻഡ് ലുലു hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
2: സമയം 9 കഴിഞ്ഞ് 43 ആണ്. സനിൽജിയുടെ മെസ്സേജ് ഇങ്ങനെയാണ്, അപ്പുണ്ണിജിക്ക് രാവിലെ വന്നിട്ട് ഏത് പ്രോഗ്രാമിൽ ഇരിക്കണം എന്നൊരു കൺഫ്യൂഷൻ. മോർണിംഗ് സവാരി വേണോ, ഹോം ഡെലിവറി വേണോ? തൽക്കാലം വേറെ എങ്ങോട്ടേക്കും പോകണ്ട, ഒരു മാവിൻ കൊമ്പത്തേക്ക് പോകണ്ട, തേനൂറും ശബ്ദത്തിൽ ഏതെങ്കിലും പ്രോഗ്രാം ഡെലിവറി ചെയ്തോ, ഞങ്ങൾക്ക് സെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഉത്തരവും മറുപടിയും എല്ലാം കൂടെ ഒരു മെസ്സേജിലല്ലേ, കൊള്ളാം സനിൽജി. ഓക്കെ, നെക്സ്റ്റ് കൃപ അനുവിൻ്റെ മെസ്സേജ് ഉണ്ട്. കൃപ കറക്റ്റ് ആയിട്ട് തന്നെ അയക്കുന്നുണ്ട്, റൈറ്റ് ആൻസറാണ് കൃപ. നഫ്സലിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. ഷഹീൻ മജീദ് പറഞ്ഞത് ഹണി ഓൺ ദ ബ്രാഞ്ച് ഓഫ് ദ മാംഗോ ട്രീ അല്ലേ റൈറ്റ് ആൻസർ എന്ന് ചോദിക്കുന്നുണ്ട്. റൈറ്റ് ആൻസർ ഓൺ ദ ബ്രാഞ്ച് ഓഫ് എ സ്വീറ്റ് ഹണി മാംഗോ ട്രീ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ കറക്റ്റാണ്. സിനിമാറ്റോഗ്രഫി ക്ലൂ പറഞ്ഞിരുന്നതിൽ എല്ലാവരുടെയും ഉത്തരം കൂടെ പോകുന്നതിന് എന്താ ദൃശ്യ ഭംഗി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ആ ഒരു പേര് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. KV ആനന്ദ്, അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞെങ്കിലും ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തെ ഓർക്കുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ സിനിമയെക്കുറിച്ച് പറയുമ്പം ആ ഒരു വിഷ്വൽ ബ്യൂട്ടി നമുക്ക് പറയാതെ പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഇന്ന് നമ്മൾ മാറ്റി മാഷപ്പിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഒരു 1 hour നമ്മൾ സ്പെഷ്യലായിട്ട് തേന്മാവിൻ കൊമ്പത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ശരി ഉത്തരം എന്ന് പറയുന്നത് തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറയുന്ന മൂവി തന്നെയായിരുന്നു. എല്ലാവരുടെയും അടിപൊളിയായിട്ട് റൈറ്റ് ആൻസേഴ്സ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്നാലും ഈ ഒരു ശരി ഉത്തരം കൂടി നിങ്ങളുടെ അരികിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരി എനിക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഓർമ്മപ്പെടുത്താനായിട്ടുള്ള കാര്യം, ഡാൻഡിയാനായിട്ട് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു ഒരു കാര്യമാണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഡാൻഡിയാനായിട്ടിലേക്ക് നിങ്ങൾക്കൊന്ന് രജിസ്റ്റർ ചെയ്യണം, ഗംഭീരമായിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ റേഡിയോ ഒലിവ് ഒരുക്കുന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. സ്നൂനു സിറ്റിയിലൂടെ നിങ്ങൾക്ക് ടിക്കറ്റുകൾ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. 9 നാളെയാണ് ഈ ഒരു ഇവൻറ്റ് നടക്കാനായിട്ട് പോകുന്നത്. റീജൻസി ഹാളിലാണ് ഈ ഒരു പ്രോഗ്രാം, നമ്മളുടെ ഡാൻഡിയ നൈറ്റ്, അതിഗംഭീരമായിട്ട് തകർപ്പനായിട്ട് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് വരാനായിട്ട് സാധിക്കുന്ന ഒരു ഗംഭീര ഇവൻ്റ് ആയിരിക്കും ഈ ഒരു ഡാൻഡിയ നൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ടിക്കറ്റുകൾ എടുക്കാനായിട്ട് സ്നൂനു സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റുകൾ എടുക്കാനായിട്ട് സാധിക്കും. നാളെ റിജൻസി ഹാളിൽ ഒരു 6:30 നമ്മളുടെ ഡാൻഡിയ നൈറ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഇനി ഞാനൊരു നമ്പർ പറയാം. ഈ നമ്പർ നോട്ട് ചെയ്തിട്ട് ഈ നമ്പറിലേക്ക് നിങ്ങളൊന്ന് വിളിച്ചാൽ മതി. 3328-3393 ഇതാണ് നമ്പർ. 3328-3393 ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കോണ്ടാക്ട് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഫ്രണ്ട്സൊക്കെ പോകാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ നമ്പർ കൊടുക്കുകയോ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ റേഡിയോ ഒലിവിൻ്റെ ഇൻസ്റ്റാ പേജിലേക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പേജിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനും മനസ്സിലാക്കാനും പറ്റും. അടിപൊളിയായിട്ട് ചില്ല് ചെയ്ത് ഗംഭീരമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡാൻഡിയ നൈറ്റ് എൻജോയ് ചെയ്യാൻ സാധിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരി ഞാൻ ടിക്കറ്റ് എവിടെയെന്നോ, അയ്യോ അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ടിക്കറ്റ് നമുക്ക് ഇന്നിപ്പോൾ ടിക്കറ്റുകളില്ല, ടിക്കറ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്നാലും അപ്പോൾ നീ ഹോം ഡെലിവറി സെറ്റാണോ?
3: സെറ്റാണ്.
2: സെറ്റാണ്, റെഡിയാണ്?
3: സെറ്റല്ലേ?
2: ഓ അങ്ങനെയാണ്, ഓക്കെ. നമ്മൾ ഫണ്ട് സെറ്റാണല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും റൈറ്റ് ആൻസർ എല്ലാവരും പറഞ്ഞു. അപ്പുണ്ണി എല്ലാവരും പറഞ്ഞ പോലെ ഉത്തരം എന്ന് പറയുന്നത് ഓൺ ദ ബ്രാഞ്ച് ഓഫ് എ സ്വീറ്റ് ഹണി മാംഗോ ട്രീ.
3: ഓ, തേന്മാവിൻ
2: കൊമ്പത്ത്.
3: തീർച്ചയായിട്ടും കഴിഞ്ഞ 2 നിസ്സയും അഷ്ടമിയും തേന്മാവിൻ കൊമ്പത്തിനെ ഏത് ലെവലിലേക്ക്, ഏത് കൊമ്പത്തേക്ക് കൊണ്ടുപോയി എന്നുള്ളത് ആലോചിക്കേണ്ടിയിരിക്കുന്നു.
2: ആക്ച്വലി നമ്മൾ ഈ ഏത് ലെവലിലേക്ക് കൊണ്ടുപോയത് BK ആണ്.
3: ഞാൻ ശരിക്കും ഞാൻ നിസ്സൻ്റെ അടുത്ത് ഇന്നലെ പറയായിരുന്നു, നമുക്ക് BK വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള റീൽസും വീഡിയോസും ഇന്റർവ്യൂസും എല്ലാം ശ്യാം പുഷ്കറിനെ, ശ്യാമേട്ടനെ ഞാൻ അയച്ചു കൊടുക്കണ്ട.
2: തീർച്ചയായിട്ടും അയച്ചു കൊടുക്കണം, അത്രമാത്രം ഇന്റർവ്യൂസ് ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഇന്ന് സ്പെഷ്യൽ ആയിട്ട് നമുക്കൊരു 1 hour തേന്മാവിൻ കൊമ്പത്ത്, കാരണം അത്രയും സംസാരിക്കാനുണ്ട് നമുക്ക് ആ സിനിമയെ കുറിച്ച് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഞങ്ങളുടെ സംസാരം ഇവിടെ കഴിയുന്നില്ല,
3: ഞങ്ങൾ തുടരും.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: ഇലക്ട്രോണിക് ഐറ്റംസ് 180 റിയാലിന് കൊടുക്കാൻ പറ്റുമോ സക്കീർ ബായിക്ക്?
4: ഇങ്ങനെ 25% 50% വരെ കുറച്ചു കൊടുക്കുന്നിടത്തേക്ക് ഈ സക്കീർ ബായി നിന്നെ കൊണ്ടുപോകാം സഫാരിയിലേക്ക്.
5: ഓഫറുകളുടെ തലപ്പക്കത്തിൽ സഫാരി വീണ്ടും. സഫാരിയിൽ സെയിൽ അപ് ടു 50% ഗാർമെന്റ്സ്, ഫോട്ട്വെയർ, ലേഡീസ് ബാഗ്സ്, ടെക്സ്റ്റൈൽസ്, ഐടി, ഇലക്ട്രോണിക്, ടോയ്സ്, ഹൗസ് ഹോൾഡ്, സ്റ്റേഷനറി, സ്പോർട്സ് തുടങ്ങി സെലക്ടഡ് ഐറ്റംസിലെല്ലാം സെയിൽ അപ് ടു 50%. ഈ പ്രൊമോഷൻ ഒക്ടോബർ 25 വരെ മാത്രം.
6: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.

സുനോ അപ്ഡേറ്റ്സ്. സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. വേൾഡ് ടൂറിസം ഓർഗനൈസേഷനുമായി സഹകരിച്ച് ഖത്തർ ടൂറിസം സംഘടിപ്പിക്കുന്ന 4th അവാർഡിന്റെ ചുരുക്കപ്പട്ടിക പുറത്തുവിട്ടു. 276 നോമിനേഷനുകളാണ് അന്തിമ പട്ടികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. 7 പ്രധാന വിഭാഗങ്ങളിലായി 35 സബ് കാറ്റഗറികളിൽ നിന്നും 1623 അപേക്ഷകളാണ് ലഭിച്ചത്. ടൂറിസം രംഗത്തെ മികച്ച വ്യക്തികളെയും സ്ഥാപനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക, സേവനങ്ങളിലെ മികവും നൂതന ആശയങ്ങളും വളർത്തുക, രാജ്യത്തിന്റെ ടൂറിസം വികസനത്തിന് പങ്കാളികളായവരുടെ നേട്ടങ്ങൾ അംഗീകരിക്കുക എന്നിവയാണ് ഈ പുരസ്കാരത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്തിന്റെ ഭാഗമായി ലുസൈൽ ഇന്റർനാഷണൽ സർക്യൂട്ട് സ്പെഷ്യൽ പിങ്ക് ഒക്ടോബർ എഡിഷൻ സംഘടിപ്പിച്ചു. വൺ ട്രാക്ക് വൺ കോഴ്സ് എന്ന തീമിലായിരുന്നു പ്രോഗ്രാം ഒരുക്കിയത്. ദോഹയിൽ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വർദ്ധനവ്. സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായ ഖത്തറിലേക്ക് 9 മാസങ്ങളിൽ എത്തിയത് 26.14 ലക്ഷം സന്ദർശകർ. യൂറോപ്യൻ നേഷൻസ് ലീഗ് ഫുട്ബോളിൽ സ്പെയിൻ ക്വാർട്ടറിൽ ക്രൊയേഷ്യയെ പരാജയപ്പെടുത്തിയാണ് ലോക ചാമ്പ്യന്മാർ അവസാന 8 മുന്നേറിയത്.

0: ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ.
1: മെയിൻ സ്പോൺസേഴ്സ് ലുലു, പവർമാൻ ഇന്റർനാഷണൽ WLL, അൽമഹ റീകൺസ്ട്രക്ഷൻ ആൻഡ് ട്രേഡിംഗ് WLL, പ്ലാറ്റിനം സ്പോൺസേഴ്സ് ഫെഡറൽ ബാങ്ക്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സിറ്റി എക്സ്ചേഞ്ച്, ഗൾഫ് ഏഷ്യ, ഗൾഫ് ആർ അൽ മിസ്നാദ്, ഡിജിലൻസ് ഫോർ ട്രേഡിംഗ് സർവീസസ് ആൻഡ് കോൺട്രാക്ടിംഗ്.
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
1: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനു 91.7 FM.
3: ഹായ്, ഞാൻ നിങ്ങളുടെ ഭാമ.
4: യു ആർ ലിസ്ണിംഗ് ടു
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: ഹോം ഡെലിവറി വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് വീക്കെൻഡ് ഹോം ഡെലിവറിയിൽ എന്തൊക്കെയാണ് ഇന്ന് സ്പെഷ്യൽ എന്നൊക്കെ എല്ലാവരും ആലോചിക്കുന്നുണ്ട്. ഒരുപാട് സ്പെഷ്യൽ വിശേഷങ്ങൾ ഞങ്ങൾ രണ്ട് പേരും ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന് മുമ്പായിട്ട് ഒരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പുറത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട്, അതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എവിടെയാണ്, ഏത് സ്ഥലത്താണുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഇന്നത്തെ മനോഹരമായ നിമിഷങ്ങൾ, സെലിബ്രേഷൻസ്, സന്ദേശങ്ങൾ, ആഘോഷങ്ങൾ എല്ലാം നമ്മളെയും കൂടി അറിയിക്കണേ.
2: തീർച്ചയായിട്ടും തേഴ്സ്ഡേ ആവുന്ന സമയത്ത് നമുക്കൊരു ഒരു ഒരു സന്തോഷം ഉണ്ടല്ലോ. തേഴ്സ്ഡേ ആണല്ലോ, ഇനിയിപ്പോ ഇന്ന് വൈകിട്ട് ഫ്രണ്ട്സിനെ ഒക്കെ കാണാൻ പറ്റുമല്ലോ, അതല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുക,
1: നാളെ അധികം സമയം കിടന്ന് ഉറങ്ങാൻ.
2: അതെ, സത്യസത്യം. പക്ഷേ ഈ ഉറക്കം മാത്രം, മറ്റേ ഈ റീലിനെ കാണല്ലേ, അതായത് എല്ലാരും വിചാരിക്കും എനിക്ക് അവധി കിട്ടുമ്പോ ഞാൻ കിടന്ന് ഉറങ്ങുമായിരിക്കുന്നു, അങ്ങനെയല്ല. അരിയിടുന്നു, തുണി കഴുകുന്നു, ക്ലീൻ ചെയ്യുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കൂടുതലും
1: പലപ്പോഴും നമ്മളൊക്കെ മുഖാമുഖം നോക്കിയിരുന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ദിവസത്തെ അവധി കൊണ്ട് ഒന്നും ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. ചിലപ്പോൾ എണീറ്റ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്, ബ്രേക്ക്ഫാസ്റ്റ് അല്ല ബ്രഞ്ച് ആയിരിക്കും മിക്കപ്പോഴും
2: കഴിക്കാൻ,
1: കഴിച്ച് ഭക്ഷണവും കഴിച്ച് ഡ്രസ് അലക്കി റൂമൊക്കെ ഒന്ന്
2: ഒതുക്കി
1: ഒന്ന് നാട്ടിലേക്ക് കാര്യമായിട്ട് വിളിക്കുന്ന വെള്ളിയാഴ്ച ആണല്ലോ, നാട്ടിലേക്കും വിളിച്ച് എല്ലാം കഴിഞ്ഞ് രാത്രി ഉറങ്ങാനായി
2: ഡ്രസ് വേണമെങ്കിൽ
1: അത്രയും കൂടി കിട്ടാനുള്ള സാധ്യതകളുള്ളു. പക്ഷെ നമ്മളിങ്ങനെ പറയുമ്പോൾ ഒരു ദിവസം അവധി ഉള്ള കാര്യം പറയുന്നു, പക്ഷെ ഒരു ദിവസം പോലും അവധി ഇല്ലാത്ത ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തിയാണ്.
2: പക്ഷെ കിട്ടുന്ന സമയത്തൊക്കെ നമ്മള് നമുക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മള് നമ്മുടെ മീറ്റ് ടൈം ആയിട്ട് കണ്ട് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക്
1: തുടങ്ങാം
2: അംഗം.

0: ഹോം ഡെലിവറി വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിസയ അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. അങ്ങനെ അവധി ദിവസം പോരാ, അല്ലെങ്കിൽ അവധി ദിവസം തികയുന്നില്ല എന്നുള്ള കഥ പറഞ്ഞ സമയത്ത് മറ്റൊരു ആർട്ടിക്കിൾ ഞങ്ങളുടെ കണ്ണിൽ ഉടക്കി എന്നുള്ളതാണ്.
1: അതെ, ആ ആർട്ടിക്കിൾ എന്താണെന്ന് വെച്ചാൽ നാട്ടിലെ വിശേഷമാണ് കേട്ടോ. നാട്ടിൽ ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടികളെ നോക്കുന്ന കാര്യത്തില് അച്ഛന്മാർക്കും അവധി എന്ന് പറയുന്ന ഒരു നിർദ്ദേശമൊക്കെ വന്നിരിക്കുന്നു. കുട്ടികളെ നോക്കാൻ വേണ്ടി അച്ഛന്മാർക്കും അവധി എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ വരാൻ പോകുന്നു, വന്നിട്ടില്ല, വരാനായിട്ട് പോകുന്നു. അതിന്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെ സംഭവിക്കാം എന്നുള്ള അപ്ഡേറ്റുകളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു.
0: ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് നോക്കിക്കേ. ഇവിടെ നമ്മൾ പലപ്പോഴും നോക്കുകയാണെങ്കിൽ പല അച്ഛന്മാരും,
1: അതെ, അച്ഛനും അമ്മമാരും ഒരുപോലെ തന്നെ
0: ജോലി ചെയ്യുന്നു. അപ്പോൾ അമ്മമാരുടെ ജോലി ഇപ്പോൾ ഒരു പ്രത്യേക സെക്ടറിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് അധികം ലീവോ അല്ലെങ്കിൽ അവർക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റൂല. അപ്പോൾ അച്ഛന്മാര് പലരും, എനിക്കറിയാവുന്ന പലരും ഉണ്ട് കേട്ടോ, അച്ഛന്മാര് അവര് ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്തിട്ട്
1: മക്കളുടെ
0: കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ജോലികളിലേക്ക്
1: സ്വിച്ച് ചെയ്യുന്നു.
0: അതായത് ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നില്ല, പക്ഷെ അവര് പിന്നീട് അവർക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയിലേക്ക് മാറുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. എനിക്ക് തന്നെ അറിയാവുന്ന ഒരു ഫാമിലി, ഒന്നല്ല രണ്ടോ മൂന്നോ ഫാമിലീസ് ഉണ്ട്. ആള് അച്ഛന്മാര് അവര് മക്കളെ സ്കൂളിലാക്കിയതിനു ശേഷം ഊബറിന് പോവുക, അതിനുശേഷം മക്കളെ പോയി എടുക്കുക, അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ സെറ്റിൽ ചെയ്തിട്ട് വീണ്ടും ഊബറിന് പോവുക.
1: അവരുടെ കുട്ടികളുടെ ഒരു സൗകര്യത്തിനനുസരിച്ച്
0: അവര് ലൈഫിനെ മാറ്റുന്നു എന്നുള്ളതാണ്. ഒരുപാട് പേര് ഇവിടെ അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ്. ശരിക്കും അവരോടൊക്കെ ഒരു പ്രത്യേക അഭിനന്ദനം അവരെ അറിയിക്കാനായിട്ടുണ്ട്
1: കേട്ടോ.
0: നാട്ടിലെ അവധിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴേ നമ്മൾ പ്രവാസ ലോകത്ത് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്,
1: നമ്മുടെ ഡെയിലി ലൈഫിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇക്കാര്യത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളോ നിങ്ങളുടെ ഒരു ഒബ്സർവേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് മെസ്സേജിൽ പറയാം. 5000 9170

0: നമസ്കാരം, ഞാൻ ജി എസ് പ്രതി. റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൊണ്ടുകൂടാം.
1: Chennai beats.
2: Tamil, head of the R.
3: In the art of Podumakulanda.

0: ഹോം ഡെലിവറി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അച്ഛനോടൊപ്പമാണ് ഇന്നത്തെ ഹോം ഡെലിവറി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ?
1: അതെ അതെ, അത് പറയാനൊരു കാരണം കൂടി ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ, ഞാനിപ്പോ അപ്പുണ്ണി അച്ഛനോടൊപ്പം എന്ന് പറഞ്ഞപ്പോഴാണ് അത് ഓർത്ത കേട്ടോ. അതായത് ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഒരുപാട് ആളുകളുടെ ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരാൾ ആദ്യമായിട്ട് ജോലിക്ക് പോകുന്ന ഒരു ഒരു വീഡിയോ ആണ് കേട്ടോ. ജോലിക്ക് പോകുന്നതാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. അങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുന്ന സമയത്ത് അയാൾ റെഡി ആയിട്ട് നിൽക്കുന്നു. അപ്പം അച്ഛൻ എന്ത് ചെയ്യുന്നു, ഈ മകന്റെ മുടിയൊക്കെ ഇങ്ങനെ റെഡിയാക്കി സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ കയ്യിലൊരു സ്വീറ്റ് എടുത്തിട്ട് ആൾക്ക് കൊടുക്കുന്നു. ആ ഒരു വീഡിയോ ഒരുപാട് ആളുകൾ ഭയങ്കര ഇഷ്ടത്തോടുകൂടി കണ്ടു എന്ന് പറയുന്ന ആ ഒരു വിശേഷം ഞാനിങ്ങനെ വായിച്ചു പോയിട്ടുണ്ടായിരുന്നു.
0: ഈ അച്ഛൻ മക്കൾ ബോണ്ട് എന്ന് പറയുന്ന സമയത്ത് പുറത്തു നിന്ന് കാണുമ്പോ ഒരു പരിക്കനായ രീതിയും, പക്ഷെ അകത്തേക്കും അടുത്തേക്കും എത്തുന്ന സമയത്ത് അത് വല്ലാത്തൊരു ബോണ്ടാണ്. പ്രത്യേകിച്ച് നിസ്സൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കിക്കോ. ഇപ്പൊ അമ്മമാര് ഒരു ദിവസം അമ്മയുടെ വീട്ടിൽ നിൽക്കാനൊക്കെ ആയിട്ട് പോയി, എനിക്ക് എന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എനിക്ക് അപ്പൊ എനിക്ക് അതിന് വേണ്ടി പോയി അവിടെ കുറച്ച് ദിവസം, അവിടെ ഒരു കല്യാണം ഉണ്ട്, അപ്പൊ രണ്ടു ദിവസം മുമ്പേ ഞാൻ പോകണം എന്നൊക്കെ പറയുന്ന സമയത്ത് ചിലപ്പോൾ മക്കളും അച്ഛന്മാരും ഒരുമിച്ചായിരിക്കും പിന്നീട് വീട്ടിലുണ്ടാവുക. ആ ദിവസം ആ വീട് പാർട്ടി മൂഡായിരിക്കും, പാർട്ടി മൂഡ് ഗംഭീരാണ്. അത് പറയ അവിടെ ആ സമയത്ത് അവിടെ ഒരുപാട് പാചക പരീക്ഷണങ്ങൾ നടക്കും. പാചക പരീക്ഷണങ്ങൾക്കൊപ്പം തന്നെ പാർസലുകൾ വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ വളരെ രസകരമായിട്ട് അടി മിടി ഒച്ചപ്പാടും ബഹളവും പങ്കുവെക്കലും എല്ലാം നല്ല രസമായിരിക്കും.
1: പിന്നെ അമ്മമാര് വന്ന് കൊറേ ക്ലീനിങ് പരിപാടികളും കുറച്ച് പണികൾ ഉണ്ടായിരിക്കും.
0: അമ്മമാരെ അടുക്കള കാണുമ്പോ ഇങ്ങനെ ഒരു നിപ്പുണ്ട്,
1: തലേ കൈവെച്ച്
0: നിൽക്കുന്നൊരു നിപ്പുണ്ട്
1: അല്ലേ.
0: ശരിക്കും അതുപോലെയുള്ള ഇപ്പൊ നമ്മൾ പറയുന്ന സമയത്ത് പലർക്കും ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും.
1: അതെ, അതുപോലെ തന്നെ ഞാൻ കണ്ട മറ്റൊരു റീലാണ് ഈ അച്ഛന്റെ കൂടെ പുറത്തു പോകുമ്പോഴും അമ്മയുടെ കൂടെ പുറത്തു പോകുമ്പോഴും തമ്മിലുള്ള വ്യത്യാസങ്ങള്. അച്ഛന്റെ കൂടെ പുറത്തു പോകുന്ന സമയത്ത് വണ്ടിയിലിരിക്കുന്നു, നേരെ ചെല്ലുന്നു, എന്തിനാണോ പോയത് അത് ചെയ്യുന്നു, എന്തെങ്കിലും കടയിൽ നിന്ന് മേടിക്കാനാണെങ്കിൽ അത് മേടിക്കുന്നു, വണ്ടിയിൽ വെക്കുന്നു, വീണ്ടും അച്ഛന്റെ കൂടെ കയറുന്നു, അധികം സംസാരിക്കുന്നൊന്നുമില്ല, നേരെ പോകുന്നു. അന്നേരം അച്ഛൻ പിന്നെ ചായ വേണമെന്ന് ചോദിക്കുന്നു, അപ്പൊ ഒരു ചായയും ഒരു പരിപ്പ് കൂടെ മേടിച്ചു കൊടുക്കുന്നു, എന്നിട്ട് തിരിച്ചു. ഇതേ ആള് അമ്മയുടെ കൂടെ പുറത്തു പോകുന്നു, കടകളിലൊക്കെ പോകുന്നു, വർത്താനമൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് അമ്മ ജ്യൂസ് മേടിച്ചു കൊടുത്ത് വേറെ ഭക്ഷണം എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ അത് മേടിച്ചു കൊടുത്ത് പിന്നെ തിരിച്ചു പോരാൻ നേരത്ത് വേറെ എന്തെങ്കിലും വീട്ടിൽ വന്നിട്ട് കഴിക്കാൻ വേണ്ടി മേടിച്ചു കൊടുക്കുന്നു. റീല് കണ്ടാണ് കേട്ടോ.
0: എന്റെയൊക്കെ ലൈഫിൽ നേരെ ഉൾട്ടായിരുന്നു. അതായത് ഇപ്പൊ നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത്, അതായത് അമ്മ ഏറ്റവും കൂടുതൽ എന്തെങ്കിലും ചെറിയ ചെറുപ്പത്തിലൊക്കെ ഉള്ള അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയം, അപ്പൊ നമ്മളിങ്ങനെ ചായക്കട കാണുമ്പോ അല്ലെങ്കിൽ കൂൾ ബാർ കാണുമ്പോ
1: നമുക്ക് പെട്ടെന്ന്
0: ചാഞ്ചേട്ടൻ വെള്ളം കുടിക്കണമെന്ന്, അമ്മ ദാഹിക്കുന്ന വെള്ളം കുടിക്കണം, അപ്പൊ തന്നെ അമ്മയുടെ ബാഗിൽ നിന്ന്
1: കുടിച്ചോളാം
0: വെള്ളം കുപ്പി എടുത്തു തരും, അതോടുകൂടി ആ ഫ്ലോയൊക്കെ പക്ഷെ അച്ഛന്റെ കൂടെ പോകുമ്പോ അങ്ങനെയല്ല,
1: ചായ മേടിച്ചരും,
0: ചായ മേടിച്ചരും, പറയുന്നത് എല്ലാം വാങ്ങിച്ചു തരും, എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റപ്പെടും.
1: അപ്പം ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അല്ലെ, ഓരോ വീടുകളും ഓരോ അച്ഛന്മാരും അമ്മമാരും ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ ഇതുപോലെ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും അച്ഛന്റെയും അമ്മയുടെയും കൂടെ പുറത്തു പോകുന്ന സമയത്തെ
0: അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ.

0: This is home delivery only on Radio Suno 91.7 FM.
1: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
2: ഹോം ഡെലിവറിയുടെ വിശേഷങ്ങളാണ്, അച്ഛൻ വിശേഷങ്ങളാണ് ഹോം ഡെലിവറിയിൽ ഇന്ന് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത്. നിസൈ ഇങ്ങനെ വാചാലയായിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ വിശേഷങ്ങൾ പറയുന്ന സമയത്ത്.
3: അതെ അതെ, ഞാൻ ആലോചിക്കുകയാണ് ഒരു സിനിമ നമ്മളെ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ബി കെ എന്നുള്ള സിനിമ എനിക്ക്
2: ഇതിനൊരു
3: അവസാനം ഇല്ല നിങ്ങൾ വിചാരിക്കരുത്. പക്ഷെ ഓരോ തവണ ഓരോ റീല് കാണുമ്പോഴും ഓരോ എന്താ പറയാ കണ്ടന്റ് ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്നതുകൊണ്ടാണ് സംസാരിച്ചു പോകുന്നത് കേട്ടോ. അതായത് ഈ ആ മൂവിയിലെ ജസ്റ്റിൻ ആയിട്ടുള്ള ക്യാരക്ടർ അകത്ത് നിൽക്കുന്നു. അപ്പം ഫാദർ ആയിട്ടുള്ള ക്യാരക്ടർ വെട്ടുക്കിളി പ്രകാശ് അദ്ദേഹമല്ലേ ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം പരിപ്പൂടം മേടിച്ചിട്ട് വരുന്ന ഒരു സീനില്ലേ,
2: ഓക്കെ, എന്നിട്ട് മമിതയോട് എടുത്തോളം
3: പറയുന്ന സീനില്ല. അപ്പൊ അതിൽ എനിക്ക് തോന്നുന്നത് നിവിന്റെ ക്യാരക്ടർ വിളിക്കുന്നത് അച്ഛനോ ഫാദറിനോ ഒന്നും അല്ല,
2: അങ്ങനെ
3: എന്തോ ആണ്
2: വിളിക്കുന്നത്. എനിക്ക് കണക്ട് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്.
3: അല്ലേ, ഡേവിസ് ഏട്ടനല്ലേ വിളിക്കുന്നത്.
2: ഈ അച്ഛന്മാരെ മക്കള് വിളിക്കുന്ന വിളികളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു
3: എന്നുള്ളതാണ്.
2: ശരിക്കും ഇപ്പൊ ഞാൻ ഇത് പറയുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇപ്പൊ അച്ഛൻ വരുമ്പോ അച്ഛൻ്റെ ഒരു രീതിയിലായിരിക്കും നമ്മള് പറയാ. പിന്നെ കുറച്ച് സൈലൻസ് ഒക്കെ ആയിരിക്കും
3: വീട്ടില്,
2: ഒച്ചപ്പാടൊന്നും ഉണ്ടാവില്ല. പഠിക്കുന്നതായിട്ട് അഭിനയിക്കുന്നു, അങ്ങനെയുള്ള പരിപാടികളും കലാപരിപാടികളൊക്കെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഈ ഒരു സമയം ഈ ഒരു കാലഘട്ടത്തില് ഇപ്പൊ ഞാൻ എന്റെ എക്സ്പീരിയൻസ്
3: പറയാം.
2: എനിക്ക് എന്നെ ബ്രോ എന്ന് വിളിക്കും.
3: ബ്രോ എന്ന് വിളിക്ക.
2: ബ്രോ എന്നോ, ബ്രോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം, എങ്ങനെയുണ്ടായിരുന്നു,
3: അങ്ങനെയൊക്കെ ചോദിക്കും.
2: അപ്പൊ വീട്ടില് അത് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ അവര് ഇപ്പൊ ഇപ്പത്തെ കുട്ടികള് പലരും അങ്ങനെ തന്നെയാണ്, ഫാദറിന് ബ്രോ
3: ബ്രോ
2: ബ്രോ സീനാട്ടാ, ഓ ഏത് വൈബ്.
3: അപ്പോ
2: ഇത് പലർക്കും
3: കണക്ട് ചെയ്ത് കഴിഞ്ഞു.
2: അതെ, കണക്ട് ചെയ്ത് കഴിഞ്ഞു. അതായത് ഇപ്പൊ ഒരു 12 to 15, 13 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഫാദർ ആണ് എന്നെങ്കിൽ പലർക്കും ഇത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഫാദർമാരെ ബ്രോ എന്ന് വിളിക്കുന്ന മക്കളുള്ള ഒരു കാല, ഇതെല്ലാവരും ചേർത്ത് പറയുന്നല്ല കേട്ടോ, ഞാനിത്
3: ഓരോരുത്തർക്കും
2: ഓരോരുത്തരുടെ കഥകൾ വ്യത്യസ്തമാണ്. പക്ഷെ പലർക്കും അത് ചിന്തിക്കാൻ പറ്റും എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. ഞാനിത് ജനറലൈസ് ചെയ്ത് പറയുന്നതല്ല.
3: ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെ ഉള്ള അനുഭവങ്ങൾ ഉള്ളവർക്കും
2: വിളിക്കാവുന്നതാണ്,
3: മെസ്സേജുകൾ ഞങ്ങൾക്ക് അയക്കാം കേട്ടോ. 5000 ബ്രോ എന്നുള്ള വിളികളൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളവരുണ്ടെങ്കിൽ ആ ഒരു വിശേഷങ്ങൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം.

0: Oasis.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: ിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: ഹായ്, ഞാൻ ജോബ് കുര്യൻ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
6: ചെന്നൈ ബീറ്റ്സ്,
7: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
8: എന്താ ആട്ടം പോതുമാക്കൊള്ളണ്ട്.

0: You are listening to Radio Suno 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Adi, ini birthday celebration da chelo ende.
2: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി.

0: പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786. വാട്സ്ആപ്പ് 7405055 or visit bima.com.qa.
1: Home delivery.

0: വചനങ്ങളിലൂടെ
1: അറിയുക, ഹൃദയം നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരി മാങ്ങിനുള്ള സമയം.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: ഹോം ഡെലിവറി വിശേഷങ്ങൾ തുറന്നു വെച്ച ഒരു ചിന്ത പലരില്ലേയും അത് കൊണ്ടു എന്നുള്ളതാണ്. നമ്മൾ ഒരു ദിവസത്തെ അവധിയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞ സമയത്ത് നമുക്കൊരു മെസ്സേജ് ഇങ്ങനെ കുറച്ചു നേരം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു.
2: അതെ, ഐ മീൻ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് നമ്മൾക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഫ്രൈഡേ കൊണ്ട് തീരൂല്ല കാര്യങ്ങളൊന്നും. കാരണം വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഫുഡ് അടി, പിന്നെ ചെറിയൊരു ഉറങ്ങൽ, പിന്നെ അങ്ങനെ കുറെ കുറെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഒക്കെ ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ഫ്രൈഡേ അങ്ങോട്ട് പെട്ടെന്ന് അവസാനിക്കും. അല്ലെങ്കിൽ അവധി ദിവസങ്ങൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്.
1: അവധി ദിവസങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നെ
2: പോകും,
1: പെട്ടെന്ന് പോകുന്ന മാത്രമല്ല ഞാൻ അവധി ദിവസം അതിരാവിലെ
2: അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ജോലിയുള്ള ദിവസമാണെങ്കിൽ അപ്പുണ്ണി ലേറ്റ് ആണ്, ഓക്കെ, ഭയങ്കര പാടുപെട്ടായിരിക്കും അപ്പുണ്ണി എണീറ്റ് വരിക. പക്ഷെ അവധി ദിവസങ്ങളിൽ രാവിലെ 6 മണിയാകുമ്പോൾ അപ്പുണ്ണി വിളിച്ചാൽ കിട്ടും. കഴിഞ്ഞ ദിവസം നമ്മുടെ സെയിൽസ് നാശ വിളിച്ചിട്ട് നിസ എനിക്ക് അപ്പുണ്ണിനെ ഈ സമയത്ത് ഞാൻ ഫോൺ എടുത്തു, എന്നെ വിളിച്ചപ്പോൾ 7 മണി 8 മണി സമയത്ത് ഫോൺ എടുത്തു. ഇനിയിപ്പോൾ അപ്പുണ്ണിയെ വിളിച്ചാൽ കിട്ടാൻ വല്ല സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് വിളിച്ചു, ഇപ്പം വിളിച്ചാലേ കിട്ടുള്ളൂ.
1: 5:30 എണീറ്റിരിക്കണ്ടോ?
2: രാവിലെ തന്നെ 4 മണിക്കെങ്ങാണ്ട് എണീറ്റിരിക്കുന്നുണ്ട്, വേണമെങ്കിൽ വിളിച്ചോളാം പറഞ്ഞു.
1: അത് മാനസികാവസ്ഥയുടെ പ്രശ്നമാണോ എനിക്കത് അറിയില്ല, അത് എന്താണെന്ന് എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാല് എനിക്ക് അത് ഭയങ്കര വിഷമമുള്ള
2: കാര്യമാണ്.
1: മനസ്സിലാവാത്ത, അതായത് ഇപ്പൊ വെള്ളിയാഴ്ച
2: മാനസികമായി നമ്മൾക്കൊരു വ്യത്യാസം അവധിയാണല്ലോ എന്നൊരു മൈൻഡിന്റെ കൊണ്ടായിരിക്കാം.
1: ഓക്കെ, അന്ന് പകലിട്ട് കിടന്ന് ഉറങ്ങാനും പറ്റത്തില്ല,
2: അങ്ങനെയുണ്ട്,
1: അതാണ് ഏറ്റവും വലിയ സങ്കടം.
2: പക്ഷെ ഈ പറഞ്ഞ പോലെ അതുകൊണ്ടൊരു ഗുണമുണ്ട് അപ്പുണ്ണി, കാരണം നമുക്ക് ആ ദിവസം മുഴുവനായിട്ട്
1: കിട്ടും.
2: ഇപ്പൊ നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും അത് വിചാരിച്ചു നമ്മളുടെ ദിവസത്തിന്റെ പകുതി പോയി.
1: ഓക്കെ, എനിക്ക് അതിലൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം എന്താ വെച്ചാല് ഈ അതിരാവിലെ എണീക്കുന്ന ദിവസം പകുതി ദിവസമാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് പുറത്തു പോകാൻ പറ്റും.
2: ഫാമിലിയായിട്ട്
1: ബ്രേക്ക്ഫാസ്റ്റിന് പുറത്തു പോകാൻ പറ്റും. അത് വിന്ററായ നേരെ കത്താര ഹിൽസ്, കത്താര ഹിൽസിൽ വന്നിരിക്കുന്നു, അവിടുത്തെ കാഴ്ചകളാണ്. ഇതെല്ലാം പറ്റുന്ന ആളുകൾക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്ന കാര്യമാണ് കേട്ടോ. കാരണം വെച്ചാല് അവിടെ വന്നിട്ട് ആ പച്ചപ്പിൽ നമ്മൾ ഇരിക്കുക എന്ന്
2: പറയുന്നത് നമ്മുടെ കണ്ണുകൾക്ക് മൈൻഡിനും ഭയങ്കര
1: റിലാക്സേഷനാണ്. അതായത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒരു പച്ചപ്പുള്ള സ്ഥലത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്തതിന് ശേഷം ഒരു ബ്രേക്ക്ഫാസ്റ്റിന് പോവാം.
2: അതെ, മൊത്തത്തിലൊരു കൂൾ ഫീൽ ആയിരിക്കും,
1: കൂൾ ഫീൽ ആയിരിക്കും. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്രൈഡേ നമുക്ക് മൊത്തമായിട്ട് കിട്ടും എന്നുള്ളതാണ്.
2: തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങളൊന്ന് നേരത്തെ എണീറ്റ്
1: ശീലമുണ്ടെങ്കിൽ നേരത്തെ എഴുന്നേക്കാൻ സാധിക്കുവാണെങ്കിൽ ഒന്ന് ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് പുറത്തേക്ക് പോയിട്ട് ഒരു പച്ചപ്പുള്ള ശാന്തമായ സ്ഥലത്ത് ഇനിയുള്ള തണുപ്പ് കാലങ്ങൾ ചെലവഴിച്ച് നല്ല ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് എന്നിട്ട് വേണമെങ്കിൽ 2 മണിക്കൂർ.
2: പക്ഷെ ഒരു കുഴപ്പമെന്നറിയോ,
1: പറഞ്ഞ സാറേ പറയൂ.
2: അപ്പൊ എണീക്കാൻ പറ്റില്ല. അപ്പൊ എണീക്കുന്നവർക്ക് ഇതൊക്കെ ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.

0: See what I bought today? I bought a തക്കാളി ചെടി, നാരങ്ങ ചെടി, പിന്നെ ഒരു മാങ്ങ ചെടി.
1: മാങ്ങ ചെടിയോ മോളെ? ഇത് മാവല്ലേ? അതൊക്കെ പോട്ടെ, ഇതെന്താ ആകെ പച്ചപ്പാണല്ലോ, എവിടുന്ന ഇതൊക്കെ?
2: ഞങ്ങള് ഷോപ്പിങ്ങിന് സഫാരിയിലേക്കല്ലേ പോയത്. സഫാരിയിൽ ഇപ്പൊ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീൻ പ്രൊമോഷൻ തുടങ്ങിയിരിക്കുക. അവിടുത്തെ ചെടികളും അറേഞ്ച്മെന്റ്സും ഒക്കെ കണ്ടപ്പോ ഇവളാകെ എക്സൈറ്റഡ് ആയി. ഇവള് തന്നെ ഓരോന്ന് സെലക്ട് ചെയ്തത്. ഇനിയും ഒരുപാടുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം.
3: വിവിധ ഇനം പച്ചക്കറി, ഫലത്തൈകൾ, ഔഷധ അലങ്കാര ചെടികൾ, ഇൻഡോർ പ്ലാന്റുകൾ, വിവിധ ഇനം വിത്തുകൾ, ഗാർഡൻ ടൂളുകൾ, ഫെർട്ടിലൈസർ, വളങ്ങൾ തുടങ്ങി കൃഷിക്ക് ആവശ്യമായതെല്ലാം ഒക്ടോബർ 5 മുതൽ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീന്റെ ഭാഗമായി സഫാരിയിൽ ഒരുക്കിയിരിക്കുന്നു.
4: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു നിസ?
2: അതാണ് ഞാനും ആലോചിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നത്? മറ്റേ ലാലേട്ടൻ പറയുന്ന പോലെ ഇത് സംഭവിക്കുകയാണ്. അതാണ് സംഭവം.
1: ലാലേട്ടൻ മറ്റേ പറയുന്നത് ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ മോനെ എന്ന് ചോദിച്ച പോലെ, നേരത്തെ നമ്മൾ ജസ്റ്റ് കത്താര ഹിൽസും ആ ഒരു വിന്ററിന്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൂടി ഒരാൾ എന്റെ അടുത്ത് പറയാ, നമുക്ക് വിന്റർ ആർക്കിനെ കുറിച്ച് സംസാരിച്ചോളൂ, പറയൂ എന്താണ് വിന്റർ ആർക്ക്?
2: അതായത് വിന്റർ ആർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിടയ്ക്ക് വിന്റർ ആർക്ക് എന്നല്ലാത്ത രീതിയിൽ നമ്മൾ ഇതിനെ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. അതായത് വിന്റർ ആർക്ക് എന്ന് പറയുന്നത് ഒക്ടോബർ 1 കഴിഞ്ഞല്ലോ, അതായത് ഒക്ടോബർ മാസം മുതൽ ഡിസംബർ 31 വരെയുള്ള മാസങ്ങൾ സ്വയം മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് വേണമെങ്കിൽ മാറ്റിവെക്കാൻ പറ്റും. കാരണം ഈ വൺ ഇയറിൽ നമുക്ക് ആദ്യത്തെ മാസങ്ങളിലൊക്കെ നമ്മൾ ആഗ്രഹിച്ചു ഒന്നും നടന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവത്തില്ല. പക്ഷെ അങ്ങനെ ചെയ്യാത്ത ആളുകൾക്ക് ഇപ്പം നല്ല സമയമാണ്. ഈ ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്ത് എന്തെങ്കിലും ചലഞ്ചോ എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഈ വർഷം 2026 ഞാനിത് ചെയ്യണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് വേണമെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾക്ക് തുടക്കിടാൻ
1: പറ്റും.
2: ഈ ഒരു ക്യാമ്പയിൻ താല്പര്യമുള്ള ആളുകൾക്ക് വിന്റർ ആർക്കെന്നുള്ള അവർ പേരൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടേ ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ, നമ്മളായിട്ട് വിചാരിക്കും വിന്റർ ആർക്കിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു, പോസ്റ്റ് ഒക്കെ ഇടുക, സ്റ്റോറി ഒക്കെ ഇടുക, അപ്പൊ നമുക്ക് പിറ്റേ ദിവസമായി ചെയ്യണമല്ലോ.
1: അത് വലിയൊരു കാര്യം. ഈ സ്റ്റോറിയും സ്റ്റോറി ഇട്ടാ പിന്നെ അതങ്ങനെ ഡിലീറ്റ് ആയി, പക്ഷെ പോസ്റ്റ് ഇട്ടാ മോളെ അതവിടെ തെളിവായിട്ട് അവിടെ കിടക്കും. പിന്നെ ഇത് ഇത് കൊളുത്തിയവരുണ്ടല്ലോ, ചോദിക്കുമെന്ന്
2: ചോദിക്കും. അപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക്, എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല, ഇപ്പൊ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാട്ടോ.
1: ഓക്കെ, നിസയ്ക്കും അഷ്ടമിക്കും ഇത്തവണ ചെയ്യാനുള്ളത് മാക്സിമം ഇവിടുത്തെ
2: റെസ്റ്റോറൻറ്റ്
1: ഈ വർഷം എന്ന് പറഞ്ഞാൽ ചില ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
2: വിന്റർ ഫുഡ് ഫെസ്റ്റിവൽ എന്നുള്ള പേരിട്ടോ
1: ഒരു വിന്റർ ആർക്കിലേക്ക് ഞങ്ങൾ എത്തുന്നതായിരിക്കും.
2: ഇത് 2024 ഈ ഒരു ട്രെൻഡ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ ഒരുപാട് പേര് അത് ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ സീരിയസ് ആയിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഇനിയുള്ള മാസങ്ങൾ നിങ്ങൾക്ക് വളരെ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം.
1: ഓക്കെ, അപ്പൊ അതിന് ഓൾ ദി ബെസ്റ്റ്.

0: ഹാപ്പിനെസ് ഫ്രീക്വൻസി.
1: നാട്ടിലേക്ക് വേഗത്തിൽ പണമയക്കാൻ വിസ ഡയറക്റ്റ് ഖത്തറിൽ അൽ ദാർ എക്സ്ചേഞ്ചിൽ മാത്രം. ഇന്ന് തന്നെ ഞങ്ങളുടെ 38 ശാഖകളിൽ ഏതെങ്കിലും ഒന്ന് സന്ദർശിക്കൂ, അല്ലെങ്കിൽ അൽ ദാർ എക്സ്ചേഞ്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555, ഓർ വിസിറ്റ് bima.com.qa.
3: ഞാൻ ലാൽജോസ്, റേഡിയോ സുനു 91.7 കേട്ടു കേട്ട് കൂട്ടുകൂടാ.

0: This is home delivery only on Radio Sunoh 91.7 FM.
1: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
2: ഈ ഒരു സമയം ഹോം ഡെലിവറി ചെറുതായിട്ടൊരു മീൽസ് റെഡി ആയിട്ട് മാറുന്ന ഒരു സമയം, ഭക്ഷണത്തെക്കുറിച്ചും ഭക്ഷണ വിശേഷങ്ങളെക്കുറിച്ചും പറയുന്ന ഒരു സമയമാണ്. നിസയ പുണ്യം തന്നെയാണ് കൂടെ ഉള്ളത്.
3: എനിക്ക് ചോദിക്കാനുള്ളത്, സ്ഥിരം നമ്മളിപ്പോൾ ചിക്കൻ അല്ലെങ്കിൽ ബീഫ് അതല്ലെങ്കിൽ എഗ് റിലേറ്റഡ് അങ്ങനെ കുറെ കുറെ ഐറ്റംസ് ആണല്ലോ സ്ഥിരം കേൾക്കുക.
2: അതെ,
3: ഇതൊന്നും അല്ലാതെ എന്താണ് ശരിക്കും ഒരു വെറൈറ്റി സംഭവം എന്താണ്? എല്ലാം നമ്മൾ വെറൈറ്റി വെറൈറ്റി എന്ന് പറയും, ശരിക്കും എന്താണ് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നത്?
2: വെറൈറ്റി ആയിട്ട് വെറൈറ്റി എന്ന് പറയുമ്പോൾ നാടൻ വിഭവങ്ങളായിരിക്കും നല്ലത്.
3: ആ, നാടൻ പറഞ്ഞാൽ മതി. നാടൻ വിഭവങ്ങൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യുന്നത്?
2: കഴിഞ്ഞ ദിവസം നമ്മുടെ സഫാരിയിൽ പോയ സമയത്ത് അവിടുത്തെ ഞാൻ അവിടെ എപ്പോ ചെന്നാലും എന്താവശ്യത്തിന് ചെന്നാലും, ഇപ്പൊ മീറ്റിംഗിന് പോയാലും ശരി, അവിടെ
3: ഫുഡ്കോർട്ടിന്റെ
2: ഭാഗത്തേക്കടെ ഞാൻ ഇങ്ങനെ അറിയാതെ ഒന്ന് നടന്നു പോകും.
3: കാരണം അപ്പുണ്ണി ഫുഡ് കോർട്ടിൽ നിൽക്കുമ്പോ ഇവിടെ ഫോട്ടോ വരാറുണ്ട്, അപ്പുണ്ണി ഇത് വഴി നടന്നു പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്.
2: അപ്പോ ഞാൻ അവിടെ ചെന്ന സമയത്ത് വാഴക്കൂമ്പില്ലേ, വാഴക്കൂമ്പ് തോരനായിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു.
3: വാഴക്കൂമ്പ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയില്,
2: അതായത് നമുക്ക് റെഡി ടു ഈറ്റ് ആ രീതിയിൽ. അപ്പൊ വാഴക്കൂമ്പ് തോരൻ കണ്ട സമയത്ത് ഞാനിങ്ങനെ അപ്പൊ അവിടെ നിന്ന് ആലോചിച്ചൊരു കാര്യമാണ് ഇപ്പൊ ആലോചിക്കുന്നത്. അതായത് ഈ വാഴയുടെ ഇപ്പൊ നമുക്ക് കായെടുക്കുന്നു, വാഴക്കായ എടുക്കുന്നു, പഴമാക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഏത്തക്ക ആണെങ്കിൽ ബനാന ചിപ്സ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ കറി വെക്കാനായിട്ട് ഉപയോഗിക്കുന്നു തോരൻ, അങ്ങനെ പല തരത്തിൽ ഉപയോഗിക്കുന്നു. ഈ വാഴക്കൂമ്പ് തോരൻ വെക്കുന്നു, വാഴപ്പിണ്ടി തോരൻ വെക്കുന്നു, വാഴക്കാമ്പ് അതും നമുക്ക് പലതരത്തിലുള്ള വിഭവങ്ങളാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും നോക്കിയേ, ഈ വാഴേനെ കളിയാക്കി അവനൊരു വാഴ എന്ന് പറയുന്നത് എന്തൊരു തെറ്റുള്ള പ്രയോഗമാണ്.
3: ശരിയാണ്, വളരെ മോശം പ്രയോഗമല്ലേ,
2: വളരെ മോശമല്ലേ.
3: ഇത്രയും ഉപകാരപ്പെടുന്ന ഒരു സംഭവത്തെ അതുമായിട്ട് കണക്ട് ചെയ്യുന്നല്ലേ,
2: അടിമുടി ഉപകാരപ്പെടുന്ന ഒരു സംഭവത്തെയാണ്.
3: അതും എല്ലാം നല്ല എന്താ പറയാ ആരോഗ്യത്തിന് ഗുണമുള്ള സാധനങ്ങള്.
2: അതെ, അപ്പൊ നമ്മൾ വിചാരിച്ചു ഇന്ന് നിസയുടെ അഭിപ്രായ പ്രകാരം എന്നും പറയാത്ത ചിക്കനും ബീഫും മട്ടനും ഫിഷും അല്ലാത്ത ഒരു വാഴ വിഭവങ്ങൾ ഇനി ഹോം ഡെലിവറി സ്പെഷ്യൽ ആക്കും.
3: അതിനു മുൻപായിട്ട് വാഴ ടൂലെ പാട്ട്. എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ.

0: suno 91.7 FM Qatar's favorite radio station.
1: Adi, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ആകെ സെഡാണ് മോനെ.
3: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം. സംസം മന്തി, ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
4: ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ മാത്തുക്കുട്ടിയാണ്.
5: ഞാൻ രാജ് കലേഷ്.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
5: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Apple Podcast
0: and
2: Google Podcast.
3: Mom, see what I bought today? I bought a തക്കാളി ചെടി, നാരങ്ങ ചെടി, പിന്നെ ഒരു മാങ്ങ ചെടി.
4: മാങ്ങ ചെടിയോ മോളെ? ഇത് മാവല്ലേ? അതൊക്കെ പോട്ടെ, ഇതെന്താ ആകെ പച്ചപ്പാണല്ലോ, എവിടുന്ന ഇതൊക്കെ?
5: ഞങ്ങള് ഷോപ്പിങ്ങിന് സഫാരിയിലേക്കല്ലേ പോയത്. സഫാരിയിൽ ഇപ്പൊ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീൻ പ്രൊമോഷൻ തുടങ്ങിയിരിക്കുക. അവിടുത്തെ ചെടികളും അറേഞ്ച്മെന്റ്സും ഒക്കെ കണ്ടപ്പോ ഇവളാകെ എക്സൈറ്റഡ് ആയി.
3: Yeah, it's so cool, mom. Lot of flower plants ഉണ്ട് അവിടെ. I chose the best ones.
5: ഇവള് തന്നെയാ ഓരോന്ന് സെലക്ട് ചെയ്തത്. ഇനിയും ഒരുപാടുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം.
6: വിവിധ ഇനം പച്ചക്കറി, ഫലത്തൈകൾ, ഔഷധ അലങ്കാര ചെടികൾ, ഇൻഡോർ പ്ലാന്റുകൾ, വിവിധ ഇനം വിത്തുകൾ, ഗാർഡൻ ടൂളുകൾ, ഫെർട്ടിലൈസർ, വളങ്ങൾ തുടങ്ങി കൃഷിക്ക് ആവശ്യമായതെല്ലാം ഒക്ടോബർ 5 മുതൽ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീന്റെ ഭാഗമായി സഫാരിയിൽ ഒരുക്കിയിരിക്കുന്നു.
7: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.

0: ശ്രീനാരായണൻ എന്നിവരുടെ പ്രശസ്ത ഗാനങ്ങൾ കോർത്തിണക്കുന്ന സംഗീതരാവ്.
1: ബിജു നാരായണൻ, മധു ബാലകൃഷ്ണൻ, സുദീപ് കുമാർ, നിഷാദ്, നിത്യമാമൻ, ചിത്ര അരുൾ തുടങ്ങിയ ഗായകർക്കൊപ്പം പ്രഗത്ഭ പിന്നണി പ്രവർത്തകരും ഒരുമിക്കുന്ന ദൃശ്യ സംഗീത വിരുന്ന്.
0: ഹൃദയരാഗങ്ങൾ സീസൺ 9 ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ. പ്രമദവനം വീണ്ടും.
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്. ഹോം ഡെലിവറി.

0: വാഴ വാഴ ടു അച്ഛനൊരു വാഴ വെച്ചു, ഇതൊക്കെ
1: അത് അപ്പണി ആയിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. കാരണം അപ്പണി അഭിനയിച്ച സിനിമയാണ്, അല്ല ഞാൻ സീരീസ് ആണ്. എനിക്ക് ആ സിനിമയുടെ തുടക്കമൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു.
0: നമ്മള് ആർജേസ് ആയതുകൊണ്ടുള്ള ഇഷ്ടപ്പെടലാണ് എന്നുള്ളതാണ് എനിക്കൊരു തോന്നല്.
1: എനിക്ക് പക്ഷെ ഇഷ്ടപ്പെട്ടു.
0: ഓക്കെ, എന്തായാലും വാഴ വിഭവങ്ങളുടെ വിശേഷങ്ങളാണ് ഇങ്ങനെ പറഞ്ഞു വരുന്നത്, ഹോം ഡെലിവറി വിശേഷങ്ങളിൽ. അപ്പൊ കഴിഞ്ഞ ദിവസം സഫാരിയിൽ കണ്ട വാഴക്കൂമ്പ് തോരനാണ് നമുക്ക് ഇന്ന് എന്താ പറയുക ആവേശമൊക്കെ തന്നത്. എനിക്ക് തോന്നുന്നു സഫാരിയിലും പല ഇടങ്ങളിലും ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈ വാഴക്കൂമ്പ് പലപ്പോഴും ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ വാഴക്കൂമ്പ് വളരെ രുചികരമായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വെജിറ്റേറിയൻ
1: വിഭവമാണ്.
0: തീർച്ചയായിട്ടും അത് ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞൊക്കെയാ വരുന്നത്. ആ കവറെ കഴിച്ചു മാറ്റി അതിന്റെ ആദ്യത്തെ ഒരു രണ്ടു മൂന്ന് ഇതിൽ കളയണം, കാരണം അത് കുറച്ച് ഹാർഡായിരിക്കും. അപ്പൊ ഇതിൽ കളഞ്ഞിട്ട് അത് കുരുകുരുന്ന് നമ്മള് ക്യാബേജ് ഒക്കെ നുറുക്കി അരിയുന്ന പോലെ
1: തന്നെ
0: വട്ടത്തിലരിയുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ കൊത്തി അരിഞ്ഞ് അത് എടുക്കുക. അതിനൊരു കറി ഉണ്ടാവും കേട്ടോ, പ്രത്യേകിച്ച് ഒരു ഗ്ലൗസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. എന്നിട്ട് അതിന് ആ ഒരു കൊത്തി അരിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരല്പം വെളിച്ചെണ്ണ, ഇത്രയും സാധനങ്ങൾ ചേർത്ത് അത് കുറച്ച് സമയം ഒന്ന് മാരിനേറ്റ്
1: വെക്കുക.
0: ക്ലീൻ ചെയ്തതിന് ശേഷം കഴുകിയിട്ടാണല്ലോ നമ്മൾ അരിയുന്നത്. അപ്പൊ ക്ലീൻ ചെയ്തതിന് ശേഷം ചെയ്യുക. കാരണം എന്താ വെച്ചാല് ഈ വാഴക്കൂമ്പിന് പ്രത്യേകിച്ച് ഒരു വികാരമൊന്നുമില്ല.
1: അപ്പൊ
0: അപ്പൊ മഞ്ഞപ്പൊടിയൊക്കെ അതിൽ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അതിനുശേഷം നല്ല കുഞ്ഞുള്ളി ചതച്ചത്, വറ്റൽ മുളക് ചതച്ചത്, വേപ്പില, ഇതെല്ലാം എടുത്ത് കറിവേപ്പിലയൊക്കെ എടുത്ത് വെക്കുക. അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു പാനില് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിച്ച് ഉള്ളിയും വറ്റൽ മുളകും എല്ലാം ഇട്ട് മൂപ്പിച്ചതിന് ശേഷം ഒരു തുള്ളി മുളക് പൊടി കൂടി ഇടുക, കളറിനും കുറച്ച് എരിവിനും കൂടെ വേണ്ടിയിട്ട്. എന്നിട്ട് അത് ചേർത്തതിന് ശേഷം നമ്മള് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കുറച്ച് വെളുത്തുള്ളി കൂടി ചേർക്കണം കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നു. വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർക്കണം. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് മൂടി വെച്ച് കുറച്ച് സമയം വേവിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് കുക്കായി കഴിയുമ്പോൾ അത് തുറന്നിട്ട് വീണ്ടും ഇളക്കി അതിലേക്ക് നിറയെ തേങ്ങ ചേർക്കണം, ചിരകിയ തേങ്ങ ചേർക്കണം. ചിരകിയ തേങ്ങയും ചേർത്തിട്ട് വീണ്ടും ഇളക്കി ഇളക്കി ഇളക്കി ഇളക്കി ഇളക്കി അത് പാകമാക്കി എടുക്കുക, മുന്നോട്ട് വെക്കുക. അതിഗംഭീരമായിട്ടുള്ള വാഴക്കൂമ്പ് റെഡി ആയിട്ടിരിക്കും. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കണം
1: കേട്ടോ. ചോറിന്റെ കൂടെ
0: കഴിക്കുക, ചോറിന്റെ കൂടെ ഒരു മോരുകറിയോ എന്തെങ്കിലും ഒരു ഒഴിച്ചുകറി, ഈവൻ ഇഞ്ചി തൈരായാലും കുഴപ്പമില്ല, തൈര് കുടച്ചതാണെങ്കിലും കുഴപ്പമില്ല. സെറ്റാണ്,
1: ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ വീക്കെൻഡ് എന്തായാലും ട്രൈ ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് ഫോട്ടോ അയച്ചേർന്നേ.
0: തീർച്ചയായിട്ടും വാഴക്കൂമ്പ് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ലഭിക്കും. അപ്പൊ അത് വാങ്ങിച്ച് ഈ തണുന്ന് വെറൈറ്റി പിടിക്കാം.
1: അതെ അതെ, ഒന്ന് കുക്ക് ചെയ്തിട്ട് ആ പുണ്യനെ ഇൻസ്റ്റയിൽ ടാഗ് ചെയ്താലും മതി അല്ലേ, സ്റ്റോറിയിൽ ടാഗ് ചെയ്യണം. പുണ്യ ഷെയർ ചെയ്തല്ലോ, അപ്പുണ്ണിയായിട്ട് ഷെയർ ചെയ്യില്ല.
0: അത് പിറ്റേ ദിവസം ഇവരാരെങ്കിലും എടുത്ത്
1: ചെയ്യേണ്ട വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നമ്മൾക്കൊന്ന് മെസ്സേജിൽ പറയാം.

0: 91.7 FM.
1: Qatar's favorite radio station.
2: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
5: ആകാശമായവളെ
4: പാട്ടിൽ നിറയുന്ന പ്രണയം,
5: മീഴിയിലേക്ക്
4: ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
2: യൂണിവൻസ് ഒരുക്കുന്നു ജി ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒക്ടോബർ 16 QNCC-ൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 722-4990.
6: ടീ ടൈം പ്രസൻസ്, പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
2: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
7: Hey, this is Namita Pramod.
2: You are listening to Radio Suno 91.7 FM.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: ഈ പ്രണയം എന്ന വാക്ക് ഏതൊരു പ്രായത്തിലും എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു വാക്ക്,
2: ഉറപ്പായിട്ടും
1: പ്രണയം എന്ന ഒരു വാക്ക്.
2: അതെ, ആ വാക്കിനോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്
1: തീർച്ചയായിട്ടും. അപ്പൊ പ്രണയത്തിനാൽ ഒരാൾ നമുക്ക് വേണ്ടി പാടിത്തന്നാലോ,
2: അത് ഭയങ്കര ഒരു ബ്യൂട്ടി ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ സമാധാനമായി ഇങ്ങനെ എന്താ പറയാ ഓർമ്മകളിലേക്കൊക്കെ പോയിട്ടും അതെല്ലാം എന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമായിട്ട് പാട്ടുകൾ കേട്ട് ആസ്വദിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മളെ പ്രവാസികളെ സംബന്ധിച്ച് കുറച്ച് സമയം നമ്മൾ അങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ് അല്ലേ.
1: ഓക്കെ, തീർച്ചയായിട്ടും അങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് ഒക്ടോബർ 16 വെയിറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഖത്തറിനെ സംബന്ധിച്ച് ഗസൽ പാട്ടുകൾക്ക് ഒരുപാട് ആരാധകരുള്ള ഒരു സ്ഥലമാണ് ഗസൽ പാട്ടുകൾ. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പ്രണയത്തിനാൽ ഒരാൾ പാടിത്തരുമ്പോൾ അത് കേട്ടിരിക്കാനും ഒരുപാട് ഇഷ്ടമുള്ള ആളുകളാണ്. അങ്ങനെ വരികയാണ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
2: ഷഹബാസ് അമൻ ഖത്തറിലേക്ക് എത്തുകയാണ്. ക്യൂൻ ഇവന്റ്സ് ആണ് ഈ മനോഹരമായിട്ടുള്ള ഒരു ഇവന്റ് ഒരുക്കുന്നത്. ഒക്ടോബർ 16 ക്യൂ എൻ സി സിൽ വെച്ചിട്ടാണ് ഈ ഒരു മനോഹരമായ ഇവന്റ് നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ടിക്കറ്റുകൾ പെട്ടെന്ന് സെറ്റ് ആക്കുക എന്നുള്ളതാണ്.
1: ടിക്കറ്റിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടിക്കറ്റുകൾ ലഭ്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറ്റഗറിയിലുള്ള ടിക്കറ്റുകൾ എടുക്കുക. അത് സുഹൃത്തുക്കളോടൊപ്പം പോയി പ്രോഗ്രാം കാണുകയാണെങ്കിൽ കുറച്ചും കൂടി അതിന്റെ ഒരു മനോഹാരിത കൂടും എന്നുള്ളതാണ്.
2: തീർച്ചയായിട്ടും നമുക്കറിയാലോ അദ്ദേഹം പാടുക മാത്രമല്ല നമ്മളുടെ അടുത്ത് ഒരുപാട് നല്ല ആശയങ്ങൾ കൺവേ ചെയ്യും.
1: അതെ,
2: അപ്പൊ അത് കേൾക്കാനും പുതിയ കാര്യങ്ങളൊക്കെ നമുക്കും അറിയാനും സാധിക്കും എന്നുള്ളതാണ് അല്ലേ.
1: ഓക്കെ, പറയുകയും പാടുകയും ചെയ്യുകയാണ്, സൊറ പറഞ്ഞ് പാടിപ്പോകുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഷഹബാസ് അദ്ദേഹം ഖത്തറിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഇവന്റ് സംഘടിപ്പിക്കുന്ന ക്യൂൻ ഇവന്റ്സിനും ഈ പ്രോഗ്രാം കാണാനിരിക്കുന്ന എല്ലാ ആസ്വാദകർക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് കേട്ടോ.
2: അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ മോർണിംഗ് സവാരി
1: അല്ല, ഹോം ഡെലിവറി അല്ലെങ്കിൽ മാറ്റിനി മാഷപ്പ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല.
2: വിശേഷങ്ങൾ ഞങ്ങൾ പതുക്കെ വൈൻഡപ്പ് ചെയ്യാണ്. നേരെ മാറ്റിനി മാഷപ്പിന്റെ വിശേഷങ്ങൾ വരും.
1: അതെ,
2: അത് മാറ്റിനി ക്ലാസിക്സിലെ നല്ല പാട്ടുകൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
1: ഓക്കെ, വീക്കെൻഡ് സ്പെഷ്യൽ മാറ്റിനി ക്ലാസിക് ആയിരിക്കും ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. അതിനുശേഷം മാറ്റിനി മാഷപ്പിൽ മാറിയും പറഞ്ഞൊക്കെ ആയിട്ട് ഞങ്ങൾ

0: പറ്റുമോ സക്കീർ ഭായിക്ക്? 200 റിയാലിന്റെ ഇലക്ട്രോണിക് ഐറ്റംസ് 150 റിയാലിന് കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്?
1: ഇങ്ങനെ 25% 50% വരെ കുറച്ചു കൊടുക്കുന്നിടത്തേക്ക് ഈ സക്കീർ ഭായി നിന്നെ കൊണ്ടുപോകാം സഫാരിയിലേക്ക്.
2: ഓഫറുകളുടെ തലപ്പക്കത്തിൽ സഫാരി വീണ്ടും. സഫാരിയിൽ സെയിൽ അപ് ടു 50% ഗാർമെന്റ്സ്, ഫുട്വെയർ, ലേഡീസ് ബാഗ്സ്, ടെക്സ്റ്റൈൽസ്, ഐടി, ഇലക്ട്രോണിക്, ടോയ്സ്, ഹൗസ് ഹോൾഡ്, സ്റ്റേഷനറി, സ്പോർട്സ് തുടങ്ങി സെലക്ടഡ് ഐറ്റംസിലെല്ലാം സെയിൽ അപ് ടു 50%. ഈ പ്രമോഷൻ ഒക്ടോബർ 25 വരെ മാത്രം.
3: Safari, world-class shopping experience, Doha, Qatar. Home delivery.

0: ഹായ്, ഞാൻ നിങ്ങളുടെ ഗിന്നസ് ബക്രു.
1: യു ആർ ലിസണിംഗ് ടു
0: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.

0: ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ. മെയിൻ സ്പോൺസേഴ്സ് ലുലു, പവർമാൻ ഇന്റർനാഷണൽ WLL, അൽമഹ റീകൺസ്ട്രക്ഷൻ ആൻഡ് ട്രേഡിംഗ് WLL, പ്ലാറ്റിനം സ്പോൺസേഴ്സ് ഫെഡറൽ ബാങ്ക്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സിറ്റി എക്സ്ചേഞ്ച്, ഗൾഫ് ഏഷ്യ, ഗൾഫ് ആർ അൽ മിസ്നാദ്, ഡിജിലൻസ് ഫോർ ട്രേഡിംഗ് സർവീസസ് ആൻഡ് കോൺട്രാക്ടിംഗ്.
1: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
0: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനു 91.7 FM.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ഇങ്ങനെ 25% വരെ കുറച്ചു കൊടുക്കുന്നിടത്തേക്ക് ഈ സക്കീർ ബായി നിന്നെ കൊണ്ടുപോകാം സഫാരിയിലേക്ക്.
2: ഓഫറുകളുടെ തലപ്പക്കത്തിൽ സഫാരി വീണ്ടും. സഫാരിയിൽ
3: സെയിൽ അപ് ടു 50%
2: ഗാർമെന്റ്സ്, ഫുട്വെയർ, ലേഡീസ് ബാഗ്സ്, ടെക്സ്റ്റൈൽസ്, ഐടി, ഇലക്ട്രോണിക്, ടോയ്സ്, ഹൗസ് ഹോൾഡ്, സ്റ്റേഷനറി, സ്പോർട്സ് തുടങ്ങി സെലക്ടഡ് ഐറ്റംസിലെല്ലാം
3: സെയിൽ അപ് ടു 50%.
2: ഈ പ്രമോഷൻ ഒക്ടോബർ 25 വരെ മാത്രം.
0: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
4: ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
5: ആകാശമായവളെ,
4: പാട്ടിൽ നിറയുന്ന പ്രണയം,
5: മീഴിയിലേക്ക്.
4: ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
2: ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
6: ഒക്ടോബർ 16 QNCC-ൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 722-4990.
4: ടീ ടൈം പ്രസൻസ്, പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
6: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.

0: Hi, this is Rahman.
1: You're listening to
0: Radio Suno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂട.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
5: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ, കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
6: മാറ്റിനി ക്ലാസിക്സ്.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: ആക്ഷൻ മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
2: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ,
3: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
5: സ്വർണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: റേഡിയോ സുനോ 91.7 എഫ്എമ്മിൽ അങ്ങനെ സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായിട്ട് അഷ്ടമിയും നിസയും നിങ്ങളുടെ അരികിലേക്ക് എത്തുന്ന ഒരു സമയമാണ്.
1: തീർച്ചയായിട്ടും ഈ സമയത്ത് ഈ ഒരു പേര് പറഞ്ഞുകൊണ്ട് വേണം ഇന്ന് മാറ്റ്നി മാഷപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ബോളിവുഡിന്റെ ആ ഒരു പതിവ് പാതയിൽ നിന്നൊക്കെ വേറിട്ട് സഞ്ചരിച്ച ഒരു താരം നാനാ പടേക്കർ, ആ ഒരു പേരും ആ ഒരു വ്യക്തിത്വവും ഇന്നത്തെ ദിവസം നമ്മൾ ഏറ്റവും അധികം ഓർക്കുകയാണ്.
0: ഇന്ന് ഒക്ടോബർ 8-ാം തീയതി ആ അതുല്യ കലാകാരൻ നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞ ദിവസം.
1: താരപദവിയിൽ നിന്നും ബോധപൂർവം തന്നെ വഴിമാറി നടന്ന് പച്ച മനുഷ്യനായിട്ട് ജീവിക്കുകയും പച്ചയായ വേഷങ്ങൾ വെള്ളിത്തിരയിൽ അതിനൊക്കെ ജീവൻ കൊടുക്കുകയും ചെയ്ത ഒരു താരമായിരുന്നു നാനാ പടേക്കർ. പ്രത്യേകിച്ച് നമുക്ക് മലയാളികൾക്ക് ഈ ഒരു പേര് വളരെ സുപരിചിതമായ ഒരു പേരായിരുന്നു. മലയാളം സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു പേരും ഈ ഒരു താരത്തെയും മലയാളികൾക്ക് അറിയാമായിരുന്നു. നാനാ പടേക്കർ നല്ല നടൻ എന്ന് പറയുന്ന രീതിയിൽ എല്ലാവർക്കും അറിയുന്ന ഒരു പേര് തന്നെയായിരുന്നു മലയാളികൾക്കിടയിൽ.
0: അതിലുപരി ഈ പറഞ്ഞ പോലെ നല്ലൊരു ഡയറക്ടറാണ്, ഈ പറഞ്ഞ പോലെ ആക്ടർ എന്ന് പറയുന്ന പോലെ തന്നെ നല്ലൊരു റൈറ്ററാണ്. മറാഠി ഫിലിം ഇൻഡസ്ട്രിയിലാണെങ്കിലും ഹിന്ദി ഫിലിം ഇൻഡസ്ട്രിയിലാണെങ്കിലും നിരവധി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള അതൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേര് ഭയങ്കര സുപരിചിതമാണ് അല്ലേ.
1: പൗരുഷം നിറഞ്ഞ ആ മുഖത്തിന് ഇത്തരം റഫ് ആൻഡ് ടഫ് വേഷങ്ങൾ, അതായത് റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള പരുക്കൻ കഥാപാത്രങ്ങൾ എന്ന് പറയുന്ന കഥാപാത്രങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഡയലോഗുകളാണെങ്കിലും അത്തരത്തിലുള്ള വേഷങ്ങളാണെങ്കിലും ഒക്കെ തിയേറ്ററുകൾക്ക് കൂടുതൽ ഊർജം പകർന്നിട്ടുണ്ട്. തിയേറ്റർ വിട്ടുപോരുന്ന സമയത്താണെങ്കിലും അദ്ദേഹത്തിന്റെ ഡയലോഗുകളൊക്കെ ഒരു ഇടിമുഴക്കം പോലെ പ്രേക്ഷക മനസ്സിൽ തങ്ങി നിന്നു.
0: ഉറപ്പായിട്ടും ഒരു 3 വർഷം മുൻപ് IFFK ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് ഇദ്ദേഹം എന്തുകൊണ്ട് മലയാളത്തിലേക്ക് ഇതുവരെയായിട്ട് ഒരു സിനിമയിൽ എത്തിയില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. രഞ്ജിത്തും ഉണ്ടായിരുന്നു അപ്പോൾ കൂടെ, എനിക്ക് ഇവരൊക്കെ ഒരു അവസരം തന്നാൽ ഞാൻ എന്തായാലും മലയാളത്തിലേക്ക് വരുമെന്ന്.
1: ഒരു സംവിധായകൻ എന്നും പറയുന്നുണ്ടായിരുന്നു, പോസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കഥാപാത്രത്തെ കുറിച്ച് ചോദിച്ചു, പക്ഷെ അത് മുഴുമിപ്പിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കൂടി ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു.
0: അതെ, നമ്മളൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ മലയാളത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ചിത്രം വന്നിരുന്നെങ്കിൽ എന്നിപ്പോ ആഗ്രഹിച്ചു പോകുന്നു. എന്തായാലും നമുക്ക് കുറച്ചും കൂടി പറഞ്ഞ പോലെ ലാസ്റ്റിലത്തെ കുറച്ച് സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൈൻഡിലേക്ക് ആദ്യം വരുന്ന ഒരു സിനിമ അല്ലെങ്കിൽ ഒരു സീൻ എന്ന് പറയുന്നത് രജനി സാറിന്റെ കാല സിനിമയിലെ ഒരു സീനാണ്.
1: അതെ, ഹരിദാദ എന്ന് പറയുന്ന മനോഹരമായ ഒരു കഥാപാത്രത്തെ ഏറ്റവും മനോഹരമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.
0: ഉറപ്പായിട്ടും നാനാ പടേക്കർ എന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ ഓരോ കഥാപാത്രങ്ങൾ ഇന്ത്യൻ സിനിമ എക്കാലവും ഓർക്കും.

0: सुनो 91.7 FM Qatar's favorite radio station.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീ ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
4: ഞാൻ രഞ്ജി പണിക്കർ.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7 FM. കേട്ട്

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം.
3: വെൽക്കം ബാക്ക് അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോസിനോ 91.7 FM. അഷ്ടമിയും നിസയുമാണ് കൂടെയുള്ളത്. ഇനി നമുക്ക് പുതുതായിട്ടുള്ള ചില സിനിമകളുടെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോകാം.
4: അതെ, ഇന്ത്യൻ 2 നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് അത്രയ്ക്ക് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല.
3: അതെ,
4: അപ്പം പല ഭാഗത്തു നിന്നും വന്നിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോ ഇന്ത്യൻ 3 ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള സംശയങ്ങളൊക്കെ പലരും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ സംശയിക്കേണ്ട ആവശ്യമില്ല, ഇന്ത്യൻ 3 വരാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം.
3: ഉറപ്പായിട്ടും ഇന്ത്യൻ ഫസ്റ്റ് ആ ഒരു പാർട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഇത്രയും നല്ല രസകരമായിട്ടുള്ള സിനിമ. ഓഹ്, എനിക്കുണ്ടല്ലോ അതിലെ പാട്ടുകൾ, പ്രത്യേകിച്ചും ഈ ഒരു സോങ്.

0: എ ആർ റഹ്മാൻ മ്യൂസിക്കിൽ ദാസയിട്ടും പാടി ഒരു പാട്ടുണ്ടല്ലോ, ഒരു ഫാമിലി ഒരു ബോണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ മൈൻഡിലേക്ക് വേഗം വരുന്നൊരു പാട്ടാണ്.
1: മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഈ സിനിമ മുഴുവൻ നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്,
0: ഇഷ്ടമാണ്.
1: ഓക്കെ, ഇനിയിപ്പോ ഇന്ത്യൻ 3 വരുന്ന സമയത്ത് എന്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും? അതിന്റെ പല ഭാഷകളിലുള്ള പോസ്റ്റേഴ്സും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഒരു ഇന്ത്യൻ 3 ഗംഭീരമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ശങ്കർ കമൽഹാസൻ. ആ ഒരു കോംബോ നമ്മൾ വീണ്ടും കാണാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്.
0: എനിക്ക് തോന്നുന്നു ഈ ഫസ്റ്റ് പാർട്ടിയും സെക്കൻഡിലേക്ക് എത്തിയപ്പോൾ ചിലപ്പോൾ അവർ വിചാരിച്ച പോലെ നടന്നിട്ടുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച് നല്ല രീതിയിൽ ചിലപ്പോൾ നമ്മളുടെ എക്സ്പെക്ടേഷനൊക്കെ തന്നെ മറികടന്ന് നല്ല രീതിയിൽ ഒരു സിനിമ എത്തിയേക്കാം.
1: ഓ, തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. കാരണം ആ ഒരു സെക്കൻഡിന്റെ സങ്കടം തീർക്കാനായിട്ട് തേർഡ് തകർക്കട്ടെ എന്നാണ് നമുക്ക്
0: എനിക്ക് ആകെ സെക്കൻഡിലുണ്ടല്ലോ അതിലും നല്ലൊരു പാട്ടുണ്ട് അനിരുദ്ധിന്റെ മ്യൂസിക്കില്. ആ ഒരു പാട്ടാണ് എനിക്ക് ആകെ അതിൽ സത്യം പറഞ്ഞ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ആ ഒരു പാട്ടിലേക്ക് തന്നെ നമുക്ക് പോകാം. എന്തായാലും തേർഡിന്റെ ആ ഒരു ബാക്കി അപ്ഡേറ്റുകൾ വരുമ്പോൾ നമുക്ക് കൂടുതൽ അതിനെ കുറിച്ച് സംസാരിക്കാം. ഇപ്പൊ എന്തായാലും നേരെ ഇന്ത്യൻ 2 ഒരു പാട്ടിലേക്ക് പോകാം.

is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery. നാട്ടിലേക്ക് വേഗത്തിൽ പണം അയക്കാൻ വിസ ഡയറക്റ്റ് ഖത്തറിൽ അൽ ദാർ എക്സ്ചേഞ്ചിൽ മാത്രം. ഇന്ന് തന്നെ ഞങ്ങളുടെ 38 ശാഖകളിൽ ഏതെങ്കിലും ഒന്ന് സന്ദർശിക്കൂ, അല്ലെങ്കിൽ അൽ ദാർ എക്സ്ചേഞ്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
2: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: വചനങ്ങളിലൂടെ.
1: നിന്നെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ ഓർത്തുവെക്കുക. നീ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നീ ഓർത്തുവെക്കുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
0: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ്. ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി, 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീ ജെഇ കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: ഹായ്, ഞാൻ റൂമ.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പുതിയ സിനിമകളുടെ അപ്ഡേറ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇനി നമ്മളൊക്കെ തന്നെ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫാമിലി ചിത്രം തന്നെ പറയാനായിട്ട് പറ്റും. അങ്ങനെ ഒരു ചിത്രത്തെ കുറിച്ചിട്ടാണ് പറയാനായിട്ടുള്ളത് കേട്ടോ.
1: അതെ, ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നു കഴിഞ്ഞപ്പോ എല്ലാവരും ഈ സിനിമ എങ്ങനെയായിരിക്കും, ഒരു എന്താ പറയാ, ഒരു ഫാമിലി മൂവി ആണോ എന്താണ് എന്നൊക്കെ ഒരു കൗതുകവും രസവും, എനിക്ക് അതൊരു കോമഡി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ പോസ്റ്റർ കണ്ടിട്ട്.
0: അതെ, എനിക്ക് ആ പേര് ഇഷ്ടപ്പെട്ട ഹാപ്പി ലൂപ്പ്, അതായത് നമ്മള് ഹാപ്പിനെസിന്റെ ഒരു ലൂപ്പിൽപ്പെട്ട ഒരു ഫീൽ എന്നുള്ള രീതിയിലാണ് മഞ്ജു വാര്യറും അതുപോലെ മുകേഷ് ഏട്ടനും കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഈ ഒരു സിനിമ. നല്ല ഭംഗിയുള്ള ഒരു പോസ്റ്ററാണ്. ഇങ്ങനെ മഞ്ജു വാര്യർ ഇങ്ങനെ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ എല്ലാരും ഇങ്ങനെ അന്ധം വിട്ട പോലെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു ഫോട്ടോ.
1: അതെ, ഡയറക്ട് ചെയ്തിരിക്കുന്നത് ആനന്ദ് മേനോൻ ആണ്. അതോടൊപ്പം പ്രൊഡക്ഷൻ ബിനീഷ് ചന്ദ്രനാണ്. റിട്ടേൺ ബൈ ആഷിഖ് ഐമറാണ്. അപ്പൊ എന്നാലും ഇത് പ്രതീക്ഷിക്കാവുന്ന രസമുള്ള ഒരു സിനിമയായിരിക്കും. കാരണം വാഴ വണ്ണിന്റെ സൂപ്പർ ഹിറ്റിന് ശേഷം ആനന്ദ് മേനോൻ വീണ്ടും ചെയ്യുന്ന ഒരു സിനിമയാണ് ഈ ഹാപ്പി ലൂപ്പ് എന്ന് പറയുന്ന മൂവി.
0: ഓക്കെ, എന്തായാലും ഈ പറഞ്ഞ ഇങ്ങനത്തെ ചില ചില നല്ല നല്ല ഫീൽ ഗുഡ് സിനിമകള്, അതെ, കുഞ്ഞു സിനിമകൾ
1: എന്താണ് നമുക്ക് ഇപ്പൊ കാണുമ്പോൾ തോന്നുന്നത്, പക്ഷെ വരുമ്പോ അറിയാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്.
0: അല്ല, ഇങ്ങനത്തെ ചില പടങ്ങൾ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ അവറാച്ചൻ ആൻഡ് സൺസ് ഇപ്പൊ നല്ല റിവ്യൂ കിട്ടി പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ബിജു മേനോൻ സാറിന്റെ. അങ്ങനെ ചില പടങ്ങൾ, ഇങ്ങനത്തെ ചെറിയ ചെറിയ പടങ്ങൾ ഫാമിലിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവും.
1: ഈ അവറാച്ചൻ ആൻഡ് സൺസില് നമ്മുടെ ഉർവശി ചേച്ചിയുടെ ക്യാരക്ടറിന്റെ പേര് ത്രേസി കുട്ടിന്നാണ്. അപ്പൊ ആ ഒരു ത്രേസി കുട്ടിയായിട്ട് വരുന്ന ആ ഒരു ലുക്കൊക്കെ ആളുകൾ ഭയങ്കരമായിട്ട് അത് റിലേറ്റ്, ആ ക്യാരക്ടർ പോസ്റ്റർ അവരിതാ ഇപ്പൊ റിലീസ് ചെയ്തിട്ടുണ്ട്. ഉർവശി ചേച്ചിയുടെ ആ ഒരു ത്രേസി കുട്ടി എന്നുള്ള ക്യാരക്ടറിന്റെ പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. കാണാൻ ഭയങ്കര രസമുണ്ട്
0: കേട്ടോ.
1: ഇട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ത്രേസി കുട്ടിയെ കാണാൻ പറ്റുന്നുണ്ട്.
0: ഉറപ്പായിട്ടും. എന്തായാലും ഈ ഒരു വീക്കെൻഡിലും നിങ്ങൾക്ക് ഒരുപാട് സിനിമകൾ ഈ പറഞ്ഞ പോലെ കാണാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകും. അതിൽ ചില റീ റിലീസ് വിശേഷങ്ങളും നമുക്ക് പറയാനായിട്ടുണ്ട്. അതിലേക്കൊക്കെ എത്തുന്നതായിരിക്കും. കേട്ടുകൊണ്ടിരിക്കുക ഇത് കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM. ഏറ്റവും കൂടുതൽ ആൾക്കാരൊക്കെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു റീ റിലീസാണ് തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറയുന്നത്.
1: അതെ, ഒരുപാട് നല്ല സീനുകളും ഒരുപാട് നല്ല പാട്ടുകളും, എന്താ പറയാ, ഈ സിനിമ പലരുടെയും എന്താ പറയാ പലർക്കും കാണാപ്പാടാണ് ഡയലോഗുകളൊക്കെ. പക്ഷേ ഈ പറഞ്ഞ പോലെ കാണാപ്പാടം അല്ലാത്ത ആൾക്കാരും ഉണ്ടാകും, ചിലപ്പോൾ കേട്ടിട്ടുള്ള ഡയലോഗിലൊക്കെ കേട്ടിട്ടുള്ള ആൾക്കാരും ചിലപ്പോൾ ഉണ്ടാകും.
0: അപ്പൊ നമുക്ക് ഇന്നൊരു ടാസ്ക് കൊടുക്കാം. അപ്പൊ ടാസ്ക് ക്ലിയർ എന്ന് പറയുന്നത്
1: എന്തുമാത്രം വളർന്നിരിക്കുന്നു.
2: ഗുരുവിനെ വിളിക്കായിരുന്നു ഇതിന് തേന്മാവിൻ കൊമ്പത്ത്.
0: വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഡയലോഗാണ്, താൻ ആരാണെന്നുള്ളൊരു ഡയലോഗ് ഈ പറഞ്ഞ നമ്മുടെ ഈ ഒരു സിനിമയിൽ കേൾക്കാനായിട്ട് പറ്റും. നമ്മളൊക്കെ തന്നെ പ്രിയപ്പെട്ട കുതിരവട്ടം പപ്പുവാണ് ഇത് ഈ പറഞ്ഞ പോലെ ഡയലോഗ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഡയലോഗാണ് ഇപ്പൊ പറയാൻ പോകുന്നത്.
2: ആ ഡയലോഗ് ഞാൻ പറയാനോ?
1: ഒന്ന് ട്രൈ ചെയ്യ്. താൻ ആരാണെന്ന് തനിക്കറിയാം.
0: പറഞ്ഞോ.
2: താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിലും ഞാൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിലും താൻ ആരാണെന്ന് എനിക്കറിയാം.
1: താൻ ആരാ?
2: അതാ ഞാൻ ചോദിക്കുന്നത്. ഇമ്മാതിരി ഡയലോഗോ എനിക്കോയി അമ്മേ? ചെറിയ ചെറിയ രണ്ട് സാധനങ്ങൾ നമുക്ക് നോക്കാം. ഇത്
1: എന്നാ പറയാ, ടാസ്ക് വിളിയടാ.
2: ടാസ്കില്
1: ടാസ്കി വിളിയടാ.
2: ടാസ്കി വിളിയടാ.
0: ചെറിയ സംഭവം തന്നെ എബിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു നോക്കാം.
1: എബിനെ വിളിക്കാം.
0: എബിൻ ചെറുപ്പം പറഞ്ഞാൽ അടിപൊളിയായിട്ട്
1: ചെയ്യുമായിരിക്കും.
0: ആൾക്ക് തെറ്റിപ്പോയില്ല എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ കുറച്ചു പേർക്ക് ഇവിടെ ഞങ്ങള് ഒരു ടാസ്ക് കൊടുത്തോണ്ടിരിക്കും.
1: നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഈ ടാസ്കിൽ പങ്കെടുക്കാം. നിങ്ങൾക്ക് വോയിസ് നോട്ടിൽ അയച്ചു തരാം.
0: അതെ.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: പറ്റുമോ സക്കീർ ഭായിക്ക്? 200 റിയാലിന്റെ ഇലക്ട്രോണിക് ഐറ്റംസ് 150 റിയാലിന് കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്?
1: ഇങ്ങനെ 25% 50% വരെ കുറച്ചു കൊടുക്കുന്നിടത്തേക്ക് ഈ സക്കീർ ഭായി നിന്നെ കൊണ്ടുപോകാം സഫാരിയിലേക്ക്.
2: ഓഫറുകളുടെ തലപ്പക്കത്തിൽ സഫാരി വീണ്ടും. സഫാരിയിൽ സെയിൽ അപ് ടു 50% ഗാർമെന്റ്സ്, ഫോട്ട്വെയർ, ലേഡീസ് ബാഗ്സ്, ടെക്സ്റ്റൈൽസ്, ഐടി, ഇലക്ട്രോണിക്, ടോയ്സ്, ഹൗസ് ഹോൾഡ്, സ്റ്റേഷനറി, സ്പോർട്സ് തുടങ്ങി സെലക്ടഡ് ഐറ്റംസിലെല്ലാം സെയിൽ അപ് ടു 50%. ഈ പ്രമോഷൻ ഒക്ടോബർ

0: 25 വരെ മാത്രം.
1: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
2: നമസ്കാരം, ഞാൻ സിതാര. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സോനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
4: ആകാശമായവളെ,
3: പാട്ടിൽ നിറയുന്ന പ്രണയം, ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
0: യൂണിവൻസ് ഒരുക്കുന്നു ജി ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒക്ടോബർ 16 QNCC സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224999.
3: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
0: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar. And
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.
3: ഇവിടെ ഉള്ളവർക്ക് തന്നെ ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും?
4: ഇങ്ങോട്ട് വന്ന് പറയുന്നു, ഞാനിവിടെ വരട്ടെ, ഞാനും കൂടെ വരട്ടെ.
3: അതെ അതെ, ഗപ്പൊന്നും കിട്ടില്ല എന്നറിയാം.
4: എന്നാലും മലയാള സിനിമയിലെ എവർ ഗ്രീൻ ക്ലാസിക്കുകളിൽ ഒന്നാണ് തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറയുന്നത് അല്ലേ. ആ സിനിമയിലെ ഡയലോഗും പാട്ടുകളും എല്ലാം നമ്മളുടെ ഫേവറേറ്റ് ആണ്. സിനിമ റീറിലീസിന്റെ വിശേഷങ്ങളാണ് മുഴുവൻ നമുക്ക് സോഷ്യൽ മീഡിയ ത്രൂ ആണെങ്കിലും ഒക്കെ കാണാൻ പറ്റുന്നത്, അതിന്റെ പല സ്റ്റോറീസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ വലിയ കഥകളിലേക്കൊന്നും പോകുന്നില്ല, ഒരു സിമ്പിൾ ടാസ്കിലേക്കാണ്.
3: സിമ്പിൾ ടാസ്ക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സിമ്പിൾ ടാസ്കിലേക്ക് നെക്സ്റ്റ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത് എബിനാണ്. അപ്പൊ എബിനെ, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം, അതായത് നമുക്ക് തേന്മാവിൻ കൊമ്പത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡയലോഗാണ് താൻ ആരാണെന്ന്. ആ ഡയലോഗ് അറിയാലോ? അപ്പൊ അത് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പൊ എബിൻ പറയണം.
5: താൻ ആരാണെന്ന് തനിക്കറിയാൻ മേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്, എന്നിട്ട് ഞാൻ ആരാണെന്ന് തനിക്കറിയാൻ മേലെ താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞുതരാം താൻ ആരാണെന്ന് ഞാൻ ആരാണെന്ന്.
4: ചെറിയ വ്യത്യാസമുള്ളൂ, പക്ഷെ തകർപ്പൻ
3: അടിപൊളി. എവിന് ഒരുപാട് സന്തോഷമുണ്ട്, കാരണം എവിൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂട്ടത്തില് അതിഗംഭീരമായിട്ട് കുറച്ച് നാളുകളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആസ് എ മ്യൂസിക് ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾക്ക് എല്ലാത്തിനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനാണെങ്കിലും സൗണ്ടിലാണെങ്കിലും ഡിജിറ്റലിലാണെങ്കിലും
4: എല്ലായിടത്തും നന്നായി പാട്ട് പാടും, നല്ലൊരു ക്രൗഡിനെ കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരാളാണ്. പിന്നെ മാത്രമല്ല സിനിമ വലിയൊരു സ്വപ്നമാണ്, ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് എബിന്റെ ഏറ്റവും വലിയൊരു സ്വപ്നം. എന്തുകൊണ്ട് അങ്ങനെ ഒരു സ്വപ്നം വന്നേ?
5: എനിക്ക് പെട്ടെന്ന് വായനാശീലം ഒന്നുമില്ല, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഓരോരോ കാര്യം ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് തന്നെ ഒരു ലക്ഷണമെന്ന് എനിക്ക് തോന്നി.
4: അപ്പം സിനിമ ഉടനെ അങ്ങനൊരു ചിന്തയിലേക്കൊക്കെ കടക്കുവോ, അതോ കുറച്ച് കാലം കഴിഞ്ഞിട്ടാണോ? സ്റ്റോറി എഴുതുവോ അതോ ഡയറക്ഷൻ മാത്രമാണോ?
5: എനിക്ക് എഴുത്ത് പറ്റില്ല, എനിക്ക് ഇങ്ങനെ സ്റ്റോറി ഇങ്ങനെ പറഞ്ഞ ഡയലോഗ് പറഞ്ഞൊക്കെ പോകാൻ പറ്റുന്നുണ്ട്, പക്ഷെ എഴുതി വരുമ്പോഴത്തേനും ആ ഒരു ഐഡിയ കിട്ടുന്നില്ല.
4: തപ്പണം എന്നിട്ട് ഡയറക്ഷനിലേക്കൊക്കെ പോകണം ആഗ്രഹമുള്ളത്.
3: എപ്പോഴും എബിന്റെ ഒരു ക്വാളിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കഥാപാത്രം ചെയ്യാൻ കൊടുത്തു എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു സംഭവമാണെങ്കിൽ അത് പോയി നോക്കും ആളെങ്ങനെയാ ചെയ്തിരിക്കുന്നത്, എന്താണ് ആ മാനറിസം, എന്നിട്ട് അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക, എന്നിട്ട് അത് അത് മാക്സിമം ആളെ
4: ചെയ്യാൻ.
3: എന്റെ പൊന്നെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ വിനയ് ഫോർട്ടിന്റെ സംഭവം ചെയ്തത്.
4: അതുപോലെ തന്നെ ഞാനും അപ്പുണ്ണി ഇടയ്ക്കിടയ്ക്ക് പറയും, സൈജുവിന്റെ സൈജു കുറിപ്പിന്റെ ഏതെങ്കിലും സിനിമയെ കുറിച്ചോ പാട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മള് സൈജു കുറിപ്പിനെ പറയുന്ന സമയത്ത് ആളുടെ വെൽക്കം വീഡിയോയെ കുറിച്ച് ഞങ്ങള് എനിക്ക് രണ്ടും തവണ അപ്പുണ്ണിനെ
3: പറഞ്ഞിട്ടുണ്ട്.
4: അപ്പുണ്ണി കുറെ തവണ സ്റ്റോറി പറയല്ലോ, കുറെ തവണ എബിന്റെ കാര്യം നമ്മള് പറഞ്ഞിട്ടുണ്ട്. എബിന്റെ ആ ഒരു ആക്ട് കൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് നമ്മുടെ കോൺഫറൻസ് റൂമിൽ ഇരുന്നിട്ട് ആ പയ്യൻ പോയോ, ഞാൻ ആ പരിപാടിക്ക് പോകാൻ പറ്റില്ല എന്ന് ആ പയ്യന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നീ ആ പയ്യൻ പോയോ? പിന്നെ ആൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമായിരുന്നു. അപ്പം എനിക്കൊന്ന് എബിൻ അത് ആ ഒരു അഭിനയിച്ചതിൽ അതൊരു സക്സസ് ആയി എന്നുള്ളതാണ്
3: ഉറപ്പായിട്ട്. എനിക്ക് തോന്നുന്നു എബിൻ ഈ പറഞ്ഞ പോലെ അഭിനയം അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നത് എവിടെയോ ഒരു ഒരു
4: സ്ഥലത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ
3: കിടപ്പുണ്ട്.
5: ട്രൈ ചെയ്യും, മാക്സിമം ഇല്ലെങ്കിൽ
4: അല്ല. അഭിനയിക്കാനും ഒക്കെയാണ് കേട്ടോ, ആള് നന്നായി അഭിനയിക്കും. ഞാൻ പറഞ്ഞ ഡയറക്ഷൻ മാത്രല്ല, അഭിനയത്തിലേക്കൊക്കെ ഒരു കൈ നോക്കാം. ആള് നാളെ നാട്ടിലേക്ക് പോവാണ്,
3: അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് എബിനെ വിളിച്ചിട്ട് ഒന്ന് ചെയ്യിപ്പിക്കാന്ന് വെച്ചത്. കാരണം ഞങ്ങൾ ഭയങ്കരമായിട്ട് ഏതൊരു ഇപ്പൊ ഇവിടെ സെലിബ്രിറ്റി വെൽക്കമിനൊക്കെ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും മനസ്സിലാണ്ടല്ലോ ഇത് എബിൻ ചെയ്യുമല്ലോ എന്നാണ് എപ്പോഴും മനസ്സിൽ തോന്നാറുള്ളത്. അത് ഭയങ്കരമായിട്ട് മിസ് ഔട്ട് ചെയ്യും. ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയും കൂടെയാണ്, അതുകൊണ്ട് പോകുമ്പോ അങ്ങനെ വെറുതെ ഒന്നും പോകാൻ പറ്റൂലല്ലോ.
4: അത് മാത്രമല്ല പ്രവാസ ലോകത്ത് ഇടുക്കിക്കാര് വളരെ കുറവാണ്.
3: അതെ,
4: അപ്പൊ അങ്ങനെ ഒരു ഇടുക്കിക്കാരൻ

0: തോക്കുപാറയിൽ നിന്ന് നമ്മുടെ
1: സന്ദേഹമുള്ളത്
0: ഞങ്ങൾ ഭയങ്കര സന്തോഷം. അതെ, അപ്പൊ നമുക്ക് വേണ്ടി ഒരു പാട്ട്.
2: ഇന്നത്തെ തേൻമാവിൻ കമ്പത്തില് തന്നെ ഒരു രണ്ടുപേര്
0: അതാണ്
2: കള്ളി.

0: വരി മറന്നുപോയി,
1: കുഴപ്പമില്ല. എന്നാലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു,
2: അടിപൊളിയാണ്.
1: അപ്പൊ താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ കൂടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു വേറെ സിജിലിന്റെ ബാക്കിയാണ്, ഈ പറഞ്ഞ ഗസ്റ്റാർജിയാണ്.
2: ഗസ്റ്റാർജിയാണ് ഗംഭീരായിട്ട് എന്താ പറയാ, നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളുടെ വലിയ സ്നേഹം ഓണയറിലൂടെ ഞങ്ങൾ പറയുന്നു.
1: ഇനി ഞങ്ങള് വിളിക്കുമ്പം ഈ പറഞ്ഞ പോലെ സിനിമയിലൊക്കെ എത്തി ഞങ്ങക്ക് ഗസ്റ്റ് ആയിട്ട് എടുക്കാവുള്ളതാണ്.
0: അതെ അതെ, അന്ന് എനിക്ക് വെൽക്കം തരണം.
2: അതെ ഉറപ്പായിട്ടും, കാരണം പലപ്പോഴും നമ്മളുടെ ഇവിടുന്ന് ഉള്ള പലരും പറയാറുണ്ട് ഞാൻ പോയിട്ട് തിരിച്ചു വരും, അപ്പൊ നിങ്ങൾ എനിക്ക് വെൽക്കം തരണം എന്ന് പറയുന്നവരുടെ കൂട്ടത്തിലേക്ക് എബിനും ഉണ്ട്. അപ്പൊ എബിൻ ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാവട്ടെ.
0: അതെ, അവസാനത്തെ വോയിസ് ഖത്തറിലേക്ക്.
2: അയ്യോ, എന്നിട്ട് ഞങ്ങൾക്ക് ഇന്റർവ്യൂ എടുക്കണം. സിനിമയുടെ കാര്യം എന്തായാലും നമുക്കൊരു ഇന്റർവ്യൂ എടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വിളിച്ച് ഞങ്ങൾക്ക് ഇന്റർവ്യൂ എടുക്കണം.
0: എവിടെയെങ്കിലും
2: എത്തണം, എത്തും, എത്തിയിരിക്കും.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: You are listening to Radio Sunoo 91.7.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
2: സ്വർണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: തേന്മാവിൻ കൊമ്പത്ത് പറഞ്ഞു തുടങ്ങിയാൽ തീരില്ല. അത്ര അധികം ഈ പറഞ്ഞ പോലെ അതിന്റെ റീറിലീസുമായി സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളും എല്ലാം വീണ്ടും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് എല്ലാവരും ഇരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സമയത്താണ് നമ്മൾ കുറച്ചു മുമ്പ് രണ്ടുപേർക്ക് ടാസ്ക് കൊടുത്തത്.
1: രണ്ടുപേർക്കൂടെ കൊടുക്കാറുണ്ട്.
0: അതെ, ഇനി രണ്ടുപേരും കൂടി ഉണ്ട്. എന്നാലും അത് രണ്ടുപേരെ ഇപ്പൊ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ അപ്പുണ്ണിയുണ്ട്, സിജിലും ഉണ്ട്. കുറച്ചു മുൻപ് മുഹമ്മദ് വന്ന അവസാനം ടാക്സി വിളിയുടെ ഒതുക്കി പോകേണ്ടി വന്നു. പാവത്തിനെ കൊണ്ട് വലിയ
1: പറ്റൂല.
0: പക്ഷെ എബിൻ നന്നായി പറഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയാവുന്ന ഡയലോഗ്
1: അപ്പുണ്ണി സിമ്പിൾ
0: അപ്പുണ്ണി ആദ്യം പറയുന്നത്. സിജിൽ ആദ്യം പറഞ്ഞ അപ്പുണ്ണി
1: ആരാണെന്ന് തനിക്ക്
2: എന്താ പറയണ്ടത്? ആ ഡയലോഗോ? താൻ ആരാണെന്ന് തനിക്കറിയാൻ പറ്റില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്ക താൻ ആരാണെന്ന്. എന്നിട്ട് ഞാൻ തനിക്ക് പറഞ്ഞു തരാം താൻ ആരാണെന്ന്, ഞാൻ ആരാണെന്ന്.
0: അല്ല
1: എന്നാ പറയട്ടെ,
0: കോൺഫിഡൻസ്
2: അങ്ങനെയാണ് എനിക്ക്
1: കുട്ടി പറഞ്ഞു
2: കൊടുത്തത്. എനിക്ക് കൃത്യമായിട്ട് കിട്ടുമെന്നൊന്നും അറിയില്ല.
0: ഇട്ടു കൊടുത്തിട്ട് ഡബ്യം പറഞ്ഞിട്ടും
2: ചുണ്ടനങ്ങാൻ പറ്റാതെ പോയാളാണ്. തലമുടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. താൻ ആരാണെന്ന് തനിക്കറിയാൻ പാടില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. അപ്പോൾ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്നും ഞാൻ ആരാണെന്നും.
0: അല്ല അല്ല,
2: ഞാൻ ആരാണെന്നും താൻ ആരാണെന്നും
1: അല്ല. അല്ല എന്നാ പറഞ്ഞ് ശരിയാക്കിട്ട് പോട്ടെ.
0: സംഭവിക്കാണ്, താൻ ആരാണെന്ന് തനിക്ക് അറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. എന്നിട്ട് താൻ ആരാ,
1: എന്നിട്ട് ഞാൻ
0: ആരാണെന്ന് എനിക്കറിയാമോ.
2: ടാസ്ക് തന്നവർ ഇങ്ങനെ വെള്ളം
1: കുടിക്കില്ല,
2: അതും നോക്കി വായിച്ചിട്ട്. എന്തോ
1: നോക്കി വായിച്ചിട്ട്
2: രണ്ടുപേരും നോക്കി വായിച്ച് ഫോൺ
0: എടുത്തിരിക്കും.
1: ഞാൻ പറയും, താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാൻ താൻ ആരാണെന്ന്. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാൻ താൻ ആരാണെന്നും ഞാൻ ആരാണെന്നും.
2: താൻ ആരാണ്? സുനു അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം.
0: സത്യം പറയട്ടെ, കറക്റ്റ് ആയിട്ട് ഇന്ന്
1: എബിൻ മാത്രമേ
0: പറഞ്ഞിരുന്നു.
1: എബിൻ ഇന്ന് തകർത്ത് സൂപ്പർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നു. കള്ളിപ്പൂരിലെ പാടി. അപ്പൊ ഞങ്ങൾ മെൻഷൻ
2: എടുക്കേണ്ടിയതില്ല,
0: അത് മറന്നു.
1: അയ്യോ, എനിക്ക് ആ പാട്ട് അപ്പുണ്ണിയുടെ പേരിൽ
2: എഴുതി
1: വെക്കണം.
0: അങ്ങനെ
1: വല്ല ചോദിക്കേണ്ടി.
0: അല്ല, നമ്മൾ എപ്പോഴാ കാണാൻ പോകുന്നേ? സിനിമ കാണാൻ പോണ്ടേ? റീറിലീസ്
2: സിനിമ കാണാൻ പോണം.
0: അതെ,
2: എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക്
0: ഉറപ്പായിട്ടും. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം നിസയ്ക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു. അതിന്റെ ആ ഒരു ഇത് മാറ്റിയിട്ട്, റെസൊല്യൂഷനും കാര്യങ്ങളും മാറ്റിയിട്ടാണല്ലോ ഇറക്കുന്നത്. അതിന്റെ ഓരോ ബ്യൂട്ടി, ഓരോ സീനിന്റെയും ഭംഗി കാണിച്ചുകൊണ്ടുള്ള
2: ഫോട്ടോ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ടിവിയിൽ കണ്ടിട്ട് ഇത്രയും ഭംഗി ഉണ്ടെങ്കിൽ തിയേറ്ററിൽ എന്തായിരിക്കും കാണുന്നത്.
0: അതെ, സത്യമായിട്ടും. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ആ ഒരു റീ റിലീസിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളാണ് ഒരുപാട് പേര് കാണാനായിട്ട് ഇരിക്കുന്നുണ്ട്. എന്തായാലും അതിന്റെയൊക്കെ വിശേഷങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഒരു ഗസ്റ്റുമായിട്ട് കുറച്ചധികം കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ട്.
1: കാരണം നിങ്ങൾ വിചാരിക്കും ബി കെ യു ഇതുവരെ കഴിഞ്ഞില്ല, സിജിലും ഞങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇതെന്താ ബി കെ യുടെ ഇന്റർവ്യൂ കഴിയാത്ത ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ ചെയ്യാൻ
0: വരുന്നുണ്ട്.
1: എഡിറ്റ് ചെയ്തവന് വയ്യാണ്ടായി, മടുത്തോ? ഇല്ലല്ലോ.
2: ഇല്ല, നമുക്ക് ഇനി ഒന്നുകിൽ ആ പടം ഫുള്ളായിട്ട് നമുക്ക് ശബ്ദരേഖ ഇട്ടോ.
1: അത് ശരിയാ.
0: സത്യം പറയട്ടെ, കുറച്ച് ഡയലോഗ്
1: കേട്ടോണ്ടിരിക്കാതെ
2: അപ്പൊ ഞാൻ അത് വിചാരിച്ചു ശബ്ദരേഖ ആയിട്ട് വിട്ടത് നല്ല സംഭവമാണ്.
0: ട്രൈ ചെയ്യാവുന്നതാണ്
1: സാർ കേൾക്കുന്നുണ്ടെങ്കിൽ.
2: പണ്ട് ഇതുപോലെ കേട്ടിട്ടുണ്ട്, കിലുക്കത്തിന്റെ ഒക്കെ ശബ്ദരേഖ എനിക്ക് ബൈഹാർട്ടാ. ആ ഒരു സമയത്ത്
0: നരസിംഹത്തിന്റെ വരെ
2: അന്നേരം കേൾക്കുന്നുണ്ട്. ഞാൻ ഫുൾ ടൈം കാസറ്റ്, എനിക്ക് എല്ലാം ഫുള്ള് ബൈഹാർട്ടായിരുന്നു അന്നേരം. നരസിംഹത്തിന്റെ വരെ അങ്ങനെ അന്നേരം കാസറ്റ് ആയി ഓർമ്മയുള്ളത്. പിന്നെ
0: ഡയലോഗ്
2: ഫുള്ള് കാണാപ്പാടായിരിക്കും.
1: ഓക്കെ, അപ്പൊ എന്തായാലും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ വഴിയെ
0: നടത്താം. ഇപ്പൊ നമ്മൾ രണ്ടിനും തുടങ്ങിയ സാധനം ചീറ്റി പോയതുകൊണ്ട്
1: ഞങ്ങൾ സത്യം പറഞ്ഞ നോക്കിയാ വായിച്ചോട്ടാ.
2: എന്റെ മനസ്സിലൊരുന്നാണോ അതായത് കണക്ട് ആകുക.
0: അപ്പൊ നമുക്ക് നേരെ പാട്ടിലേക്ക് പോവാം.
1: അതെ.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: Mom, see what I bought today? I bought a thakkali chedi, naranga chedi, pinne oru maanga chedi.
2: ഹേ, മാങ്ങ ചെടിയോ മോളെ? ഇത് മാവല്ലേ? അതൊക്കെ പോട്ടെ, ഇതെന്താ ആകെ പച്ചപ്പാണല്ലോ, എവിടുന്ന ഇതൊക്കെ?
3: ഞങ്ങള് ഷോപ്പിങ്ങിന് സഫാരിയിലേക്കല്ലേ പോയത്. സഫാരിയിൽ ഇപ്പൊ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീൻ പ്രൊമോഷൻ തുടങ്ങിയിരിക്കുക. അവിടുത്തെ ചെടികളും അറേഞ്ച്മെന്റ്സും ഒക്കെ കണ്ടപ്പോ ഇവളാകെ എക്സൈറ്റഡ് ആയി. ഇവള് തന്നെയാ ഓരോന്ന് സെലക്ട് ചെയ്തത്. ഇനിയും ഒരുപാടുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം.
4: വിവിധ ഇനം പച്ചക്കറി, ഫലത്തൈകൾ, ഔഷധ അലങ്കാര ചെടികൾ, ഇൻഡോർ പ്ലാന്റുകൾ, വിവിധ ഇനം വിത്തുകൾ, ഗാർഡൻ ടൂളുകൾ, ഫെർട്ടിലൈസർ, വളങ്ങൾ തുടങ്ങി കൃഷിക്കാവശ്യമായതെല്ലാം ഒക്ടോബർ 5 മുതൽ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീന്റെ ഭാഗമായി സഫാരിയിൽ ഒരുക്കിയിരിക്കുന്നു.
0: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
5: നമസ്കാരം, ഞാൻ ഉണ്ണി മുകുന്ദൻ. റേഡിയോ സുനോ 91.7 FM.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: വിശേഷങ്ങൾ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഇത് മാറ്റിനി മാഷപ്പ് ആണ്. അഷ്ടമിയും നിസയാണ് കൂടെയുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീക്കെൻഡിൽ കാണേണ്ട സിനിമാ ലിസ്റ്റിൽ കുറേ അധികം ആഴ്ചകളായിട്ട് പോലും ഇപ്പോഴും ബി കെ യു ആർക്കും മാറുന്നില്ല എന്നുള്ളതാണ്.
1: അതെ അതെ, നമ്മൾ രാവിലെയും ഇന്ന് പറയായിരുന്നു, നമ്മൾ ഇന്ന് ഹോം ഡെലിവറിൽ ഒരു ടോപ്പിക് സംസാരിച്ചു വന്ന സമയത്ത് അച്ഛന്മാരെ നമ്മൾ ഇഷ്ടത്തോടെ വിളിക്കുന്ന പേരിൽ, അപ്പൊ അതിനകത്ത് നിവിൻ പോളി വിളിക്കുന്നുണ്ട്, ഡേവിസേട്ടാന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാലുള്ള പേരുകളെ കുറിച്ച് സംസാരിച്ചപ്പോഴേ നമ്മൾ പറഞ്ഞു, അയ്യോ ബി കെ യു ഇതുവരെ തീർന്നില്ലേ എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
0: അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് അങ്ങനെയാണ്, എന്ത് ചെയ്യാനാ. എന്തായാലും ഇന്നലത്തെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്ന ചൂരൽ നിന്നും ഷമീർ ഖാന്റെ അതിഗംഭീരമായിട്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നു. അത് ഡിജിറ്റലിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്.
1: അതൊരു 301 കെ ഒക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി.
0: സത്യം, കാരണം ആളുടെ അത്രയും നല്ല രസമുള്ള ഡയലോഗുകളും എല്ലാമാണ്. എന്തായാലും ഇപ്പൊ നമുക്ക് നേരെ ചെറുതായിട്ടൊന്ന് മൈസൂർ പാക്കിലേക്ക് പോയാലോ.
1: ഗ്ലിക്സനും അലനും തമ്മിലുള്ള ഒരു കോംബോ ഉണ്ട്. ഗ്ലിക്സൻ എന്നുള്ള ക്യാരക്ടറും ആഷ്ലി എന്നുള്ള കഥാപാത്രത്തിന്റെ അനിയനായിട്ടുള്ള അലനും ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചുകൊള്ളാലോ, ഇപ്പൊ നന്നായി ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ എല്ലാവരും ആ ഒരു മോനെയും ഏറ്റെടുത്തു എന്നുള്ളതാണ്.
0: ഒരുപാട് പേരിപ്പം വീഡിയോ ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നിസ. അതായത് ഇപ്പം ഈ പറഞ്ഞ പോലെ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പറയാണ്, എന്റെ ചേട്ടനെയോ ചേച്ചിനെയും കാണും വളയ്ക്കാനായിട്ട് വരുമ്പോ എനിക്കിഷ്ടമുള്ളതല്ലേ ഞാൻ പറയുള്ളൂ. സപ്പോ ഇതിനകത്തും ഈ പറഞ്ഞ പോലെ ഗ്ലിക്സനെ ചതിച്ചതാണ് അലൻ.
1: ഇഷ്ടമുള്ള
0: മൈസൂർ പാക്കാന്ന് തോന്നുന്നു പറഞ്ഞത്. എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് ഒരു ഇതും ഇല്ലാതെ എല്ലാവരും മുമ്പിൽ നിന്ന് പറഞ്ഞിട്ടിരുന്ന് കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്ലിക്സനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആൾക്കാർ വീഡിയോ ഇടുന്നു.
1: അലനെ കുറ്റപ്പെടുത്തി, അലൻ വില്ലനാന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പൊ ഈ അലൻ എന്നുള്ള കഥാപാത്രം ചെയ്തത് അഭിരാമാണ്. അഭിരാം നമ്മുടെ ശ്രീകാന്ത് വെട്ടിയാറിന്റെ വീഡിയോസ് കാണുന്ന ആളുകൾക്കറിയാം. അപ്പൊ ആ വീഡിയോസിൽ അഭിരാം ഇടയ്ക്ക് വന്ന് ചെയ്തു പോകാറുള്ള ഒരു താരമാണ്. അപ്പൊ അങ്ങനെ വീഡിയോസ് കണ്ടിട്ടാണ് അഭിരാമിന് ഈ ഒരു സിനിമയിലേക്കുള്ള വേഷവും കിട്ടിയിട്ടുണ്ടായിരുന്നത്.
0: ഓക്കെ, എന്തായാലും അഭിരാമിനോട് എനിക്ക് തോന്നുന്നു ഈ സിനിമയെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ആളുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു ചെറിയ മോനാണ്, അതുകൊണ്ട് തന്നെ ആൾ ഈ പറഞ്ഞ പോലെ ആളുടെ ഒരു അനുഭവം എങ്ങനെയുണ്ടെന്ന് പറയുന്നതായിരിക്കും അല്ലേ.
1: ഓക്കെ, അപ്പൊ ആ ഒരു വിശേഷങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തോളൂ. കുറച്ച് സമയത്തിനുള്ളിൽ അഭിരാം അല്ലെങ്കിൽ നമ്മുടെ അലൻകുട്ടൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും മാറ്റിനി മാഷപ്പിൽ.

0: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
1: Now? We still have time for the festive season.
0: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advance booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
2: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
3: ആകാശമായവളെ
2: പാട്ടിൽ നിറയുന്ന പ്രണയം,
3: മീഴിയിലേക്ക്
2: ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
4: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
5: ഒക്ടോബർ 16 QNCC-യിൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224999090.
6: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
5: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
7: എല്ലാവർക്കും നമസ്കാരം, ഞാൻ വിധു പ്രതാപ്.
8: റേഡിയോ
7: സുനോ 91.7.
9: This is only on
10: Radio Suno 91.7 FM.
11: Brought to you by
12: Safari, world-class shopping experience, Doha, Qatar.
13: And
14: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഇങ്ങനെ 25 ശതമാനമല്ല 50 ശതമാനം വരെ കുറച്ചു കൊടുക്കുന്നിടത്തേക്ക് ഈ സക്കീർ ബായി നിന്നെ കൊണ്ടുപോകാം സഫാരിയിലേക്ക്.
1: ഓഫ്

0: പൊക്കത്തിൽ സഫാരി വീണ്ടും. സഫാരിയിൽ സെയിൽ അപ് ടു 50% ഗാർമെന്റ്സ്, ഫുട്വെയർ, ലേഡീസ് ബാഗ്സ്, ടെക്സ്റ്റൈൽസ്, ഐടി, ഇലക്ട്രോണിക് ടോയ്സ്, ഹൗസ് ഹോൾഡ്, സ്റ്റേഷനറി, സ്പോർട്സ് തുടങ്ങി സെലക്ടഡ് ഐറ്റംസിലെല്ലാം സെയിൽ അപ് ടു 50%. ഈ പ്രൊമോഷൻ ഒക്ടോബർ 25 വരെ മാത്രം.
1: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
2: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: മാഡ്നി മാഷപ്പിൽ നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞ പോലെ തന്നെ അലൻകുട്ടനാണ് ഇനി ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്.
1: ഓക്കെ, അലൻകുട്ടന്റെ യഥാർത്ഥ പേര് അഭിറാം എന്നാണ്.
0: ഓക്കെ,
1: അപ്പൊ അഭിറാമിന്റെ വിശേഷങ്ങൾ, അതായത് ബെത്ലഹേം കുടുംബ യൂണിറ്റിലെ അലൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച മമിതയുടെ അനിയനായിട്ട് അഭിനയിച്ച നമ്മുടെ അഭിറാമാണ് ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്.
0: അപ്പൊ അഭിറാം മോനെ, ഫസ്റ്റ് ഓഫ് ഓൾ നല്ല ക്യാരക്ടർ ആയിരുന്നു, പക്ഷെ നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഫാമിലി ആയിട്ടുള്ള ഒരു ബോണ്ട്, അത് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് അത് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു സ്ക്രീനിൽ. അങ്ങനെ തന്നെയായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിലും?
2: ഞങ്ങള് ശരിക്കും ഒരു ഫാമിലിയാണ്. ഷൂട്ടിംഗ് സമയത്താണേലും അല്ലെങ്കിലും എല്ലാം ഇപ്പൊ എന്റെ അമ്മയായാലും എന്റെ സ്വന്തം അമ്മയുടെ കൂട്ട് തന്നെ, ചേച്ചിയായാലും സ്വന്തം ചേച്ചിയുടെ കൂട്ട്, അച്ഛനായാലും ഞങ്ങളെല്ലാം ഭയങ്കര നല്ല ബോണ്ടിങ് ആയിരുന്നു. അവര് മാത്രമല്ല ലൊക്കേഷനുള്ള എല്ലാവരുമായിട്ടും നല്ല ബോണ്ടിങ് ആയിരുന്നു. പിന്നെ എല്ലാവർക്കും ഇപ്പൊ മെസ്സേജ് ഒക്കെ ഇടും, കണക്ഷൻ ഉണ്ട്, എനിക്ക് പോകുന്നു.
1: സിനിമയിലെ മോന്റെ ഫേവറേറ്റ് സീൻ ഏതാണ്?
2: എനിക്ക് ശരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ക്ലൈമാക്സ്.
0: ഇനി കോമഡി സീനിൽ മോനെ ഇതാണ് ഏറ്റവും ഇഷ്ടമുള്ളത്? മൈസൂർ പാക്കിന്റെ ആ ഒരു സീൻ ആണോ?
2: എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കോമഡി എന്ന് പറയുമ്പോ ഗ്ലിക്സൺ ആശ്ലിയെ കണ്ടിട്ട് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ട് ഓടാൻ പറയുമ്പോ ഓടത്തില്ലേ?
3: ഗ്ലിക്സൺ ചേട്ടാ,
2: അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ നാടകക്കാരടക്കോട്ട് ഇടിച്ചു കയറുന്നതൊക്കെ അത് നൈസായിരുന്നു, അതെനിക്ക് നല്ല രീതി വർക്കായി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറെ സീനൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ എന്റെ മൈസൂർ പാക്കിന്റെ സീൻ നൈസല്ലേ, അതെനിക്ക് ഇഷ്ടമാ.
4: ചേട്ടന്റെ ഡയറക്റ്റ് എന്ന് ചേച്ചി എടുത്ത് കാര്യം പറഞ്ഞുകൂടെ, ഇഷ്ടമാണ്.
5: എന്ത് ചെയ്യാനാ, ഞാനൊരു ഇൻട്രോവേർട്ട് ആയി പോയില്ലേ?
4: അന്നാ സിനിമ കാണാൻ പോയപ്പോ ഉള്ള പെർഫോമൻസ് കണ്ട അങ്ങനെ തോന്നത്തില്ലല്ലോ.
6: ഇപ്പൊ എനിക്കിതൊക്കെ മേടിച്ചോണ്ടെന്തോ ചെയ്യാനാ? ചേച്ചിക്ക് ഇഷ്ടമുള്ള വല്ല മേടിച്ചോട്.
5: ചേച്ചിക്ക് എന്താണ് ഏറ്റവും ഇഷ്ടം?
6: ചേച്ചിക്ക് ഷാറൂഖ് ഖാനെ ഭയങ്കര ഇഷ്ടമാണ്.
5: അത് എന്നെ കൊണ്ട് കൂട്ടിയാ കൊടുത്തില്ല മോനെ. തിന്നാനും കുളിക്കാനുള്ള എന്തെങ്കിലും സാധനമാണ് ഉദ്ദേശിച്ചത്?
6: തിന്നാനിപ്പോ മൈസൂർ പാക്ക് വലിയ ഇഷ്ടമാ.
5: എന്തോരം വേണ്ടി വരും?
6: ഒരോരിയില് മേടിച്ചു.
5: ഇതെന്താ പെറ്റണീറ്റ് പോണ ചടങ്ങോ? ഒക്കോണോ ഇടുന്നു?
6: കാര്യം നടക്കണേ മതി, ഞാൻ പറയാനുള്ള പറഞ്ഞു. മൈസൂർ പാക്ക് ചേച്ചിയുടെ ഒരു വീക്ക്നെസ് ആണ്
5: ഇനി മുതൽ എന്റെ.
2: പിന്നെ ഇതൊക്കെ ചെയ്യാൻ നേരം ഇപ്പോ മൈസൂർ പാക്കിന്റെ ഒരു സീനിയർ തന്നെ ഞങ്ങളൊരു 100 കോമഡി അടിച്ച് 100 വട്ടം ചിരിച്ചു കാണും.
5: പറഞ്ഞ പോലെ 1 കിലോ ഉണ്ട്. ചന്ദ്രപ്പൻ ചേട്ടന്റെ കടയിൽ നിന്ന് മേടിച്ചത്. ചേച്ചിക്ക് കൊടുക്കുമ്പോ പേര് പറയാൻ മറക്കണ്ട.
6: ഓക്കെ,
5: എന്താ പേര്?
6: ചന്ദ്രപ്പൻ ചേട്ടൻ.
5: ചന്ദ്രപ്പൻ എടാ, എന്റെ പേര് ഗ്ലിക്സൺ, മറക്കുവോ?
6: ഈ പേരൊക്കെ എങ്ങനെ മറക്കാനേട്ടാ?
5: എന്താ നിന്റെ അപ്പൂപ്പന്റെ ഒരു ഗ്ലിക്സൺ ആയിരുന്നു.
2: ഗിരീഷ് ഏട്ടന്റെ ഒരു ആരും കോമഡി പറഞ്ഞില്ലെങ്കിലും ഗിരീഷ് ഏട്ടൻ ഇങ്ങനെ ഓരോ കോമഡീസ് പറഞ്ഞ് ആ ഒരു വൈബ് അങ്ങ് മാറ്റും, നല്ലൊരു എനർജി ആക്കും. അങ്ങനെ ഭയങ്കര ജോളിയായിട്ടായിരുന്നു എല്ലാ സീനും ചെയ്തത്.
1: അതുകൊണ്ട് തന്നെ നല്ല ജോളിയായിട്ടാണ് ഞങ്ങളും സിനിമ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയും കുറച്ച് വിശേഷങ്ങൾ കൂടി നമുക്ക് അഭിരാമന്റെ അടുത്ത് ചോദിക്കാനായിട്ടുണ്ട്, അതിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ.

0: കുട്ടികളുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തും.
1: ഈ നവംബർ 7 മുതൽ 21 വരെ അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ് ഒരുക്കുന്ന കിഡ്സ് എക്സ്പോ ഖത്തർ 2026 തേർഡ് എഡിഷൻ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറാൻ ഒരുങ്ങുന്നു.
0: UNCC ഹോൾ 5 ൽ എഡ്യൂക്കേഷണൽ ടൂൾസ്, ഹെൽത്ത്, ക്ലോത്തിംഗ്, ഫുഡ്, ടോയ്സ്, എന്റർടൈൻമെന്റ് ഓർ കിഡ് ഫ്രണ്ട്ലി സർവീസസ് തുടങ്ങിയ നിങ്ങളുടെ സേവനങ്ങൾ കുടുംബങ്ങളിലേക്കും കുട്ടികളിലേക്കും എത്തിക്കാം. ഇപ്പോൾ പ്രത്യേക നിരക്കുകളിൽ സ്റ്റോൾ ബുക്ക് ചെയ്യാം.
1: ബുക്കിംഗിനായി കോൺടാക്ട് അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ്. കോൾ 4455 7730 ഓർ 5009 5454.
0: വിസിറ്റ് www.kidsexpo.qa.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
3: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
2: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
4: Joy Alukas 917 evenings presented by
5: Joy Alukasil verum 10% advance nalgi ettavum kurunja swarna nirakil ningalude jewelry munkooti book cheyu. Offer November 7 vare matram.
6: Powered by
7: Khatarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000 1707.
8: And Marza Hypermarket, be fresh, be you. Visit your nearest store today.
9: Main Jaisuriya.
10: You are listening to
11: Radio Suno 91.7.
12: This is Matine Marsha. Only on
13: Radio Suno 91.7 FM.
14: Brought to you by
15: Safari, world-class shopping experience, Doha, Qatar.
16: And
17: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം ബെത്ലഹേം കുടുംബ യൂണിറ്റിലെ അലൻകുട്ടനാണ് അല്ലേ?
1: അതെ, അഭിരാം എന്നാണ് പേര് അലൻകുട്ടന്റെ. അലൻകുട്ടനെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അമ്മയായിരുന്നു നമ്മളോട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ ഇങ്ങനെ മെസ്സേജുകളൊക്കെ അയച്ചു. മോൻ കുറച്ച് ബിസി ആയിരുന്നു, സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് കുറച്ച് കലോത്സവ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറച്ച് ഇന്റർവ്യൂ കുറച്ച് ഡിലേ ആയി, കുറച്ച് ലേറ്റ് ആയി. അപ്പോ ഞാനിങ്ങനെ മെസ്സേജ് അയച്ചപ്പോ അമ്മ പറഞ്ഞു, ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഇന്റർവ്യൂ ഇങ്ങനെ ചോദിച്ചിട്ട് ലേറ്റ് ആവുന്നത്, ആദ്യമായിട്ടാണ്, സോറി കേട്ടോ എന്നൊക്കെ പറയാം. ഒരു കുഴപ്പമില്ല, നീ സമാധാനത്തിൽ എപ്പോഴാണോ ടൈം കിട്ടുന്നത് അപ്പം മാത്രം നമുക്ക് തന്നാ മതി. അപ്പൊ എനിക്ക് മനസ്സിലായി വീട്ടുകാരുടെ ഒരു ഡെഡിക്കേഷനും ഒരു സപ്പോർട്ടും
0: ഭയങ്കര
1: ഒക്കെ ആ മോനെ വലിയ രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുവരാൻ അത് ഹെൽപ്പ് ചെയ്തു എന്നുള്ളത് അവിടെ നമുക്ക് മനസ്സിലായി.
0: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും മോനോട് തന്നെ ചോദിക്കാം, അതേമാത്രം സപ്പോർട്ട് അവരുടെ അടുത്തൊന്നും മോനിപ്പോ കിട്ടുന്നുണ്ടെന്ന്.
2: വീട്ടിലായിരുന്നു നല്ല സപ്പോർട്ടാണ്. പിന്നെ അമ്മ എന്റെ ഷൂട്ടിന്റെ സമയത്തൊക്കെ എന്റെ കൂടെ വന്നിരുന്നെ. അച്ഛൻ ദിവസം പോലുള്ള വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുത്ത് വരാറുണ്ട്. അച്ഛൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ആക്ടിങ്ങും ഒക്കെ, അതുകൊണ്ട് അച്ഛൻ കൊച്ചിലെ തൊട്ട് എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് റീൽസ് ഒക്കെ ചെയ്യിപ്പിക്കുമായിരുന്നു. അങ്ങനെയാണ് ശ്രീകാന്ത് ഏട്ടന്റെ കൂടെ റീൽസ് ചെയ്യുന്നത്. അങ്ങനെ ഗിരീശൻ ശ്രീകാന്ത് ഏട്ടന്റെ റീൽസ് എന്നെ കണ്ട് സെലക്ട് ചെയ്ത.
0: ഓക്കെ, അപ്പൊ സ്കൂളിലെ കാര്യം എങ്ങനെയാണ്? ഫ്രണ്ട്സ് ഒക്കെ മൈസൂർ പാക്ക് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി വിളിക്കാറൊക്കെ ഉണ്ടോ?
2: കൂട്ടുകാരും ടീച്ചേഴ്സും എല്ലാം ഭയങ്കര സപ്പോർട്ടാണ് എന്നെ. മൈസൂർ പാക്ക് എന്നങ്ങനെ വിളിക്കാറില്ല, എങ്കിലും അതൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് പോയി കളിയാക്കാറുണ്ട്.
3: ഇംഗ്ലീഷിലാണല്ലോ എഴുതി വെച്ചേക്കുന്നത്. എടാ ഇങ്ങോട്ട് വന്നേടാ, ഇതെന്നെ നാളെ അവളെ എഴുതി വെച്ചേക്കുന്നേ.
4: September 16 ജസ്റ്റിൻ ചേട്ടൻ ഡ്രോപ്ഡ് മീ അറ്റ് കോളേജ്. ദിസ് ഡേയ്സ് ഐ ആം ടോട്ടലി ലോസ്റ്റ് ഇൻ ക്ലൗഡ് കുക്കൂ ലാൻഡ്.
3: എന്നുവെച്ചാ
4: ജസ്റ്റിൻ ചേട്ടൻ 16 കോളേജ് ഡ്രോപ്പ് ചെയ്തു.
3: എടോ ലാൻഡ് വരെ എഴുതിയിട്ടില്ല, അതെന്നതാന്ന്?
4: അത് ക്ലൗഡ് കുക്കൂ ലാൻഡ്.
3: അർത്ഥം പറയടാ.
4: അത് അയർലാൻഡിന്റെയും ന്യൂസിലാൻഡിന്റെയും ഒക്കെ കൂട്ടുള്ള രാജ്യമാണെന്ന് തോന്നുന്നു.
3: അപ്പൊ അവൾ അങ്ങോട്ട് കടക്കാനുള്ള പരിപാടിയാണ്.
0: ഓക്കെ, അടിപൊളി. എന്തായാലും അഭിരാം അതിഗംഭീരമായിട്ട് സംസാരിച്ചു എന്നുള്ളതാണ്.
1: അതെ, അടിപൊളിയായിട്ട് സംസാരിച്ചു, നല്ല സിമ്പിളായിട്ട് സംസാരിച്ചു. അപ്പൊ അഭിരാമിന് ഇനിയും ഒരുപാട് നല്ല
0: കഥാപാത്രങ്ങൾ കിട്ടട്ടെ. എന്തായാലും അത് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഈ ഒരു ഈ പറഞ്ഞ പോലെ സിനിമാ വിശേഷം ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്.
1: അതെ, ഇനി ബാക്കി വിശേഷങ്ങളുമായിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ അഷ്ടമി നിങ്ങളുടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും.
0: ഒരു ചായ കുടിച്ചിട്ട് വരാൻ വന്നിട്ട് നമുക്ക് വൈകുന്നേരങ്ങളിലേക്ക് രാത്രിയിലേക്ക് കടക്കേണ്ട സമയമാണ്. അപ്പൊ എന്തായാലും സ്റ്റേ ട്യൂൺ ഗായ്സ്, ദിസ് ഈസ് കഥേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555 or visit bima.com.qa.
4: Mom, see what I bought today? I bought a thakkali chedi, naranga chedi, pinne oru maanga chedi.
5: ഹേ, മാങ്ങ ചെടിയോ മോളെ? ഇത് മാവല്ലേ? അതൊക്കെ പോട്ടെ, ഇതെന്താ ആകെ പച്ചപ്പാണല്ലോ, എവിടുന്നാ ഇതൊക്കെ?
6: ഞങ്ങള് ഷോപ്പിങ്ങിന് സഫാരിയിലേക്കല്ലേ പോയത്. സഫാരിയിൽ ഇപ്പൊ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീൻ പ്രൊമോഷൻ തുടങ്ങിയിരിക്കുക. അവിടുത്തെ ചെടികളും അറേഞ്ച്മെന്റ്സും ഒക്കെ കണ്ടപ്പോ ഇവളാകെ എക്സൈറ്റഡ് ആയി.
4: Yeah, it's so cool, mom. Lot of flower plants ഉണ്ട് അവിടെ. I chose the best ones.
6: ഇവള് തന്നെയാ ഓരോന്ന് സെലക്ട് ചെയ്തത്. ഇനിയും ഒരുപാടുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം.
7: വിവിധ ഇനം പച്ചക്കറി, ഫലത്തൈകൾ, ഔഷധ അലങ്കാര ചെടികൾ, ഇൻഡോർ പ്ലാന്റുകൾ, വിവിധ ഇനം വിത്തുകൾ, ഗാർഡൻ ടൂളുകൾ, ഫെർട്ടിലൈസർ, വളങ്ങൾ തുടങ്ങി കൃഷിക്ക് ആവശ്യമായതെല്ലാം ഒക്ടോബർ 5 മുതൽ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീന്റെ ഭാഗമായി സഫാരിയിൽ ഒരുക്കിയിരിക്കുന്നു.
8: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.

0: നല്ല റൊമാൻറ്റിക് പാട്ടൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും ഇതെന്താണ് ഒരു വീക്കെൻഡ് ആയിട്ട് കുറച്ച് റൊമാൻറ്റിക് ട്രാക്ക് പിടിച്ചേക്കുന്നതെന്ന്. സംഭവം ഒന്നും അല്ലാന്നേ, കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞില്ല ഒരു ചായക്ക് കുടിച്ചിട്ട് വേഗം വരാം, ഈവനിങ് വിശേഷങ്ങളുമായിട്ട് വരാമെന്ന്. സിനിമാ വിശേഷങ്ങൾ കഴിഞ്ഞ സമയത്ത് ഇനി ഈവനിങ്ങിലേക്ക് കടക്കുന്ന സമയം. 917 ഈവനിങ്സ് ആണ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഗുഡ് ഈവനിങ്, ആൻഡ് എ ഹാപ്പി വീക്കെൻഡ്. വീക്കെൻഡായി, പക്ഷെ കുറച്ച് എന്തോ എന്താണെന്നറിയില്ല, ഈ ഒരു 5 മണി അങ്ങോട്ടേക്ക്, നമ്മൾ 6 മണിയിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഫാസ്റ്റ് ട്രാക്ക് പോകാന്ന് വെച്ചപ്പോൾ ഞാൻ വെച്ചിരുന്നു പിന്നെ 5 o'clock കുറച്ച് റൊമാൻറ്റിക് ആക്കിയാലോ.
1: ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിൽ ഒരു മുഖം.
0: ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് പാട്ടുകളുണ്ട്. നിങ്ങൾക്ക് ഏത് പാട്ട് വേണമെന്ന് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം 500-00917 ലേക്ക്.

0: പിണക്കമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീക്കെൻഡാണ് പിണക്കമൊക്കെ മാറ്റിക്കും. അതിപ്പോൾ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഫ്രണ്ടാണെങ്കിലും നേരെ തിരിച്ച് വീട്ടുകാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും എല്ലാവരുടെ കൂടെ അടിപൊളിയായിട്ട് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഈ ഒരു വീക്കെൻഡ് എൻജോയ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ദാ നമ്മളുടെ ഈ ഒരു ഈവനിങ് ടൈം തുടങ്ങുകയാണ്. ഈ ആര്യ ടൂവിലെ ഈ ഒരു പാട്ടിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോ വിധു പ്രതാവ് പാടി ഈ ഒരു പാട്ടിൽ തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ ഈവനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെസ്സേജ് അയക്കാൻ മറക്കണ്ട 5000917.
1: പെണ്ണിനെപ്പോഴും ചേട്ടനോട് രോക്ഷമെന്താ, മൂക്കിൽ വന്ന ശുണ്ഠിയുന്നതും.

0: ഖത്തർ അവതരിപ്പിക്കുന്ന കാരം ടൂർണമെന്റ് സീസൺ 3 സിംഗിൾസ് ആൻഡ് ഡബിൾസ്
1: ഒക്ടോബർ 15-16 തീയതികളിൽ വൈബ്രന്റ് ഹോൾ അബുഹമറിൽ.
0: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 3086-6735 അല്ലെങ്കിൽ 777-04535. ആശംസകളോടെ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്.
2: Mom, see what I bought today? I bought a തക്കാളി ചെടി, നാരങ്ങ ചെടി, പിന്നെ ഒരു മാങ്ങ ചെടി.
3: മാങ്ങ ചെടിയോ മോളെ? ഇത് മാവല്ലേ? അതൊക്കെ പോട്ടെ, ഇതെന്താ ആകെ പച്ചപ്പാണല്ലോ, എവിടുന്ന ഇതൊക്കെ?
4: ഞങ്ങള് ഷോപ്പിങ്ങിന് സഫാരിയിലേക്കല്ലേ പോയത്. സഫാരിയിൽ ഇപ്പൊ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീൻ പ്രൊമോഷൻ തുടങ്ങിയിരിക്കുക. അവിടുത്തെ ചെടികളും അറേഞ്ച്മെന്റ്സും ഒക്കെ കണ്ടപ്പോ ഇവളാകെ എക്സൈറ്റഡ് ആയി.
2: Yeah, it's so cool, Mom. Lot of flower plants ഉണ്ട് അവിടെ. I chose the best ones.
4: ഇവള് തന്നെയാ ഓരോന്ന് സെലക്ട് ചെയ്തത്. ഇനിയും ഒരുപാടുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം.
5: വിവിധ ഇനം പച്ചക്കറി, ഫലത്തൈകൾ, ഔഷധ അലങ്കാര ചെടികൾ, ഇൻഡോർ പ്ലാന്റുകൾ, വിവിധ ഇനം വിത്തുകൾ, ഗാർഡൻ ടൂളുകൾ, ഫെർട്ടിലൈസർ, വളങ്ങൾ തുടങ്ങി കൃഷിക്ക് ആവശ്യമായതെല്ലാം ഒക്ടോബർ 5 മുതൽ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീന്റെ ഭാഗമായി സഫാരിയിൽ ഒരുക്കിയിരിക്കുന്നു.
6: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
7: നമസ്കാരം, ഞാൻ കാളിദാസ് ജയറാം.
8: You are listening to Radio Suno 91.7.

0: ദൈവത്തിന്റെ വചനങ്ങളിലൂടെ.
1: മനുഷ്യനെ തമ്മിൽ വേർതിരിക്കുന്നത് കറുപ്പെന്നോ വെളുപ്പെന്നോ അല്ല, മറിച്ച് അവൻ ചെയ്യുന്ന കർമ്മങ്ങളിലാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരിബ് ബാങ്കിനുള്ള സമയം.

0: ജോയ് ആലുക്കാസ് 917 ഈവനിംഗ്സ് പ്രസന്റഡ് ബൈ
1: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവേർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707.
4: ആൻഡ് മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. Visit your nearest store today.

കക്ഷി അമ്മിണിപ്പിള്ളയിൽ നിന്നും ഹരിശങ്കർ പാടിയ ഒരു ബ്യൂട്ടിഫുൾ സോങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. എന്തായാലും വെൽക്കം ബാക്ക് അഷ്ടമിയാണ് കൂടെയുള്ളത്. ചെറുതായിട്ട് വീക്കെൻഡ് ട്രാഫിക്കിൽ പെട്ടുകിടക്കുകയാണോ ആണെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണേ. ആൻഡ് ഗുഡ് ഈവനിങ് പറഞ്ഞ് മസ്താൻ ഷീഖ് കേട്ടോ, ഞാനൊന്ന് തെറ്റി വായിച്ചു പോയതാണ്. അതിനോടൊപ്പം റെജി വയനാടിൻ്റെ മെസ്സേജ് ഉണ്ടല്ലോ, വയനാട് കൂട്ടം ഖത്തറിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ. നാളെ വെള്ളിയാഴ്ച രാവിലെ 11 മുതൽ ഐൽ സ്കൂളിൽ വെച്ച് നടക്കുന്ന വയനാട് കൂട്ടം ഖത്തറിൻ്റെ ഈ മനോഹരമായ പരിപാടി അപ്പോൾ എന്ത് പരിപാടിയാണ്, അതും കൂടി മെസ്സേജ് അയക്കൂ. എല്ലാവിധ ആശംസകളും നേർന്നു. വയനാടിൻ്റെ സ്നേഹവും സൗഹൃദവും ഒരുമയും നിറഞ്ഞ ഈ സംഗമം എല്ലാവരും സന്തോഷവും നല്ല ഓർമ്മകളുമാക്കി മാറ്റട്ടെ. വയനാട്ടിലുള്ള എല്ലാവർക്കും ഈ പരിപാടിയിൽ സ്നേഹപൂർവ്വം പങ്കുചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് റിജി വയനാടിൻ്റെ ഈ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. എനിക്കൊന്ന് അവരുടെ ഈ പറഞ്ഞ ഓണമൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു പരിപാടിയായിരിക്കും. ട്രാഫിക്കോട് ട്രാഫിക് എന്നാണ് നിഖിൽ നഖിൽ അയ്യോ ഇന്നും തെറ്റി, എൻ്റെ എല്ലാ പേര് വായിക്കുന്നതും തെറ്റിപ്പോണത്. ഷടാ, നഖിലിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. അതിനിടയിൽ ഒരു പാട്ട് പ്ലേ ചെയ്യുന്നതിൻ്റെ കാര്യം ചോദിച്ചപ്പോഴത്തേക്കും ഈ ഒരു സോങ് വെച്ച് തരാവോ എന്നാണ് നബീലിൻ്റെ മെസ്സേജ്.

ഉറപ്പായിട്ടും രഘു ദീക്ഷിത് ആൻഡ് സത്യപ്രകാശ് പാടിയ ബ്യൂട്ടിഫുൾ സോങ് ആണ് ഈ മേക്ക നൊടികൾ സിനിമയിലെ സോങ് ആണ്. എന്തായാലും വെച്ചിരുന്നായിരിക്കും, കാരണം വീക്കെൻഡ് അല്ലേ, അപ്പൊ പിന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഇങ്ങനത്തെ ചില സോങ്സ് ഒക്കെ ഇങ്ങനെ കേട്ടു പോകുന്നതല്ലേ അതിൻ്റെ ഒരു രസം. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഒരു നീനയുടെ ഒരു വലിയ യൂട്യൂബ് ലിങ്കൊക്കെ ആണല്ലോ വന്നേക്കണേ, ഞാനിതൊക്കെ നോക്കട്ടെ കേട്ടോ, നോക്കിയിട്ട് ഞാൻ എന്തായാലും പ്ലേ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വെക്കുന്നതായിരിക്കും. ആൻഡ് അതിനോടൊപ്പം തന്നെ കുറച്ചധികം കാര്യങ്ങൾ, ഖത്തറിലെ അപ്ഡേറ്റുകൾ, ഖത്തറിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, അതിനോടൊപ്പം ഈ ആഴ്ചയിൽ നടക്കുന്ന മറ്റ് ചില വൻ ഹിറ്റ് പരിപാടികളെ കുറിച്ചിട്ടൊക്കെ എനിക്ക് പറയാനുണ്ട്. നമ്മൾ ഈ ഒരു മണിക്കൂറിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള സോങ്ങുകളെ കുറിച്ചിട്ടാണല്ലോ പറയുന്നതും, സോങ്സ് ആണല്ലോ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. അത് പറഞ്ഞപ്പോഴാണ് നല്ല റൊമാൻറ്റിക് പാട്ടുകൾ, അതായത് പ്രണയം തോറുന്ന അല്ലെങ്കിൽ പ്രണയം കൊണ്ട് നമ്മളിങ്ങനെ പാടിയും പറഞ്ഞും രസിപ്പിക്കുന്ന ഒരാൾ വരാനായിട്ട് പോവാണ് നമ്മുടെ ഖത്തറിലേക്ക്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കേട്ടുകൊണ്ടിരിക്കുക ഖത്തറിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
1: Now? We still have time for the festive season.
0: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advance booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
2: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ, പാട്ടിൽ നിറയുന്ന പ്രണയം, ഷഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
3: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
4: ഒക്ടോബർ 16 QNCC സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 722-4999-0.
5: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
4: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
6: Evenings.

0: Enjoy Alukas 917 Evenings presented by
1: Joy Alukasil. വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: Powered by
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707.
4: ആൻഡ് മർസ ഹൈപ്പർ മാർക്കറ്റ്. Be fresh, be you. Visit your nearest store today.
5: കുറച്ച് മുൻപ് ഞാൻ പറഞ്ഞിരുന്നു, പ്രണയം കൊണ്ട് നമ്മളെയൊക്കെ തന്നെ പാടിയും പറഞ്ഞും ആ ഒരു ടോട്ടൽ പ്രോഗ്രാമിൽ ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്യാനായിട്ട് ഒരാൾ വരാനായിട്ട് പോകുന്നുണ്ടെന്ന്. നമ്മളുടെയൊക്കെ തന്നെ സ്വന്തം ഷഹബാസ് അമനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ക്യൂ എൻ ഇവൻസ് നടത്തുന്ന ഏറ്റവും അതിഗംഭീരമായിട്ടുള്ള പ്രോഗ്രാമാണ് ഷഹബാസ് അമൻ്റെ ഒരു ലൈവ് കോൺസേർട്ട് എന്ന് പറയുന്നത്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു എന്ന പേരോടുകൂടി അതിഗംഭീരമായിട്ട് ക്യൂ എൻ സി സി ഹാളിൽ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഇതിൻ്റെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒക്കെ തന്നെ ടിക്കറ്റ്സും കാര്യങ്ങളും ക്യൂ ടിക്കറ്റ്സിൽ വന്നു കഴിഞ്ഞു. ഈ പറഞ്ഞ എല്ലാവർക്കും എന്തായാലും എളുപ്പത്തിൽ പോയി തന്നെ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ക്യൂ ഇവൻസും ആൻഡ് അലോങ് വിത്ത് ക്യൂബ് എൻ്റർടൈൻമെൻറ്റ്സ് അതിഗംഭീരമായിട്ടുള്ള ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇനി ഈ പറഞ്ഞ പോലെ ടിക്കറ്റ് എടുക്കാൻ ലാസ്റ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യരുത് കേട്ടോ. കാരണം ക്യൂ ഇവൻസിൻ്റെ എല്ലാ പ്രോഗ്രാംസും എപ്പോഴും സൂപ്പർ ആവാറുണ്ട്. ഈ ലാസ്റ്റ് മിനിറ്റ് ആകുമ്പം ഞങ്ങൾക്ക് കുറേ കോൾസും കിട്ടാറുണ്ട്, അയ്യോ ടിക്കറ്റ്സ് എവിടെയാണ് കിട്ടേണ്ടത്, ടിക്കറ്റ്സ് ഒന്ന്. അങ്ങനെയല്ല, നമ്മൾ നേരത്തെ കൂട്ടി ടിക്കറ്റ്സ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷഹബാസ് അമൻ്റെ പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ ടിക്കറ്റ്സ് ഒക്കെ എടുത്ത് എത്രയും ഗംഭീരമായി നമുക്ക് ആ ഒരു പാട്ട് ആസ്വദിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഇല്ലേ, നമ്മൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് പാടി പോകുന്നൊരു സെറ്റപ്പാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് അതിങ്ങനെ കേൾക്കാൻ ആസ്വദിക്കാനൊക്കെ ആയിട്ട് കറക്റ്റായിട്ട് ഒരു സ്ഥലം നമ്മൾ കറക്റ്റായി ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ലാസ്റ്റ് മിനിറ്റ് ഏതെങ്കിലും ഒരു മറ്റേ കോർണറിൽ പോയിരുന്ന് കേൾക്കുന്നതിനെക്കാട്ടിയും നല്ല രീതിയിൽ, അതും ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു ഹാള് തന്നെയാണ് ക്യു എൻ സി സി. ഓ, ലാസ്റ്റ് പ്രോഗ്രാം സൂപ്പറായിരുന്നു. ആ ഒരു ഹാളിൻ്റെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പോൾ ക്യു എൻ സി സിയിലെ എല്ലാ ഹാളിനും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റും. എന്നാലും നമുക്ക് ഏറ്റവും അടുത്ത് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നൊരു സീറ്റ് നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ഞാൻ അതിനോടൊപ്പം വേറെയും കുറച്ചധികം പാട്ടുകളുടെ ലിസ്റ്റ് ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ നോക്കുകയായിരുന്നു ഏത് പാട്ട് അടുത്തത് വെക്കണമെന്ന്. അപ്പോൾ നെക്സ്റ്റ് എന്തായാലും ഒരു ഷഹബാസ് പാട്ട് വരുന്നുണ്ട്.

അപ്പൊ ഈ പാട്ടൊക്കെ കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സോങ് ആണ്. ഇതൊരാൾ ഇപ്പൊ കുറച്ച് മുൻപ് ഒന്ന് വെക്കാവോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചപ്പോ ഐ വാസ് ലൈക്ക് വൗ വാട്ട് എ സോങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജോബി പാടിയ പാട്ട്.

ആക്ച്വലി ഇതിന്റെ റീമേക്ക് വേർഷൻ, മലയാളം വേർഷനിലുള്ള പാട്ടാണെങ്കിലും ഇതിന്റെ തെലുഗ് വേർഷനും അടിപൊളിയായിട്ടോ കേൾക്കാൻ. അപ്പൊ എന്തായാലും ഈ രണ്ട് പാട്ടുകളും നിങ്ങൾക്ക് ഇപ്പൊ ആസ്വദിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പൊ കേട്ടോണ്ടിരിക്കുക അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: is Radio Suno 91.7 FM, Qatar's favorite radio station.
1: $100 സാരി $75 കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? $200 ഇലക്ട്രോണിക് ഐറ്റംസ് $180 കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്?
2: ഇങ്ങനെ 25% %50% വരെ കുറച്ചു കൊടുക്കുന്നിടത്തേക്ക് ഈ സക്കീർ ഭായ് നിന്നെ കൊണ്ടുപോകാം സഫാരിയിലേക്ക്.
3: ഓഫറുകളുടെ തലപ്പക്കത്തിൽ സഫാരി വീണ്ടും. സഫാരിയിൽ സെയിൽ അപ് ടു 50% ഗാർമെന്റ്സ്, ഫോട്ട്വെയർ, ലേഡീസ് ബാഗ്സ്, ടെക്സ്റ്റൈൽസ്, ഐടി, ഇലക്ട്രോണിക്, ടോയ്സ്, ഹൗസ് ഹോൾഡ്, സ്റ്റേഷനറി, സ്പോർട്സ് തുടങ്ങി സെലക്ടഡ് ഐറ്റംസിലെല്ലാം സെയിൽ അപ് ടു 50%. ഈ പ്രമോഷൻ October 25 വരെ മാത്രം.
4: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.

0: സംഗീത വിരുന്ന്
1: ഹൃദയരാഗങ്ങൾ സീസൺ 9 ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ പ്രമദവനം വീണ്ടും.
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
3: ഹായ്, ഞാൻ നിങ്ങളുടെ മിയ.
1: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7.

0: ജോയ് ആലുക്കാസ് 917 ഈവനിങ്സ് പ്രസന്റഡ് ബൈ
1: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവേർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് ക്വിസീന്റെ രുചി അറിയാം. കോൾ 4000 1707.
4: ആൻഡ് മർസ ഹൈപ്പർ മാർക്കറ്റ്. Be fresh, be you. Visit your nearest store today. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
5: സമയം 5 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആകുമ്പോൾ കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോസിനോ 91.7 FM ചെറുതായിട്ട് ഒന്ന് നമുക്ക് ആ ഒരു ഗോൾ റേറ്റ് എത്രയാണെന്നൊന്ന് അറിഞ്ഞാലോ. യെസ്, ഗോൾ റേറ്റ് അറിയേണ്ട സമയമാണ് ഇപ്പോൾ. റൈറ്റ് നൗ
6: ടുഡേസ് ഗോൾ റേറ്റ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
7: സ്കൈ ജ്വല്ലറി നൗ ഓപ്പൺ അറ്റ് സഫാരി മോൾ അബുഹമൂർ.
5: 24 ക്യാരറ്റ് ഗോൾഡ് 497.50. കത്തറിയാൽ 22 ക്യാരറ്റ് ഗോൾഡ് 458.50. കത്തറിയാൽ 21 ക്യാരറ്റ് ഗോൾഡ് 434.50. കത്തറിയാൽ 18 ക്യാരറ്റ് ഗോൾഡ് 375. കത്തറിയാൽ ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റിന്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. സ്കൈ ജ്വല്ലേഴ്സ് ആണ് ഈ ഒരു അപ്ഡേറ്റ് നമ്മൾക്ക് വേണ്ടി നൽകുന്നത്.

0: LG and Zephyr's Mega Promotion. LG Appliances, ACs, Gaming Monitors, TVs and Audio Products. എന്നിവയുടെ ഓരോ പർച്ചേസിലും നേടാം ഉറപ്പായ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഒപ്പം 3 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റി, മുക്കാഫ ലോയൽറ്റി പോയിന്റ്സ്, ലുജൂം, എയർ മൈൽസ് ആൻഡ് ഏവിയോസ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ജംബോ സ്റ്റോർസ്, എൽ ജി ബ്രാൻഡ് ഷോപ്സ് അല്ലെങ്കിൽ jumbosook.com.
1: വേഗമാകട്ടെ ഈ ഓഫർ ഒക്ടോബർ 19 വരെ മാത്രം. 917 evenings.

0: is Radio Suno 91.7 FM, Qatar's favorite radio station.
1: It's back!
2: LG and Jumbo's mega promotion. LG appliances, ACs, gaming monitors, TVs and audio products. Individe oro purchase in Neda. Urapaya gift voucher. Oppo Boon Varshate extended warranty. Mukafa loyalty points. Nujum, Air Miles and Avios. Indu Tane Sandarshiku, Jumbo Stores LG brand shops. Allengil, jumbosook.com.
3: Vega Magate, e offer October 10th Bidavare Matram. Adi, in a birthday celebration, the cello ende.
4: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം. തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്കൗട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555, ഓർ വിസിറ്റ് bima.com.qa.
5: Hi, this is Nadia.
6: Airam Kannumai.
5: You're listening to Radio Suno.
7: Radio Suno.
5: Qatar's favorite radio station.

0: ജോയ് ആലുക്കാസ് 917 ഈവനിംഗ്സ് പ്രസന്റഡ് ബൈ
1: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവേർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707.
4: ആൻഡ്
5: മർസ ഹൈപ്പർ മാർക്കറ്റ്. Be fresh, be you. Visit your nearest store today.

സ്വപ്നക്കൂടിൽ ഒരു അടിപൊളി പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ ഈ ഒരു ടൈമിൽ ഞാൻ വിചാരിച്ചു ഒരു ചോദ്യം ചോദിക്കാന്ന്. പക്ഷെ ഈ ഒരു ചോദ്യത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ ദിലീപ് ഏട്ടനുമായിട്ട് ഒരു മീറ്റ് ആൻഡ് ഗ്രീറ്റ് സംഘടിപ്പിക്കാനായിട്ട് പോവാണ് ദീപ് പുട്ടിൽ വെച്ചിട്ട്. അപ്പൊ ഞങ്ങള് അതിലേക്ക് കുറച്ചധികം ഈ പറഞ്ഞ പോലെ നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ലിസ്ണേഴ്സിനെയും കൂടെ ജോയിൻ ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് വേണം നിങ്ങൾ എനിക്ക് മെസ്സേജിൽ ആൻസർ പറയാനായിട്ട്. ചോദ്യം ഇങ്ങനെയാണ്, കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ലഭിച്ചിട്ടുള്ള ആക്ടർ എന്നുള്ള രീതിയിലൊക്കെ തന്നെ എത്ര എത്ര സിനിമകൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ ആസ് എ പ്രൊഡ്യൂസർ ദിലീപേട്ടന് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഏത് ചിത്രത്തിനാണ് ലഭിച്ചത്? ആ ഒരു ആൻസറാണ് നിങ്ങൾ മെസ്സേജ് ആയിട്ട് അയക്കേണ്ടത് കേട്ടോ. 5000097 അയക്കേണ്ടത്. വേഗം തന്നെ അയച്ചോളൂ. അയച്ചതിന് ശേഷം ഈ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് നിങ്ങളുടെ പേരും അതിനോടൊപ്പം നിങ്ങളിപ്പം ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ആരൊക്കെയാണ് വരുന്നതെന്നുള്ള എൻ്റെ ലൈക്ക് ഇപ്പം ഞാൻ എൻ്റെ ഭാര്യ രണ്ട് മക്കൾ അല്ലെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും മാത്രമാണ് ഞാനും എൻ്റെ ഭാര്യയും മൂന്ന് മക്കളും ഉണ്ട്. അങ്ങനെ കറക്റ്റായിട്ട് എനിക്ക് ആ ലിസ്റ്റും കൂടി ഒന്ന് അയച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നായിരിക്കും ഞങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് ആരാണ് എന്താണ് മെസ്സേജ് അയക്കുന്നത് ശരിയാണോ എന്ന് നോക്കിയിട്ട് ആ ശരി ഉത്തരത്തിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം കൂടി ഡീറ്റെയിൽസ് കറക്റ്റ് ഫോൺ നമ്പറും കൂടി ആയിരിക്കണം കേട്ടോ. നാട്ടിലെ വാട്സപ്പിൽ നിന്ന് അയച്ചിട്ട് നമ്പർ വയ്ക്കാതിരിക്കുകയാണോ എന്ന് നോക്കിയിട്ട് ആ ശരി ഉത്തരത്തിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം കൂടി ഡീറ്റെയിൽസ് കറക്റ്റ് ഫോൺ നമ്പറും കൂടി ആയിരിക്കണം കേട്ടോ. നാട്ടിലെ വാട്സപ്പിൽ നിന്ന് അയച്ചിട്ട് നമ്പർ വയ്ക്കാതിരിക്കും.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: It's back!
4: LG and Jumbo's mega promotion. LG appliances, ACs, gaming monitors, TVs and audio products. Individe oro purchase lineda. Urapaya gift voucher. Oppo 3 varshate extended warranty. Mukafa loyalty points. Nujum, Air Miles and Avios. Indu thane sandarshikku Jumbo Stores LG brand shops. Allengil jumbosook.com.
5: Vegamagate e offer October 19 vare matram.
6: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
7: Now? We still have time for the festive season.
6: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advanced booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
8: Mom, see what I bought today? I bought a thakkali chedi, naranga chedi, pinne oru maanga chedi.
9: He? Maanga chediyo? Mole, idu maavalle. Athokke pote. Idenda? Aaga pachappaanallo. Evidna idokke?
10: Njangal shoppingine safari lekale poyathu. Safari lippo go green grow green promotion thodangirikkya. Avadutha chedigalum arrangements okke kandappo ivval aage excited aayi.
8: Yeah, it's so cool, Mom. Lot of flower plants um undu avade. I chose the best ones.
10: ഇവള് തന്നെയാ ഓരോന്ന് സെലക്ട് ചെയ്തത്. ഇനി ഒരുപാടുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം.
11: വിവിധ ഇനം പച്ചക്കറി, ഫലത്തൈകൾ, ഔഷധ അലങ്കാര ചെടികൾ, ഇൻഡോർ പ്ലാന്റുകൾ, വിവിധ ഇനം വിത്തുകൾ, ഗാർഡൻ ടൂളുകൾ, ഫെർട്ടിലൈസർ, വളങ്ങൾ തുടങ്ങി കൃഷിക്കാവശ്യമായതെല്ലാം ഒക്ടോബർ 5 മുതൽ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീന്റെ ഭാഗമായി സഫാരിയിൽ ഒരുക്കിയിരിക്കുന്നു.
12: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.

0: ജോയ് ആലുക്കാസ് 917 ഈവനിംഗ്സ് പ്രസന്റഡ് ബൈ
1: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവേർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം. കോൾ 4000 1707.
4: ആൻഡ് മർസ ഹൈപ്പർ മാർക്കറ്റ്. Be fresh, be you. Visit your nearest store today.

എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, സിറ്റി ലൈറ്റ്സിലെ. എന്താണെന്നറിയില്ല, ഇത് ചിലപ്പോൾ മുസ്കുറാനി ആ ഒരു ചിരിയെ കുറിച്ചിട്ടൊക്കെ തന്നെ പറയുന്നോണ്ടായിരിക്കാം. എന്തോ ഭയങ്കര ഒരു മാജിക് ഉള്ള ഒരു പാട്ട് തന്നെയാണിത്. എന്തായാലും വെൽക്കം ബാക്ക്. ഇത് 917 ഈവനിങ്സ് ആണ്. അപ്പം നല്ല ചിരിച്ച് പോയിക്കോണ്ട്, അതായത് നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും, പക്ഷെ ആ ചിരി എന്ന് പറയുന്ന ഇതിനുണ്ടല്ലോ ഭയങ്കര ഒരു പവർ ഉണ്ടെന്നേ. ഞാൻ കഴിഞ്ഞ ദിവസം മനസ്സുകൊണ്ട് വിചാരിക്കുകയായിരുന്നു, നമുക്ക് ഈ കുറേ ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചില ആൾക്കാരുണ്ട് അവർക്ക് മനസ്സുകൊണ്ട് അല്ലെങ്കിൽ ഉള്ളിൽ നിന്നും ചിരി വരിക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചിരിക്കാൻ പറ്റില്ല. മറ്റ് ചിലരുണ്ട്, ചിലപ്പോൾ ഉള്ളിൽ നിന്നുള്ള ചിരി ആയിരിക്കില്ല, എല്ലാവരും കാണും ഭയങ്കര ചിരിച്ചൊക്കെ കാണിക്കും, നമുക്കത് തോന്നും അല്ലേ, നമുക്കത് ഫീൽ ചെയ്യും. ഉള്ളിൽ നിന്ന് വരുന്നൊരു ചിരിയും അല്ലാന്നുള്ളൊരു നോർമൽ ചിരിയും, അല്ലെങ്കിൽ ചിരിക്കാൻ വേണ്ടി ചിരിക്കുന്നതും ഉള്ളിൽ നിന്ന് വരുന്ന ചിരിയും, അങ്ങനെയാണ് കറക്റ്റായിട്ട് പറയേണ്ടത്. അത് രണ്ടും ഭയങ്കരമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ സ്വീറ്റാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചിരിക്കാൻ പാടില്ല കേട്ടോ. നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ വരണം, അതാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കാറുള്ളൊരു കാര്യം. നമുക്കിപ്പോൾ ആരെങ്കിലും കാണുന്ന സമയത്താണെങ്കിലൊക്കെ തന്നെ നമുക്ക് ഓഫ്കോഴ്സ് നോർമൽ ഒരു പുഞ്ചിരി കൊടുക്കാം, പക്ഷേ അല്ലാതെ ഒരാളോട് പോയി ഗ്രീറ്റ് ചെയ്യുമ്പോഴൊക്കെ തന്നെ ജസ്റ്റ് ബി യുവർ സെൽഫ്. കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ അവരെ ഒന്ന് നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ മേ ബി യു ക്യാൻ ഡു ഇറ്റ് റൈറ്റ്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും സൂപ്പറായിട്ട് ചിരിച്ച് തന്നെ അതിനെ ഫേസ് ചെയ്യാനായിട്ട് പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് വീക്കെൻഡാണ്, വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഇന്ന് എനിക്ക് കുറേ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളായിരുന്നു. ലൈഫിലാകെ മൊത്തത്തിൽ ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ടൈംസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒക്കെ പോട്ടെ, ഈ പറഞ്ഞ എവിടുന്നൊക്കെ ഇല്ലാത്ത ഒരു എന്താ പറയുക പ്രഷറും, അല്ലെങ്കിൽ ഈ പ്രഷർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഭയങ്കര ഒരു നമ്മളെ അങ്ങ് അങ്ങ് സഫക്കേറ്റ് ചെയ്യിപ്പിക്കും. അപ്പം ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചിരിക്കാനായിട്ട് മറക്കാതിരിക്കുക കേട്ടോ. ഓൾവേസ് ജസ്റ്റ് ബി യുവർ സെൽഫ്. എന്താണെന്നറിയില്ല, അത് പറഞ്ഞ് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ മെസ്സേജും വന്നിരിക്കുന്നു. താങ്ക് യു സോ മച്ച്, ഐ ജസ്റ്റ് ഫോർഗോട്ട് മൈ സെൽഫ് ടു സ്മൈൽ ടുഡേ, താങ്ക് യു ഫോർ റിമൈൻഡിങ് മീ. അടിപൊളി. അപ്പം ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഞാനീ പറയുന്നതിൽ 99% ആൾക്കാർക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നോർമലായിരിക്കും, പക്ഷെ 1% ആർക്കെങ്കിലും ഒരാൾക്ക് ഇന്ന് ചിരിക്കാൻ മറന്നിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ചിരിക്കണം കേട്ടോ. ഓൾവേസ് ഓൾവേസ് ജസ്റ്റ് ലാഫ് യുവർ സെൽഫ്, അല്ലെങ്കിൽ സ്മൈൽ യുവർ സെൽഫ്, ബി ഗ്രേറ്റ്ഫുൾ ടു യുവർ സെൽഫ്, ബി പോസിറ്റീവ് ടു യുവർ സെൽഫ്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നല്ല പോസിറ്റീവായിട്ട് അടുത്തൊരു പാട്ടിലേക്ക് പോവാണ്. കാരണം വേറൊരു കാര്യം പറയണമെന്ന് ഇങ്ങനെ മനസ്സ് വിചാരിച്ചാൽ വന്നു, പക്ഷേ ഈ പാട്ട് കണക്ഷൻ കാരണേ ഇത്ര നേരം സംസാരിച്ചുകൊണ്ട് നമുക്കിത് കഴിഞ്ഞിട്ട് വന്ന് സംസാരിക്കാം. ഹരികൃഷ്ണൻസിലൊരു പാട്ടിലേക്ക് പോകുന്നു. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോങ് ആണ്, സുജാത ചേച്ചി പാടിയ പാട്ടാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. സോ എൻജോയ്.

0: LG and Jumbo's mega promotion. LG appliances, ACs, gaming monitors, TVs and audio products. എന്നിവയുടെ ഓരോ പർച്ചേസിലും നേടാം ഉറപ്പായ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഒപ്പം 3 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റി, മുക്കാഫ ലോയൽറ്റി പോയിന്റ്സ്, ലുജൂം, എയർ മൈൽസ് ആൻഡ് ഏവിയോസ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ജംബോ സ്റ്റോർസ്, എൽ ജി ബ്രാൻഡ് ഷോപ്സ് അല്ലെങ്കിൽ jumbosook.com.
1: വേഗമാകട്ടെ ഈ ഓഫർ ഒക്ടോബർ 19 വരെ മാത്രം.
2: ചന്ദ്രകല ആർട്സ് അലീഷൻ റെസ്റ്റോറന്റുമായി ചേർന്ന് അവതരിപ്പിക്കുന്ന ഹൃദയരാഗങ്ങൾ സീസൺ 9 പ്രമദവനം വീണ്ടും.
1: ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ മെയിൻ സ്പോൺസേഴ്സ് ലുലു, പവർമാൻ ഇന്റർനാഷണൽ WLL, അൽമഹ റീകൺസ്ട്രക്ഷൻ ആൻഡ് ട്രേഡിംഗ് WLL, പ്ലാറ്റിനം സ്പോൺസേഴ്സ് ഫെഡറൽ ബാങ്ക്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സിറ്റി എക്സ്ചേഞ്ച്, ഗൾഫ് ഏഷ്യ, ഗൾഫ് ആർ അൽമിസ്നാദ്, ഡിജിലൻസ് ഫോർ ട്രേഡിംഗ് സർവീസസ് ആൻഡ് കോൺട്രാക്ടിംഗ്.
3: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
1: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനു 91.7 FM.
4: ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം, ഞാൻ അജീ
1: വർഷ.
4: റേഡിയോ സുനോ 91.7.

0: ജോയ് ആലുക്കാസ് 917 ഈവനിംഗ്സ് പ്രസന്റഡ് ബൈ
1: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ്ണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവേർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫു, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707.
4: ആൻഡ് മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: വചനങ്ങളിലൂടെ
1: ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമന്മാർ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno
2: 91.7 FM,
1: Qatar's favorite radio station.
3: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: 100 റിയാലിന്റെ സാരി 75 റിയാലിന് കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? 200 റിയാലിന്റെ ഇലക്ട്രോണിക് ഐറ്റംസ് 150 റിയാലിന് കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്?
5: ഇങ്ങനെ 25% 50% വരെ കുറച്ചു കൊടുക്കുന്നിടത്തേക്ക് ഈ സക്കീർ ഭായി നിന്നെ കൊണ്ടുപോകാം സഫാരിയിലേക്ക്.
6: ഓഫറുകളുടെ തലപ്പക്കത്തിൽ സഫാരി വീണ്ടും. സഫാരിയിൽ സെയിൽ അപ് ടു 50% ഗാർമെന്റ്സ്, ഫുട്വെയർ, ലേഡീസ് ബാഗ്സ്, ടെക്സ്റ്റൈൽസ്, ഐടി, ഇലക്ട്രോണിക്, ടോയ്സ്, ഹൗസ് ഹോൾഡ്, സ്റ്റേഷനറി, സ്പോർട്സ് തുടങ്ങി സെലക്ടഡ് ഐറ്റംസിലെല്ലാം സെയിൽ അപ് ടു 50%. ഈ പ്രമോഷൻ ഒക്ടോബർ 25 വരെ മാത്രം.
7: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
8: It's back.
9: LG and Zappos Mega Promotion. LG appliances, ACs, gaming monitors, TVs and audio products. ഇന്നിവയുടെ ഓരോ പർച്ചേസിലും നേടാം ഉറപ്പായ ഗിഫ്റ്റ് വൗച്ചറുകൾ, ഒപ്പം 3 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റി, മുകാഫ ലോയൽറ്റി പോയിന്റ്സ്, ലുജൂം, എയർ മൈൽസ് ആൻഡ് എവിയോസ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ജംബോ സ്റ്റോർസ്, LG ബ്രാൻഡ് ഷോപ്സ് അല്ലെങ്കിൽ jumbosook.com.
3: വേഗമാകട്ടെ ഈ ഓഫർ, ഒക്ടോബർ 19 വരെ മാത്രം.
2: You are listening to Radio Suno 91.7.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings. Presented by
1: Joy Alukasil. Verum 10% advance nalgi ethum kuranja swarna nirakil ningalude jewelry munkooti book cheyu. Offer November 7 vare maatram.
2: Powered by
0: Khatarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000 1707. And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സമയം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. ആൻഡ് ഈ ഒരു ടൈമിൽ ഇപ്പം എനിക്ക് ഇവിടെ ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നേ. അതായത് ചെറിയൊരു പാട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ്. ഇതുവരെയായിട്ടും എല്ലാവർക്കും പുയ്യാപ്പിള വന്നിട്ട് ഭയങ്കര സൽക്കാരമൊക്കെ കൊടുത്തു. പക്ഷെ ഇതുവരെയായിട്ടും നമ്മുടെ അജീബ് സുലൈമാന് മാത്രം നിയാസ് ആ ഒരു സൽക്കാരം കൊടുത്തില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ട്രീറ്റ് കൊടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടം ഉണ്ടെന്നാണ് ആൾ പറഞ്ഞിരിക്കുന്നത്. ആൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടും കൂടി പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രണയനിലാവ് സിനിമയിലെ പാട്ടാണ്. ഞാൻ ആ പാട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അത് ഉടനെ വരുന്നതായിരിക്കും. പക്ഷെ അതിനിടയിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മോട്ടോ ജി പി അതുപോലെ ഫോമുല 1 ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇടയിൽ. അതിലൊക്കെ തന്നെ വോളണ്ടിയർ ആയിട്ട് പോകാനും ഇഷ്ടമുള്ളവരുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു 2026 മോട്ടോ ജി പി ആൻഡ് ഫോമുല 1 ഗ്രാൻഡ് പ്രീ അതിൻ്റെ രജിസ്ട്രേഷൻസ് വോളണ്ടിയർ രജിസ്ട്രേഷൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ലുസൈൽ ഇൻ്റർനാഷണൽ സർക്യൂട്ട് ഒഫീഷ്യലി ഓപ്പൺ ചെയ്തിരിക്കുന്നു വോളണ്ടിയർ രജിസ്ട്രേഷൻ. അങ്ങനെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് മോട്ടോ സ്പോർട്സിന് വേണ്ടിയിട്ടാണ്, ഈ ഒരു വർഷത്തെ മോട്ടോ സ്പോർട്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വോളണ്ടിയർ ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ മോട്ടോ ജി പി എന്ന് പറയുന്നത് ഗ്രാൻഡ് പ്രീ നടക്കാനായിട്ട് പോകുന്നത് നവംബർ 6 മുതൽ 8 വരെയും, അതുപോലെ ഫോമുല 1 നടക്കാനായിട്ട് പോകുന്ന നവംബർ 27 മുതൽ 29 വരെയും. അപ്പോൾ നവംബർ മാസം തുടക്കത്തിലും ഒടുക്കത്തിലും അതിഗംഭീരമായിട്ടുള്ള മോട്ടോ സ്പോർട്ടാണ് നടക്കാനായിട്ട് പോകുന്നത്. രജിസ്ട്രേഷൻ ഈ ഒരു 8-ാം തീയതി തുടങ്ങി, അതായത് ഇന്ന് സ്റ്റാർട്ട് ചെയ്തു, ഒക്ടോബർ 8 18-ാം തീയതി വരെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾ മാക്സിമം ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് പൂരിപ്പിക്കുക കേട്ടോ. നാഷണൽസ് അതായത് നമ്മുടെ ഖത്തർ നാഷണൽസും അതുപോലെ റെസിഡൻസും 18 ഇയേഴ്സിന് മുകളിലുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആൻഡ് അതിനോടൊപ്പം തന്നെ സെലക്റ്റഡ് ഇവൻസിനൊക്കെ തന്നെ എത്തിച്ചേരാൻ പറ്റുന്നവരായിരിക്കണം. പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടായിരിക്കും അവർ പിക്ക് ചെയ്യുക. അപ്പോൾ അതനുസരിച്ചിട്ട് പോയിട്ട് ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്തോളൂ കേട്ടോ. അതിനോടൊപ്പം ഒഫീഷ്യൽ പോർട്ടലും കാര്യങ്ങളൊക്കെ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് LIC അതായത് ഇൻ്റർനാഷണൽ സർക്യൂട്ട് ലുസൈൽ ഇൻ്റർനാഷണൽ സർക്യൂട്ടിൻ്റെ ആ ഒരു ഇതിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒഫീഷ്യലി എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതോടെ പറഞ്ഞുകൊണ്ട് കുറച്ച് മുൻപ് എന്നോട് ചോദിച്ച പാട്ട് ഇത് അവച്ചു കൊടുക്കാനായിട്ട് പോവാണ്. പ്രണയനിലാവ് എന്ന സിനിമയിലെ ആ ഒരു പാട്ട്.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
5: Now? We still have time for the festive season.
4: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advance booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
6: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
7: ആകെ സെഡാണ് മോനെ.
8: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings. Presented by
1: Joy Alukasil. Verum 10% advance nalgi ettavum kuranja swarna nirakil ningalude jewelry munkooti book cheyyu. Offer November 7 vare maatram.
2: Powered by
0: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
3: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: നല്ല ട്രാഫിക് ആണ്, വീക്കെൻഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല സ്ലോ മൂവിംഗ് ആണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇവിടെ കുറച്ചധികം മെസ്സേജസ് വരുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഞാൻ കുറച്ച് ചിരിയെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല ഫോട്ടോ ഇവിടെ വന്നു. അച്ഛനും മകനും കൂടി ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്നൊരു ഫോട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നാലും ഓൾഡ് എയർപോർട്ട് റോഡിൽ നല്ല തിരക്കുണ്ടല്ലോ, നല്ല ട്രാഫിക് ആണല്ലോ, സ്ലോ മൂവിംഗ് ആണല്ലോ. പ്രത്യേകിച്ചും മത്താർ സ്ട്രീറ്റിലേക്ക് എത്തുന്ന ആ ഒരു, അതായത് സീറിങ്ങിൽ നിന്നും ഡീറിങ്ങിൽ നിന്നൊക്കെ മത്താർ സ്ട്രീറ്റിലേക്ക് എത്തുന്ന ആ ഒരു പോർഷൻ, സീറിങ്ങും ഡീറിങ്ങിൻ്റെയും ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരു സ്ഥലം ബീറിംഗ് റോഡ്, ടോട്ടലി കുറച്ച് ഈ പറഞ്ഞ കഞ്ചഷൻസ് ഉണ്ട്. സീറിംഗ് റോഡിൽ അങ്ങ് ഏകദേശം ഷാർക്ക് ഇന്റർചേഞ്ചിലേക്ക് പോകുന്ന വഴി മുതൽ തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങിങ്ങിങ്ങിങ് ഏകദേശം റമദാ സിഗ്നൽ വരെ, അല്ലെങ്കിൽ അങ്ങ് അൽസദിലേക്ക് എത്തുന്ന വരെ ഒരു നല്ല ട്രാഫിക് കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ഇനി അൽ റയാൻ റോഡിലും കുറച്ചധികം ട്രാഫിക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. കോർണിഷ് റോഡ് മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റൊമേലിയ സ്ട്രീറ്റിൽ നിന്ന് വന്ന് ഇറങ്ങുന്ന സ്ഥലം മുതൽ ഏകദേശം സൂഖ് വാക്കിഫിൻ്റെ മുന്നിൽ എത്തുന്ന വരെയുള്ള ഭാഗത്താണ് നല്ല ട്രാഫിക് കാണാനായിട്ട് പറ്റുന്നത്. ഇനി ഏകദേശം നമ്മുടെ ഈ പോർഷനിൽ, അതായത് ബിൻ മഹ്മൂദിൻ്റെ ഉള്ളിലത്തെ കുറേ റോഡുകളുണ്ടല്ലോ, ഇൻ ബിറ്റ്വീൻ ഉള്ള സ്ട്രീറ്റുകളും റോഡുകളും, അവിടെയൊക്കെ കുറച്ച് ട്രാഫിക് ഉണ്ടേ. എക്സ്പ്രസ് ഹൈവേ, എൻ്റെ പൊന്നടാ നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ. വീക്കെൻഡിൻ്റെ ട്രാഫിക്കാണ് കേട്ടോ. ബക്ര റോഡിലേക്ക് പോകുന്ന ആ ഒരു പോർഷൻ മുതൽ നോക്കിക്കഴിഞ്ഞാൽ, അല്ലമരി റോഡിലേക്ക് എത്തുന്ന പോർഷൻ വരെ നല്ല ട്രാഫിക്കാണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സബ അൽഹമ്മദ് കോറിഡോർ വലിയ രീതിയിൽ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. ചിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതിലൊരു മെസ്സേജ്, ചിരിച്ചാൽ തലവേദന എടുക്കുന്നല്ലേ ഞാൻ. അയ്യോടാ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സിറ്റുവേഷൻ, മൈഗ്രെയിൻ ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം. എന്നാലും നമുക്ക് പറ്റുന്ന പോലെ ചിരിക്കണം എന്നേ. ചിരിച്ചില്ലെങ്കിൽ തലവേദന അറിയാൻ ചിരിക്കാനും തോന്നില്ലല്ലേ. പക്ഷെ അത് നാട്ടുകാർക്കും അറിയില്ലല്ലോ അല്ലേ. ഷോ, എന്ത് ചെയ്യാനാ, ചെറുതായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി. ഈ പറഞ്ഞല്ല, മസിൽ മെമ്മറിക്കൊന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഇത് ചിരി വലിയ പ്രശ്നമാക്കാത്ത രീതിയിൽ കൊണ്ടുപോയിക്കോ, അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി എന്താണ് ഒരു ഒരു പ്രതിവിധി എന്ന് ചോദിക്കാം കേട്ടോ. ഡീറിങ്ങിലും നല്ല രീതിയിൽ ട്രാഫിക് കാണുന്നുണ്ട്, പ്രത്യേകിച്ചും നമ്മുടെ ഓൾഡ് എയർപോർട്ടിലേക്ക് എത്തുന്ന ആ ഒരു പോർഷൻ ആകുമ്പോഴത്തേക്കും. ഇനി വേറെ എവിടെയെങ്കിലൊക്കെ ഉണ്ടോ, തുമാമ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നജ്മ സ്ട്രീറ്റിൽ നിന്നും തുമാമയിലേക്ക് വന്ന് അതുവഴി നമ്മുടെ സഭയിലേക്ക് വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതായത് ഏകദേശം പറയണമെന്നുണ്ടെങ്കിൽ മദീനയിലേക്കൊക്കെ പോകുന്ന ആ ഒരു റോഡ്, ആ ഒരു സ്ഥലം എത്തുമ്പോൾ കുറച്ചധികം ഈ പറഞ്ഞ പോലെ ട്രാഫിക് ഉണ്ട് കേട്ടോ. അബു ഹമ്മൂർ, യെസ്, അവിടെയും കുറച്ച് ട്രാഫിക് ഉണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് എനിക്ക് പറയേണ്ട കുറച്ച് സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. അതിനിടയിൽ റിജി വയനാട്, അശ്രമി ഒന്ന് വായിക്കൂ പ്ലീസ്. എൻ്റെ പൊന്ന് റിജിച്ചേട്ടാ, ഞാൻ 5 മണിക്ക് വന്നപ്പോൾ മുതൽ വായിക്കാൻ തുടങ്ങിയത്. ഇത് എത്ര പേരെനിക്ക് അയച്ചതെന്ന് അറിയാം. റിജിച്ചേട്ടാ അയച്ചത് തന്നെ ഞാൻ ഒരു തവണ വായിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നാളത്തെ പരിപാടിയെ കുറിച്ചിട്ട്. ഞാനിപ്പോൾ ഇത് 3rd തവണയാണ് വായിക്കാൻ പോകുന്നത്, നോട്ട് ദ പോയിന്റ്, 3rd തവണ. നിങ്ങൾ എനിക്കൊരു കാര്യം ചെയ്യും, ഈ പറഞ്ഞ ഇതിൻ്റെ പ്രൊമോഷനുള്ള പൈസ കഴിച്ചത് എന്തായാലും അടിപൊളി, സൂപ്പർ. വയനാടുകാരെല്ലാവരും കൂടെ, വയനാട് കൂട്ടം അതിഗംഭീരമായിട്ട് നാളെ വെള്ളിയാഴ്ച അത് ഒരു ചെറിയൊരു സംഗമം പോലെ, അല്ലെങ്കിൽ കുഞ്ഞൊരു ഒരു മീറ്റപ്പും കാര്യം കൂടെ, വയനാട് കൂട്ടം അതിഗംഭീരമായിട്ട് നാളെ വെള്ളിയാഴ്ച അത് ഒരു ചെറിയൊരു സംഗമം പോലെ, അല്ലെങ്കിൽ കുഞ്ഞൊരു ഒരു മീറ്റപ്പ്

സമയത്ത് എന്നെ ഓർക്കുക. എനിക്കതും കൂടി പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോകേണ്ട സമയമായിരിക്കാണ്. അപ്പോൾ എവിടെയെങ്കിലൊക്കെ ചെറിയ ചെറിയ ട്രാഫിക് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ച് എന്നെ കൂടി ഒന്ന് അറിയിക്കണം കേട്ടോ.

0: ഭാവത്തോടെ പാടുന്ന ഗായകൻ.
1: ആകാശമായവളെ,
0: പാട്ടിൽ നിറയുന്ന പ്രണയം. ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
2: ക്യൂനിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒക്ടോബർ 16 QNCC-ൽ സംഗീതം പെയ്തിറങ്ങും.

0: ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224990.
1: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
0: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.

0: 917 evenings only on Radio Suno 91.7 FM. ജോയ് ആലുക്കാസ് 917 ഈവനിംഗ്സ് പ്രസന്റഡ് ബൈ
1: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവേർഡ് ബൈ
0: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂട് തുടങ്ങി ഒതന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം. കോൾ 4000 1707 ആൻഡ്
3: മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
4: ഈയൊരു ആഴ്ചയിൽ പ്രത്യേകിച്ചും ഈ വീക്കെൻഡൊക്കെ ആകുമ്പോഴത്തേക്കും എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് പരിപാടികൾ എന്നൊക്കെ അന്വേഷണം നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഓരോരോ പ്രോഗ്രാംസ് ഇനി പറയേണ്ട സമയമായിരിക്കുകയാണ്. വെൽക്കം ബാക്ക്. അതിനോടൊപ്പം തന്നെ നിരവധി മറ്റ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്, അതിൻ്റെ ഒക്കെ തന്നെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ടുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 9th, വിച്ച് ഇസ് ടുമോറോ, നാളെ 8 മുതൽ രാവിലെ മുതൽ തുടങ്ങുന്ന ഒരു ചാവക്കാട് പ്രവാസി അസോസിയേഷൻ്റെ CPA പാഡൽ ടോർണമെൻറ്റിനെ കുറിച്ചിട്ടാണ്. സോ ഈ ഒരു ടോർണമെൻറ്റ് ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ പാഡൽ ടോർ ഖത്തർ സീസൺ 1 എന്നുള്ള രീതിയിലൊക്കെ തന്നെ അതിഗംഭീരമായിട്ടൊരു ടോർണമെൻ്റ് ആണ്. സോ ഇതിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ നിരവധി ടീംസ് എത്തുന്ന ഒരു ടോർണമെൻ്റ് ആണ്. ആൻഡ് പാരൽ ടോർണമെൻറ്റ്സ് വളരെ കുറവാണ് ഇവിടെ നടക്കാറുള്ളത്, ലൈക്ക് ഇഫ് യു കമ്പയർ ഇറ്റ് വിത്ത് ഫുട്ബോൾ ഓർ ക്രിക്കറ്റ്. അതുകൊണ്ട് തന്നെ പക്ഷെ പാരൽ കളിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. പാരൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പോകുന്ന ഒരുപാട് പേരുണ്ടാവും. സോ അവർക്കൊക്കെ തന്നെ ഇത് വലിയൊരു ഈ പറഞ്ഞ ഒരു അവസരമാണ്. അപ്പം എന്തായാലും ചാവക്കാടുകാരാണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. അതുപോലെ സംഘടിപ്പിക്കുന്ന മറ്റ് ചില പ്രോഗ്രാംസും കൂടിയുണ്ട്, അതിലേക്കൊക്കെ തന്നെ എത്തണം. ആൻഡ് ഫ്രൈഡേ ഇതാ എത്തുന്നു, എത്തുന്ന സമയത്ത് അപ്ന ഫ്രൈഡേ ആയേക്കാന്ന് പറയുന്ന മോളിവുഡ് ടൈംസിലൊരു പാട്ടിലേക്ക് കൂടി നമ്മൾ പോവുകയാണെങ്കിൽ

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Spotify
2: and
1: Ghana.
2: ിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
0: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്, ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: അവതരിപ്പിക്കുന്ന കാരം ടൂർണമെന്റ് സീസൺ 3 സിംഗിൾസ് ആൻഡ് ഡബിൾസ്
1: ഒക്ടോബർ 15-16 തീയതികളിൽ വൈബ്രന്റ് ഹോൾ അബുഹമുറിൽ.
0: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 3086-6735 അല്ലെങ്കിൽ 7770-4535. ആശംസകളോടെ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്.
2: Radio Suno 91.7.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: Adi, ene birthday celebration enda chelavu ende?
2: Samsamindu mandi mandi.
3: Uff. ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
5: This is Radio Suno
0: 91.7 FM,
5: Qatar's favorite radio station.

0: 917 evenings only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings presented by
1: Joy Alukasil verum 10% advance nalgi ettavum kuranja swarna nirakil ningalude jewelry munkooti book cheyu. Offer November 7 vare maatram.
2: Powered by
0: Khatarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgut thudangi authentic Arabic cuisine de ruji ariyam. Call 4000 1707 and
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: സമയം 8 മണി കഴിഞ്ഞ് 2 മിനിറ്റ്. ഈ ഒരു സമയം നമ്മളിങ്ങനെ ഖത്തറിൽ നടക്കുന്ന ഈ ഒരു ആഴ്ചയിൽ പ്രതീക്ഷം നടക്കുന്ന ചില ഇവന്റുകളെ കുറിച്ച് പറയാൻ നേരത്തെ ഷെറാട്ടൺ ഗ്രാൻഡ് ദോഹയിൽ നടക്കുന്ന ഒരു കാര്യം ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാർട്സ് കോൺ, ഓക്കെ, ഇതാണ് അതിൻ്റെ പേര് എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊരു പ്രീമിയം, ഖത്തറിൽ തന്നെ പ്രീമിയം ഒരു കാർഡ് കളക്ഷൻ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ ഇത് എനിക്ക് എന്താണ് ഇതിൻ്റെ ഇൻട്രസ്റ്റിംഗ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇപ്പം പ്ലെയേഴ്സ് അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സിനൊക്കെ തന്നെ നമ്മൾ കുഞ്ഞുനാളിലൊക്കെ എനിക്ക് അങ്ങനത്തെ ഈ കാർഡ് കളക്റ്റബിൾസ് ആണ് ഓർമ്മ വരുന്നത്. ഇതിനകത്തും അങ്ങനെ തന്നെ കളക്റ്റബിൾസ് ആണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കാർഡ്സും കളക്റ്റബിൾസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ഇവൻ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഞാൻ പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ ഭയങ്കര രസമുള്ള കളക്റ്റബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് വെക്കുമായിരുന്നു. പിന്നെ എപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ ഞാൻ ആ പരിപാടി നിർത്തി. പക്ഷേ നല്ല രസമാണ് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്ത് വാങ്ങിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റിയൊരു സ്ഥലം തന്നെയായിരിക്കും. ഫ്രൈഡേ 3 PM to 10 PM ആൻഡ് സാറ്റർഡേ 12 PM to 10 PM ഇതാണ് സമയം എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലെ സമ്മർ റേസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതിലൊന്നാണ് SFA ലേഡീസ് സമ്മർ സ്പെസലോർ എന്ന് പറയുന്നത്. ആസ്പെയർ ഡോമിൽ നടക്കുന്നൊരു ഈ പറഞ്ഞ സംഭവമാണ്. അതിനോടൊപ്പം തന്നെ മറ്റ് ചില സ്ഥലങ്ങൾ കൂടി ഇങ്ങനെ 5K റേസ്, നോ ലിമിറ്റ് റേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ലുസൈൽ ബോളിവാർഡിലൊക്കെ തന്നെ ഒരു സമ്മർ ഇപ്പം വീണ്ടും ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. വൈകുന്നേരങ്ങളിൽ രാത്രിയിലൊക്കെ അധികം അങ്ങനെ ഹ്യൂമിഡിറ്റിയോ അല്ലെങ്കിൽ വലിയ വലിയ വെതർ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് കുറച്ചും കൂടി നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് സൂപ്പറായിട്ട് നടക്കാനായിട്ട് പറ്റും അല്ലേ. എത്ര പേരിപ്പം രാത്രികളിൽ നടക്കാനായിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ കുറച്ച് നേരം ഒന്ന് ഓടിയിട്ടൊക്കെ വരാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇറങ്ങുന്നവരുണ്ട്. ആരൊക്കെയാണ് പോകുന്നത് അങ്ങനെ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കണേ 5000917ലേക്ക്. എവിടെയാണ് പോകുന്നത്, അത്രയും നല്ല രസമുള്ള സ്ഥലത്താണോ അതോ നേരെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് എന്ന് ആണോ ജസ്റ്റ് ഒന്ന് ഒന്ന് പറയുക. കാരണം ഞാൻ ചില ആൾക്കാരെ കാണാറുണ്ട് ഇങ്ങനെ പാർക്കുകൾ ഗ്രൗണ്ടുകളൊക്കെ തിരഞ്ഞു പിടിച്ച് പോയിട്ട് അവിടെ പോയിട്ട് നടക്കാനായിട്ട് ഇറങ്ങും. ആക്ച്വലി ഭയങ്കര രസമുള്ളൊരു കാര്യമല്ലേ. ഈവൻ എനിക്കറിയാവുന്നൊരു ഫ്രണ്ട് ഉണ്ട്, ലൈക്ക് ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് പോകും നടക്കാനായിട്ട്. സോ ദാറ്റ് ദേ ഡോണ്ട് ഗെറ്റ് ലൈക്ക് യു നോ ഭയങ്കര ബോറടിക്കില്ല, സെയിം സ്ഥലത്ത് തന്നെ ഇങ്ങനെ റിപ്പീറ്റേറ്റീവ് ഒരു ഫീൽ വരില്ല. ആൾക്ക് പുതിയ പുതിയ സ്ഥലത്ത് പോയിട്ട് നടക്കാനാണ് ഇഷ്ടം. അതെനിക്ക് ഭയങ്കര നല്ല സംഭവമുള്ളോ എന്ന് തോന്നിപ്പോയി. അങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങുന്നവരുമുണ്ട്. എന്തായാലും നിങ്ങളുടെ സ്ഥിരമായി നടക്കാൻ പോകുന്ന സ്ഥലം ഏതാണെന്നും കൂടി ഒന്ന് പറയണേ.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, ഓർ വിസിറ്റ് bima.com.qa.
1: Hi everyone, I'm Ranjini Haridas.
0: You're listening to Radio Suno
1: 91.7 K.

0: 917 evenings only on Radio Suno 91.7 FM. ജോയ് ആലുക്കാസ് 917 ഈവനിംഗ്സ് പ്രസന്റഡ് ബൈ
1: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവേർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് ക്യുസീന്റെ രുചി അറിയാം. കോൾ 4000 1707.
4: ആൻഡ് മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. Visit your nearest store today.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on
2: Huawei App Gallery.
3: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം റിമി ടോമി.
6: You're listening to
5: Radio Suno 91.7.
7: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ.

0: ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
1: യൂണിവൻസ് ഒരുക്കുന്നു ജി ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒക്ടോബർ 16 QNCC-യിൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224990.
2: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
1: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
3: This is Radio Suno
4: 91.7 FM,
3: Qatar's favorite radio station.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
1: വെൽക്കം ബാക്ക് അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഈ പറഞ്ഞ പോലെ നല്ല പാട്ട് പറയുന്നതും പാടാനുമായിട്ട് ഒരാൾ എത്തുന്നതിനെ കുറിച്ചിട്ട് കൂടി പറയണ്ടേ. കാരണം ഭയങ്കരമായിട്ട് ഈ ആഴ്ചയിൽ എന്തൊക്കെയാണ് പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ ഇനി വരാനായിട്ട് പോകുന്ന ആഴ്ചയിലെ പ്രോഗ്രാംസിനെ കുറിച്ചിട്ടും കൂടി പറയണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ടിക്കറ്റ്സ് ഒക്കെ എടുത്തിട്ട് ഭയങ്കരമായിട്ട് ഒന്ന് റെഡി ആയിട്ടിരിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ഷഹബാസ് അമൻ എത്താനായിട്ട് പോവാണ്. ക്യൂൻ ഇവൻസ് ആണ് ഈ ഒരു അതിഗംഭീരമായിട്ടുള്ളൊരു പ്രോഗ്രാം നമുക്ക് വേണ്ടിയിട്ട് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇവൻറ്റിൻ്റെ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ എടുത്ത് നിങ്ങൾ നിന്നോളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ബുക്ക് ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു ടിക്കറ്റ്സ് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോയി ഇരിക്കാൻ പറ്റും. കാരണം ഷഹബാസ് അമൻ പൊതുവെ പാട്ട് പറയുകയും ചെയ്യും പാടുകയും ചെയ്യും, ഭയങ്കര രസമായിട്ടാണ് കഥയൊക്കെ പറഞ്ഞു പോകുന്നത്. 16 October ഈ ഒരു പ്രോഗ്രാം വരുന്നത്. അതുകൊണ്ട് തന്നെ ആരും മിസ് ഔട്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, QNCC ഹാളിൽ വെച്ചിട്ട് നടക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൻ്റെ ടിക്കറ്റ്സ് ക്യൂ ടിക്കറ്റ്സിൽ അവൈലബിൾ ആണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നല്ല നല്ല നമ്മുടെ ഷഹബാസ് അമൻ സോങ്സും വരുന്നുണ്ട്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക, ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

ചോട്ടാ മുംബൈയിൽ ഒരു അടിപൊളി പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM-ൽ ലക്ഷ്മിയാണ് കൂടെയുള്ളത്. അപ്പൊ എന്തായാലും ഈ ഒരു സമയത്ത് എനിക്ക് കുറച്ച് മുൻപ് ഞാൻ നടക്കുന്ന കാര്യം കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് പല പല സ്ഥലത്ത് പോയി നടക്കുന്ന ആൾക്കാർ എനിക്കറിയാം, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഹരി മുസാഫറിൽ നിന്നുമാണെന്ന് പറഞ്ഞിട്ടതാ മുസാഫർ കോമിൽ ഇൻബൗണ്ട് മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. ഓക്കെ ഓക്കെ. അദ്ദേഹത്തിന്റെ മെസ്സേജ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് നമ്മളിപ്പോൾ ഈ പല പല ഭക്തി മാർഗത്തിലൂടെയൊക്കെ പോകുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ടല്ലോ, ആ സ്ഥലങ്ങളിലൂടെയൊക്കെ പോയി പിന്നെ വേറെ എങ്ങോട്ടോ, അതായത് അങ്ങ് അതിഗംഭീരമായി അടിച്ചു പൊളിക്കാൻ പോകുന്ന ഒരു സ്ഥലമുണ്ടെന്നൊക്കെ പറയില്ലേ, ആ അങ്ങനൊരു യാത്രയൊക്കെ ചില ആൾക്കാർ, ഞാനിപ്പം സ്ഥലങ്ങൾ എടുത്ത് പറയാത്തതാണ് ബേസിക്കലി. പക്ഷെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ കഥ അതുപോലെയാണ്, എൻ്റെ നടത്തം മത്താർക്കഥയും ഡി കഫെ വഴി സോൾട്ട് മാംഗോ ട്രീ വഴി നേരെ പിസ്സ ഹട്ടിലേക്ക്, അവിടെ നിന്നും നേരെ തിരിച്ച് മൗസി വഴി ടി ആൻഡ് കോയിലേക്ക് എത്തും. ഒരു സിംഗിൾസ് അവിടെ നിന്ന് അടിക്കും, നല്ല അടിപൊളി ചായയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ പെരയിലേക്ക്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു നോർമൽ ജീവിതം നടത്തം എന്നാണ് പറയുന്നത്. വളരെ ഒരു ഒരു നല്ലൊരു ഇതാണ് കേട്ടോ. മത്താർക്കഥയിലെ ഡി കഫെ ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്കറിയാം, അതെവിടെയായിട്ടാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ഒരു വഴി നേരെ ഉള്ളിലൂടെ ഇങ്ങനെ കയറി. ഈ ഒരു നടത്തം നല്ലതാണ്, ഹെൽത്തിനും നല്ലതായിരിക്കും. നടന്ന് തന്നെ ഈ പറഞ്ഞ ചായ കുടിക്കാനും അല്ലെങ്കിൽ ഈ പറഞ്ഞ മൗസിയിലേക്കൊക്കെ പോവാം. അതാകുമ്പം ഒന്നുമില്ല, നടന്നിട്ട് തിരിച്ച് വന്നിട്ടാണ് മൗസിന്ന് ഒരു മിൽക്ക് ഷേക്ക് കുടിച്ചതെന്ന് ഒരു സമാധാനമെങ്കിലും വരുമല്ലോ. എന്ത്, നമുക്ക് നമ്മുടെ സമാധാനമാണല്ലോ ഇമ്പോർട്ടൻ്റ്. മറ്റേ നല്ല ഫുഡൊക്കെ കഴിക്കും, പക്ഷെ നടന്നിട്ടാണല്ലോ ഫുഡ് കഴിക്കുന്നതെന്ന് ചിന്തിച്ചിട്ട്, വിച്ച് ഇസ് നോട്ട് ഗുഡ്. പക്ഷെ ഞാൻ ജസ്റ്റ് ഒരു തമാശ എന്നുള്ള രീതി പറഞ്ഞതാണ്. എന്തായാലും നിങ്ങളുടെ ഈ ഒരു വീക്കെൻഡ് അടിച്ചു പൊളിച്ചോളൂ. അടിച്ചു പൊളിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് സൂപ്പറായിട്ട് നമ്മൾ ഈ ഒരു വീക്കെൻഡിലെ പല പല ഇവൻറ്റുകളെ കുറിച്ചിട്ട് പറഞ്ഞു, എവിടേക്ക് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽ നമുക്ക് എപ്പോഴും പ്രിയപ്പെട്ടത് നമ്മുടെ സിനിമ തന്നെയാണ് അല്ലേ. സിനിമ വിട്ടിട്ടൊരു പരിപാടിയില്ല വീക്കെൻഡിൽ. അപ്പോൾ ഈ സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും ഹിന്ദി ദൃശ്യം 3 നല്ല ഗംഭീരമായിട്ട് റിവ്യൂയോടുകൂടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, കാണണം എന്നുള്ളവർക്ക് കാണാം. അതുപോലെ തന്നെ അവറാച്ചൻ ആൻഡ് സൺസ് ഉണ്ട് നമ്മുടെ ബിജുമേനൻ ചേട്ടൻ്റെ. പിന്നെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന മറ്റ് സിനിമകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴിലെ നമ്മുടെ ബത്ത ഇപ്പം ഓൾറെഡി റണ്ണിങ് ആണ്. പിന്നെ അൻപിലവൻ നല്ല റിവ്യൂ കേൾക്കുന്നുണ്ട് കേട്ടോ. അൻപിലവൻ ഞാനത് നിസയോട് പറയാൻ മറന്നു, അത് കാണണം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ആഗ്രഹമുള്ളൊരു സിനിമയാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രീതി മുകുന്ദനും ഒക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. അപ്പോൾ കാണാൻ പറ്റണേ കണ്ടോളൂ. പിന്നെ അഡ്വാൻസ്ഡ് ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്, വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ജയിലർ 2 വേണ്ടിയിട്ട്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ ഒരാഴ്ചയിലെ ലിസ്റ്റ് കുറച്ച് കൂടുതലാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല എനിക്ക് എല്ലാം തീർക്കാൻ പറ്റുമെന്ന്. ഞാൻ കുറച്ച് നെറ്റ്ഫ്ലിക്സിലെയും കുറച്ച് അല്ലാതെയൊക്കെ കുറച്ച് പടങ്ങൾ ഇങ്ങനെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെ ഇറങ്ങുകയാണെങ്കിൽ, ഇന്നോ നാളെയോ ഇറങ്ങുകയാണെങ്കിൽ എനിക്ക് മണ്ടാടി കാണണം. അതാണ് എൻ്റെ നമ്പർ 1 ലിസ്റ്റിലുള്ള വീക്കെൻഡ് കാണാനുള്ള സിനിമ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ വേറെ ഏതായിരുന്നു പറഞ്ഞു, പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ അതും ഇറങ്ങുന്നു എന്നാണ് കേട്ടത്. അതുകൊണ്ട് അതും ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ കാണണം. ഇത് രണ്ടുമാണ് മെയിൻ ലിസ്റ്റിലുള്ള ചില സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ സിനിമകൾ കേട്ടോ. അല്ലാതെ കുറച്ച് പഴയ സിനിമകളും കാണാനുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് പഴയത് കണ്ടതിൽ ഇന്നലെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ പറയുകയാണ്, ഞാൻ ഇന്നലെ രാത്രി 12 കാണാൻ തുടങ്ങിയ ഒരു സീരീസ് ഏർലി മോർണിംഗ് 4 വരെ ഇരുന്ന് ഞാൻ കണ്ടു തീർത്തു. ഓക്കെ, ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു വാച്ച് ഓപ്പറേഷൻ സഫീദ് സാഗർ അല്ലേ, അങ്ങനെ ഞാൻ തോന്നുന്നു. അതെ, അടിപൊളിയാണ്. സിദ്ധാർത്ഥും ഒക്കെയുള്ള ഒരു സീരീസാണ്, നെറ്റ്ഫ്ലിക്സിലുണ്ട്. ഓപ്പറേഷൻ സഫീദ് സാഗർ കണ്ട് എത്ര പേർക്ക് ഇഷ്ടമായിട്ടുണ്ട് പ്ലീസ് ഡു ലെറ്റ് മീ നോ മെസ്സേജിൽ. ഇനിയിപ്പോൾ സമയമില്ല എനിക്ക് പോകാറായി, എന്നാലും എനിക്കൊന്ന് പറഞ്ഞിട്ട് പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുപോക്കൂ കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞാനിപ്പോൾ 2-3 പേർക്ക് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തു. ഇനി എന്തായാലും ബാക്കി കുറച്ചധികം അതുപോലെ സിനിമകളുണ്ട് കാണാനായിട്ട്, അതൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾക്കൊരു അടിപൊളി വീക്കെൻഡ് ആവട്ടെ, അടിച്ചു പൊളിച്ചോളൂ, സിനിമകൾ കാണൂ, ഫ്രണ്ട്സുമായിട്ട് പുറത്തേക്കൊക്കെ പോകൂ, ഫാമിലിയായിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യൂ, എല്ലാവരെയൊക്കെ വിളിക്കൂ, നല്ലപോലെ ഹാപ്പി ആയിട്ടിരിക്കൂ, ഫുഡൊക്കെ കഴിക്കൂ, നല്ലപോലെ കിടന്നുറങ്ങൂ, നല്ല റെസ്റ്റ് എടുക്കൂ, അതിനോടൊപ്പം തന്നെ എൻജോയ് ചെയ്യൂ. അപ്പോൾ ഗുഡ് നൈറ്റ്, ഹാപ്പി

0: എല്ലാവർക്കും നമസ്കാരം, ഇത് സച്ചിൻ വാര്യരാണ്.
1: You're listening to Radio Suno 91.7.

0: ഇൻഷുറൻസിന് മികച്ച ചോയ്സ്. ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി, 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.
1: Hi, naan Salim Kodathu.
2: You're listening to

0: റേഡിയോ സുനോ 91.7 FM.
1: സിനിമ പറഞ്ഞില്ലേ, ഉടക്കി ഉരുക്കി കശക്കും ഞങ്ങള് രാക്ഷസി രാക്ഷസി രാക്ഷസി.

0: ഖത്തർ അവതരിപ്പിക്കുന്ന കാരം ടൂർണമെന്റ് സീസൺ 3 സിംഗിൾസ് ആൻഡ് ഡബിൾസ്
1: ഒക്ടോബർ 15-16 തീയതികളിൽ വൈബ്രന്റ് ഹോൾ അബുഹമുറിൽ.
0: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 3086-6735 അല്ലെങ്കിൽ 7770-4535. ആശംസകളോടെ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്.
2: നമസ്കാരം, ഞാൻ സുരഭി ലക്ഷ്മിയാണ്.
3: Listening to Radio Suno 91.7.

0: सुनो 91.7 FM Qatar's favorite radio station.
1: പ്രിയമുള്ളവരെ, വയലാർ ശരചന്ദ്രവർമ്മയാണ് ഞാൻ. വയലാർ ശരചന്ദ്രവർമ്മയാണ്
0: ഞാൻ.
1: 91.7 റേഡിയോ സുനോ 91.7.

91.7 FM. Qatar's favorite radio station.